0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: sallallahu alayhi wa sallam sallallahu alayhi wa sallam sallallahu alayhi wa sallam.
1: You're listening to Home 92.2 FM. Home is a feeling.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് ടു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ശബ്ദ തരംഗങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. മനസ്സിന് ഉണർവും ഉന്മേഷവും തരുന്ന ഒരു വേക്കപ്പ് കോൾ ആകട്ടെ ഇന്നത്തെ തുടക്കത്തിൽ പറയുന്നത്. ഏറ്റവും പ്രശസ്തമായ ഒരു മൂന്നുവരി ശ്ലോകമാണത്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചില സിനിമാ പാട്ടുകളിൽ പോലും ഇത് തുടക്കത്തിൽ കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ മീനിങ് ആണ്. എന്താണ്? അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമൃത്യുവിലേക്കും എന്നെ നയിച്ചാലും എന്നുള്ളൊരു സിമ്പിൾ പ്രാർത്ഥന. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം എത്ര പേർ ഇത് ഓർക്കുന്നുണ്ട്, ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? അതായത്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അമൃത്യുവിലേക്കും നമ്മളെ നയിക്കണമെങ്കിൽ ദിവസം കേൾക്കാറുള്ള ഈ പ്രാർത്ഥന ഇന്ന് എന്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ആ ഇരുളിനെ മാറ്റി ജ്ഞാനത്തിന്റെ, പുണ്യത്തിലേക്കുള്ള വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു അപേക്ഷ കൂടിയാണിത്. ജീവിതത്തിൽ ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് തളരുമ്പോൾ, അശാന്തമാകുമ്പോൾ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നാം പകച്ചു നിൽക്കാറുണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. സത്യമേത്, അസത്യമേത്, ഈ കാണുന്നതാണോ യാഥാർത്ഥ്യം, അല്ല ഇത് സത്യമോ മിഥ്യയോ എന്നറിയാതെ നാം പകച്ചു നിൽക്കുന്ന നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ മനസ്സ് അശാന്തമാകും അല്ലെ? ഈ വരികൾ അപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. ഉള്ളിലൊരു പ്രത്യേകതരം ഊർജം നിറയുന്നതായി തോന്നിയേക്കാം. അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എന്നർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യങ്ങളും മിഥ്യാധാരണകളും എല്ലാം ഇല്ലാതായി സ്നേഹത്തിന്റെ വെളിച്ചം നിറയട്ടെ. ഈ ലോകം മുഴുവൻ നന്മകളാൽ നിറയാൻ നമുക്കാവുന്ന വിധം ശ്രമിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ആരായിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഗ്രീൻ ഫാം രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: പഴയ താക്കോൽ വീട്ടിലിരിപ്പുണ്ടോ? എപ്പോഴും നാം മറന്നുപോകുന്ന ഒരു സാധനമാണ് താക്കോൽ അല്ലെ. നമ്മുടെ ഇന്നസെന്റിന്റെ ഒരു സീനിൽ വരുന്നത് പോലെ താക്കോൽ എവിടെയോ വെച്ചല്ലോ എന്ന് ആലോചിച്ച് നടക്കുന്നത് നമ്മൾ പലരുടെയും ഒരു സ്വഭാവമാണ്. ഈ താക്കോൽ പെട്ടെന്ന് എന്താണോ എന്തോ താക്കോൽ മാത്രം നമ്മൾ പെട്ടെന്ന് മറന്നുപോകും അല്ലെ. കാറിന്റെ താക്കോൽ, വീടിന്റെ താക്കോൽ, സേഫിന്റെ താക്കോൽ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടച്ചുപൂട്ടി വെക്കാൻ പറ്റുന്ന ചില ചെറിയ പെട്ടികളുണ്ട്, ആമാട പെട്ടി എന്നൊക്കെ പറയാം, അതിന്റെ താക്കോൽ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു വെച്ചാലും മിസ്പ്ലേസ് ചെയ്യപ്പെടാം. ഒരു പഴയ കഥയാണ് ദ ഓൾഡ് കീ. ആ കഥ ഈ ഇടയ്ക്ക് വീണ്ടും ഒന്ന് ഓർത്തെടുത്തു, വായിച്ചില്ല, പണ്ട് വായിച്ചതാണ് ഓർത്തെടുത്തത്. ഒരു റിട്ടയർഡ് പ്രൊഫസർ, അദ്ദേഹം മകനും മാത്രമേ ഉള്ളൂ ആ പഴയ വീട്ടിൽ. വയസ്സായി, മകൻ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ഈ സാധനങ്ങൾ വെച്ചെടുത്ത് മറന്നുപോകുന്നു. അറിയാലോ, വയസ്സാകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു അസുഖത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. എവിടെ വെച്ചു അറിയില്ല. എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും രേഖകളും കുറച്ച് പണമൊക്കെ സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ പെട്ടിയുടെ താക്കോൽ കാണുന്നില്ല, വീട് മുഴുവൻ അരിച്ചു പറക്കി, കാണുന്നില്ല. അപ്പൊ മകൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ വേവലാതിപ്പെടണ്ട, ഞാനൊരു വേറെ താക്കോൽ പണിതു തരാം, അല്ലെങ്കിൽ ഞാൻ ഈ പൂട്ട് തുറന്നു തരാം, ഈ പെട്ടി ഞാൻ തുറന്നു തരാം, ഇങ്ങനെ വിഷമിക്കാതെ. ഇല്ല, ഈ പെട്ടിയുടെ താക്കോൽ ഞാൻ എവിടെയോ വെച്ചു, വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും കാണുന്നില്ല. അവസാന മകൻ പറഞ്ഞു, ഇല്ല, ഇനി ഇങ്ങനെ വീട് മുഴുവൻ കുത്തിയിളക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയ താക്കോലിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ പെട്ടി തുറക്കാൻ ശ്രമിക്കാം. അദ്ദേഹം കുറച്ച് ടൂൾസ് ഒക്കെ കൊണ്ടുവന്ന് മകൻ അച്ഛന്റെ മുമ്പിൽ ആ പെട്ടി എടുത്തു വെച്ച് കുത്തി തുറക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിക്ക് നിക്ക് നിക്ക് നിക്ക്, വരട്ടെ വരട്ടെ വരട്ടെ, നീ എന്റെ പഴയ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാമോ, നിനക്കറിയാലോ അവൻ ഒരു അഞ്ചാറ് വീട് അപ്പുറത്താണ് താമസിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലമെല്ലാം ഒരുമിച്ചായിരുന്നു, എന്തിന് സ്കൂളിലും കോളേജിലും വരെ ഞാനും ഒരു ഒരുമിച്ചാണ് പഠിച്ചതെന്ന് നിനക്കറിയാലോ, അവനെ നീ ഒന്ന് വിളിക്ക്. അദ്ദേഹവും ഈ പെട്ടിയും തമ്മിൽ എന്താ ബന്ധം അച്ഛാ, അദ്ദേഹം വന്ന് ഈ പെട്ടി കുത്തി തുറക്കുമോ, അതിന് പേരെ ഞാൻ തന്നെ കുത്തി തുറന്നു തരാമല്ലോ. അല്ല, പെട്ടി കുത്തി തുറക്കാനല്ല, നീ അദ്ദേഹത്തെ വിളിക്ക്. അങ്ങനെ മകൻ അച്ഛന്റെ പഴയ സുഹൃത്തിനെ വീട്ടിലേക്ക് ചായക്കായിട്ട് വിളിച്ചു, രണ്ടു പേർക്കും ചായ ഉണ്ടാക്കി കൊടുത്തു. അച്ഛനും സുഹൃത്തും തമ്മിൽ പഴയകാല കഥകൾ അറിയാലോ, പഴയ ആൾക്കാർ കൂട്ടി റിട്ടയർ ചെയ്ത ആൾക്കാർ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് ഞാനൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. എൻ്റെ അമ്മയൊക്കെ എന്തുമാത്രം കഥകളാണ് അപ്പോൾ പറയുന്നത്, ചുറ്റുമുള്ളതൊന്നും അവർ അറിയില്ല. ടീനേജ് പിള്ളേരെക്കാട്ടിലും നമുക്ക് അതിശയം തോന്നും. അവർ പഴയ കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അദ്ദേഹം സുഹൃത്ത് പോകാനും, അപ്പോഴൊക്കെ മകൻ ആലോചിക്കുന്നുണ്ട് ഇത് ഈ പെട്ടിയായിട്ട് ഇത് എന്താ ബന്ധം എന്ന് ആലോചിക്കുന്നുണ്ട്. ഇറങ്ങാൻ നേരം ആ സുഹൃത്ത് അച്ഛനോട് ചോദിച്ചു, അല്ല നീ പഴയതുപോലെ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സൂക്ഷിച്ചു വെക്കുന്നത് ഈ കട്ടിയുള്ള ഡിക്ഷണറിയിൽ തന്നെയാണോ ഇപ്പോഴും? കട്ടിയുള്ള ഡിക്ഷണറി, യെസ്, അതാണ് സ്പോട്ട്. അതായത് പണ്ട് മുതലേ എന്തെങ്കിലും ചെറിയ സാധനം, പ്രധാനപ്പെട്ട സാധനം കിട്ടിയാൽ ഡിക്ഷണറി നമ്മുടെ എല്ലാം വീട്ടിൽ പണ്ടുണ്ട്, ഇപ്പോൾ റെയറാണ് കാണാൻ, ഇപ്പോൾ എല്ലാം തന്നെ ഗൂഗിളിലുണ്ട്. അപ്പോൾ ആ ഡിക്ഷണറിക്കുള്ളിൽ എടുത്തു വെക്കാറുള്ള ഒരു സ്വഭാവം അതിനെ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് മകനെ നോക്കിയിട്ട് പറയും, ഡിക്ഷണറി എടുത്തുകൊണ്ട് വാ. ഡിക്ഷണറി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ട് പെട്ടിയുടെ താക്കോൽ അതായിരിക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. പഴയ സുഹൃത്തുക്കളുടെ സംഭാഷണം ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. പലരും പറയാറുണ്ട് വീടെന്ന ആ ഒരു അനുഭവം. നമ്മുടെ വീട് വലുതാകുമ്പോൾ പലപ്പോഴും കുടുംബം ചെറുതായി പോകാറുണ്ടല്ലേ. പക്ഷെ പണ്ട് കാലത്ത് വലിയ കൂട്ടുകുടുംബം അല്ലേ, ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീടായിരുന്നു. ഇപ്പം നമ്മുടെ വീടൊക്കെ ചെറുതായി, കുടുംബമൊക്കെ ചെറുതായി. പക്ഷെ വീട് വലിയ വീട് വേണം എന്നാഗ്രഹിച്ചാലും ആകെ നാലു പേരെ കാണുകയുള്ളൂ കുടുംബത്തിൽ. ഇപ്പം അത് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. അതുപോലെ ചില കാര്യങ്ങൾ കൂടുമ്പോൾ ചില കാര്യങ്ങൾ കുറഞ്ഞു പോകാറുണ്ട്. എന്താണ്, വിദ്യാഭ്യാസമൊക്കെ നമുക്ക് വളരെ കൂടുതൽ, 100% ലിറ്ററസി ഒക്കെ ഉണ്ട്. പക്ഷേ വിവേകപരമായ പെരുമാറ്റം അത് കുറഞ്ഞു തന്നെയാണ് കാണുന്നത്. അതുപോലെ ആയുസ്സും പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസിയും വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതും ആരോഗ്യം കുറഞ്ഞുകൊണ്ടാവരുത്. അതുപോലെ ബന്ധങ്ങൾ കൂടുമ്പോൾ ആത്മാർത്ഥത കുറഞ്ഞു പോകാറുണ്ട്. ഈ ഒരു നമ്പർ ഗെയിമാണ് ലൈഫ്. നമ്പർ ഗെയിമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തനായൊരു വ്യക്തി ഒരു നമ്പർ വെച്ചൊരു കാൽക്കുലേഷൻ, ഒരു മോട്ടിവേഷൻ സംസാരിച്ചത്. ആ ഓഡിയോ ഞാൻ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ലിസൺ ടു ദാറ്റ് ഓഡിയോ.
2: 9 എന്ന അക്കം, 8 എന്ന അക്കത്തിനെ ഒരിക്കലും ഒരു അടി അടിച്ചു. 9 8 തല്ലി. അപ്പൊ 8 ചോദിച്ചു, എന്തിനാണ് നീ എന്നെ തല്ലിയത്? അപ്പൊ 9 പറഞ്ഞു, ഞാൻ നിന്നെക്കാ വലിയവനാണ്, നിന്നെക്കാ വലിയവനായ എനിക്ക് എന്നെക്കാൾ താഴെയുള്ള നിന്നെ തല്ലാം. അപ്പൊ 8 7 തല്ലി. 7 6 6 5 5 4 4 3 3 2 2 1 തല്ലി. അപ്പൊ 1 നോക്കുമ്പോ താഴെ തല്ലാൻ വിലയുള്ള ഒന്നുമില്ല, 0 മാത്രമേ ഉള്ളൂ. 0 വിലയില്ല, 0 തല്ലിയുടെ കാര്യമില്ല. അപ്പൊ 1 വിചാരിച്ചു, ദുർബലനായ ഈ 0 എന്നോട് ചേർത്ത് നിർത്തേക്കാം എന്ന് വിചാരിച്ചപ്പോ അത് 1 0 ചേർന്നപ്പോ 10 മാറുകയും അതിന്റെ വില ഏറ്റവും കൂടുതൽ ഉയരുകയും ചെയ്തു. അപ്പോ താഴേക്കടിയുള്ളവര്, ദൗർബല്യമുള്ളവര്, നമ്മൾ നിസ്സാരവാരാണെന്ന് തോന്നുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള സന്ദേശമാണ് ആ കഥയിൽ ഉൾക്കൊള്ളുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സമൂഹത്തോട് അനുഷ്ഠിക്കേണ്ട ധർമ്മവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മൾ എത്ര ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും താഴോട്ട് നോക്കുക. നമ്മളെക്കാൾ ചെറിയവരെ, നമ്മളെക്കാൾ താഴ്ന്നവരെ, നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നവരെ നമ്മളോട് ചേർത്ത് നിർത്തുക.
1: ആളെ പിടികിട്ടിയോ? ശബ്ദം മനസ്സിലായോ? പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ശബ്ദമാണ്. അദ്ദേഹം എത്ര കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി അല്ലേ, നമ്മൾ ഒരു മറ്റൊരാളെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു നമ്പറിന്റെ ഒരു ഹെൽപ്പോടുകൂടി പറഞ്ഞു തന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഈവൻ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ സംഭാഷണം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച് തന്നെയാണ്. എപ്പോഴും അങ്ങനെയാണ്, നമ്പറുമായിട്ട് ജീവിതത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് എന്താ, 10% വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, അത്രയേ ഉള്ളോ. അപ്പൊ ബാക്കി 90% എന്താ, ബാക്കി 90% ഹൗ യു റിയാക്ട് ടു ഇറ്റ്. That's all about life. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake
0: Up Call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: പുള്ളിക്കും തോറ്റി?
7: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
8: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
9: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
10: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
11: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
10: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
12: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
13: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
13: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിജയ തിരമാല ഉയർത്തി മെക്സിക്കോ. പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ലെന്ന് ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th minute യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൗൾ ജിമിനസിന്റെ ഗോളിലൂടെ വിജയം ഉറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd minute മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2nd മത്സരത്തിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക് പോരാട്ടം നടക്കുകയാണ്. സൂപ്പർ താരം സൺ ഹ്യുങ് മിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിനെത്തുന്നത്. യോഗ്യതാ മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറിയ ഏക ഏഷ്യൻ ടീമാണ് കൊറിയ. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ഇപ്പോൾ ഹാഫ് ടൈം പൂർത്തിയായിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് വാർത്തകളിലേക്ക്. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് നാടകീയമായ പിന്മാറ്റമെന്ന് ട്രംപ്. തന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുകയെന്ന് ട്രംപ്. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതിനിടെ ആണവായുധം ഉണ്ടാക്കില്ലെന്നും ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്നും കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. കരാർ ഒപ്പിടുന്നതിനായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആയിരിക്കും യൂറോപ്പിലേക്ക് പോവുക. വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായതാണ്. എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായ്. ഒമാൻ തീരത്ത് വെച്ച് IMT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് ഓയിൽ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതുവരെ 9 കപ്പലുകളാണ് അമേരിക്ക ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20-ലധികം ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3rd കപ്പൽ ആക്രമണമാണിത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. CMR അലക്സ ലോജിക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED ഇന്ന് വീണ്ടും സമൻസ് നൽകും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് നൽകുക. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ മുഖേന ഇന്ന് ഹാജരാക്കാമെന്ന് വീണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ED മറുപടി നൽകിയിട്ടില്ല ഇതുവരെ. കേരളത്തിന്റെ പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തലം മുതൽ SPമാർ വരെ 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGPയായി P വിജയനെ നിയമിച്ചു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. വോട്ട് ചോരിക്ക് ശേഷം BJP സീറ്റ് ചോരി ആരംഭിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം. മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഷാർജയിലെ ടിക്ടോക് കൊലപാതകം. കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഖബറടക്കം ഇന്ന്. വിശദവാർത്ത 8 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ്
2: വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.ac.

0: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. മറ്റൊരു വീക്കെൻഡിൽ ഇവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, June 12. അങ്ങനെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തുന്നു. ലോകം കാൽപന്തിലേക്ക് ഉറ്റുനോക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും വാർത്തകളുടെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. ഇന്ന് June 12 വെള്ളിയാഴ്ചയായിരിക്കുന്നു. ഇടവ മാസം നാട്ടിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോൾ മഴ പെയ്യുന്ന ആ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 80,000-ത്തിലധികം കാണികൾക്ക് മുന്നിൽ, ആരാധകർക്ക് മുന്നിൽ മെക്സിക്കൻ വേവ് തിരമാലകൾ തീർത്തിട്ട് ആദ്യ ജയം ഈ ലോകകപ്പിലെ അവർ സ്വന്തമാക്കിയെന്ന് പറയുമ്പോൾ, അവരുടെ അതായത് സ്വന്തം തട്ടകത്തിൽ ആദ്യ ജയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടി ഈ ലോകകപ്പിൽ, 2026 ലോകകപ്പ് അടയാളപ്പെടുത്തുക മെക്സിക്കോ ആദ്യ വിജയം നേടി എന്ന തരത്തിലാണ്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് സെറമണിയൊക്കെ എത്ര പ്രൗഢ ഗംഭീരമായിട്ടായിരുന്നു. കാരണം ഓരോ ഇപ്പം ഷക്കീരയുടെ ആണെങ്കിലും പലരുടെയും പെർഫോമൻസുകൾ അതിഗംഭീരം. നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സെറമണി കാണാത്തവരാണെങ്കിൽ, ഉറങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ യൂട്യൂബിന്റെ കേഴ്സർ അല്ലേ, അത് ഫുട്ബോളിന്റെ ചിഹ്നമാക്കി
1: നമ്മുടെ വാട്സാപ്പിൽ അങ്ങനെ വരുന്നുണ്ട്. പന്തുകൾ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ എല്ലായിടത്തും ഇപ്പൊ പന്തിന്റെ പന്തുരുണ്ടുരുണ്ടുരുണ്ട് വരുന്നത് പോലത്തെ ഒരു സംഭവങ്ങൾ. എന്തായാലും പന്തുരുളുന്ന ഒരു കുഞ്ഞൻ തുകൽ പന്തിൽ വായി നിറച്ചെടുത്ത് കുഞ്ഞൻ തുകൽ പന്തിൽ ലോകം ചുരുങ്ങുന്ന ഒരു കാഴ്ച, എല്ലാ യുദ്ധ വാർത്തകൾക്കും എല്ലാ അസ്വസ്ഥതകൾക്കും നമ്മൾ എന്താ പറയുക വിരാമം ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള നല്ല വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത് എന്നതും സന്തോഷമാണ്. ഇന്നലെ രാത്രി ഇറാനെ ആക്രമിക്കും, കാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞ സമയത്ത് പിന്നെ വൈകി വരുന്ന വാർത്ത, ഇല്ല ആക്രമിക്കില്ല, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിന് സമാധാനമായിട്ടിരുന്നിട്ട് കാൽപന്ത് കളി കാണാലോ എന്നൊരു സന്തോഷം കൂടിയുണ്ട്. എന്നാലും 2 ഗോളുകൾ 3 റെഡ് കാർഡുകൾ പറഞ്ഞ സംഭവ ബഹുലമായിട്ടുള്ള ലോകകപ്പ് മത്സരത്തിനാണ് മെക്സിക്കോയിൽ തുടക്കമായത്. ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് ചരിത്രമാണ് പെലെയ്ക്കും റൊണാൾഡോയ്ക്കും ഒക്കെ കിരീടം നേടിക്കൊടുത്ത, മറഡോണയ്ക്കൊക്കെ കിരീടം നേടിക്കൊടുത്ത ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ 2026 ലോകകപ്പിലെ ആദ്യ ജയം കുറിക്കാൻ വേണ്ടിയിട്ട് മെക്സിക്കോയ്ക്കായി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ്. ഒരു പക്ഷേ ഗോളി മികച്ചതല്ലായിരുന്നെങ്കിൽ എന്താ പറയുക, ഗോൾ വല നിറയെ ഗോളുകളുമായിട്ട് മടങ്ങേണ്ടി വന്നതിന്. അങ്ങനെയുള്ള ഒരു മത്സരത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. 9th minute ആദ്യ ഗോൾ പിറന്നത്, അതും പ്രതിരോധം പിഴവ് മുതലെടുത്തുകൊണ്ടുള്ള ഒരു ഗോൾ വരുന്നു. 16th മെക്സിക്കോയും 60th ദക്ഷിണാഫ്രിക്കയും ലോക ഫുട്ബോളിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ കരുത്തും അതിന്റെ ആ ഒരു പ്രതിരോധ ശേഷി ഇല്ലായ്മയും ഒക്കെ വെളിവായ ഒരു മത്സരമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗോളി സമർത്ഥനല്ലായിരുന്നെങ്കിൽ വല നിറയെ ഗോളുമായിട്ട് മടങ്ങേണ്ടി വന്നേനെ. നേരിട്ട് ചുവപ്പ് കാർഡ് കൊടുത്ത മത്സരം കൂടിയായിരുന്നു കേട്ടോ. 49th 84th ദക്ഷിണാഫ്രിക്കൻ താരങ്ങള് ചുവപ്പ് കാർഡുകൾ, പരുക്കൻ അടവുകൾ പുറത്തെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും റെഡ് കാർഡ് കാണിച്ചു. റഫറി സാംപയോ ആണ് കേട്ടോ. അദ്ദേഹം ഒരുപാട് ലോകകപ്പുകളിലും അതുപോലെ കോപ്പ അമേരിക്ക പോലുള്ള വലിയ ടൂർണമെന്റുകൾ നിയന്ത്രിച്ച ഒരു റഫറി തന്നെയാണ്. താക്കീതിനുള്ള മഞ്ഞക്കാർഡ് പുറത്തെടുക്കാതെ നേരിട്ട് ചുവപ്പ് കാർഡ് കൊടുത്തത് തന്നെ വലിയൊരു താക്കീതാണ്. വരുന്ന മത്സരങ്ങളൊക്കെ കർശനമാകും. 2013 ഫിഫയുടെ റഫറി ആയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒറ്റക്കളിയിൽ 3-ൽ താരങ്ങൾ ഒന്നിച്ചിങ്ങനെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്നതും വലിയ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഖത്തർ ലോകകപ്പ് എടുക്കുമ്പോൾ ഇല്ലേ, ആകെ 4 താരങ്ങൾ മാത്രമേ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിട്ടുള്ളൂ. ഇവിടെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ 3 പേര് ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്നു.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് സെറമണിയിൽ നോക്കുകയാണെങ്കിൽ മെക്സിക്കോയിൽ വൻ ജനാവലിയായിരുന്നു. ഈ സ്റ്റേഡിയത്തിന് തന്നെ ഭയങ്കര പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കളർ ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ മേലെ വെച്ചിരിക്കുന്ന ഫ്ലാഗ് ആണെങ്കിലും അതിന്റെ പെർഫോമൻസ്, ഡാനി ഓഷ്യന്റെ ഒക്കെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ രാജ്യത്തെ അതായത് മെക്സിക്കോയിലെ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സ് എല്ലാം ഫുള്ളായിരുന്നു. അങ്ങനെ വലിയ വിഷയം ഉണ്ടാക്കി. അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ആക്ച്വലി നിങ്ങൾ കളി ഫാൻസോണിൽ പോരുന്ന കളി കാണണം, കാരണം ഇത് ഇത്രയും ജനം ഒറ്റയടിക്കൊണ്ട് വരുമല്ലേ. അപ്പൊ അത് ഭയങ്കര ഒരു പക്ഷേ ഏ സാങ്കേതിക വിദ്യയൊക്കെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫുട്ബോളാണ് നമ്മളിപ്പോ കാണാൻ
1: പോകുന്നത്. അത് ഞാൻ പറഞ്ഞ സാങ്കേതിക വിദ്യയുടെ ആ ഭംഗി എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല തന്നെയായിരിക്കും. എന്തായാലും ഈ ഗോളിനെ കുറിച്ച് പിന്നെ രാവിലെ യാത്ര ചെയ്യുന്നവർക്ക് കളി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഫിഫ ലോകകപ്പിലെ ആദ്യ ഗോൾ മെക്സിക്കോയുടെ ഇടത് വിങ്ങർ ജൂലിയൻ കിനോനസിന്റെ ബൂട്ടിൽ നിന്നാണ് പിറന്നത്. മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക ഉദ്ഘാടന മത്സരത്തിൽ 9th ലോകകപ്പിന്റെ ആദ്യ ഗോൾ പിറന്നു. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്രതിരോധക്കാരെ അണിനിരത്തിയിട്ടും ഒറ്റ നിമിഷത്തെ പിഴവാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിനയായത്. ദക്ഷിണാഫ്രിക്കൻ താരത്തിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത എറിക് ലിറയുടെ മികവാണ് ഗോളിന് വഴിയൊരുക്കിയത്. എപ്പോഴും ഗോൾ അടിച്ചവനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ആ ഗോൾ അതിസമർത്ഥമായിട്ട് പാസ് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അവര് പലപ്പോഴും അറിയപ്പെടാറില്ല. പക്ഷെ ആ ടീമിനകത്ത് അവനായിരിക്കും കരുത്തൻ. അങ്ങനെ എറിക് ലിറയുടെ ആ മികവാണ് ഗോളിന് വഴിയൊരുക്കിയത്. ലിറ ഇന്റർസെപ്റ്റ് ചെയ്ത പന്ത് ഉടൻ പിടിച്ച് ജൂലിയൻ കിനോണസിന്റെ ബുള്ളറ്റ് ഷോട്ട് ഗോൾ കീപ്പർ റോബിൻ വെൻ വില്യംസിന്റെ കാലുകൾക്കിടയിലൂടെ ആ വലയിൽ കയറുന്ന അത്യുജ്വലമായിട്ടുള്ള ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആദ്യ കാഴ്ചയായിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽഖദാസിന് വേണ്ടി കളിക്കുന്ന കിനോനസ് പോയ സീസണിൽ 33 ഗോളുമായിട്ട് ഗോൾഡൻ ബൂട്ട് ജേതാവും കൂടിയായിരുന്നു. അൽനാസർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലും പിന്നിലാക്കിയിട്ടാണ് കിനോനസ് ഗോൾഡൻ ബൂട്ട് ജേതാവായതെന്ന് പറയുമ്പോൾ ഈ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയ വ്യക്തി ചില്ലറക്കാരനല്ല നമ്മുടെ അക്ഷയ്. അത്രയും നല്ല ഒരു കരുത്തരായ കളിക്കാരൻ ആദ്യ ഗോൾ സ്വന്തമാക്കിയിരിക്കുന്നു.
0: തീർച്ചയായിട്ടും എന്താണേലും വളരെ നല്ല ആവേശകരമായിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു നമുക്ക് ആദ്യം കണ്ടത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസം നമുക്ക് പല എനിക്കൊന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈമിലുള്ള ആകെ 3-3 കളിയുണ്ട്.
1: അതാണ് ബ്രസീലിന്റെ കളിയൊക്കെ 2 മണിക്കാരം ചെയ്യുന്ന ആലോചിക്കുന്നത് എങ്ങനെ കാണും.
0: തീർച്ചയായിട്ടും, കാരണം ഈ പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ നമുക്ക് കുത്തിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്.
1: നമുക്ക് അക്ഷയ്ക്ക് എനിക്കും കുറച്ചും കൂടി കളി കാണാൻ തോന്നുന്നു, കാരണം രാവിലെ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഏതാണ്ട് കുറച്ച് കളികളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആണ്. ആ സമയത്ത് ഒരു 5-4
0: സമയത്ത്
1: നമ്മൾ എണീറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് വന്ന് നോക്കാം. ഇപ്പൊ 2 മത്സരം സൗത്ത് കൊറിയൻ ചെക്ക് റിപ്പബ്ലിക് തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, 2 ഗോൾ അടിച്ചിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ആണ്, 57 കഴിഞ്ഞു, 0-0 എന്നതാണ്. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ വമ്പന്മാരാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ജയിക്കണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടും ഒരു ഗോള് സൗത്ത് കൊറിയയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്ന് പറയുന്നത് എനിക്കൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെക്ക് റിപ്പബ്ലിക് അത്ര മനോഹരമായിട്ട് കളിക്കുന്നുണ്ട് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ
0: സംശയിക്കുന്നത്.
1: ഇല്ല, സൺ ഹ്യൂങ് മിന്നുമായിട്ട് ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് ഇപ്പൊ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൂപ്പർ താരം സൺ ഹ്യൂങ് മിൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദക്ഷിണ കൊറിയ പടപടെ എനിക്ക് ഗോളുകൾ വരാത്തപ്പോ നമുക്കൊരു കളിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഗോളടിക്കാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ മകൻ എന്നത് തിരുത്തിയിട്ടുണ്ട്, ഗോൾ അടിക്കുന്നതല്ല ഒരു കളി. ആ കളിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ കുറിയ പാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് കിട്ടുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള മുഹൂർത്തത്തിൽ ആ പന്ത് അടിക്കുക, അതാണ് ഗോൾ. ഗോളിന് വേണ്ടിയല്ല കളിക്കേണ്ടത്, കളിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കേണ്ടത്. അതൊരു നല്ല പാഠമാണ്.
0: തീർച്ചയായിട്ടും, അതുകൊണ്ട് തന്നെയാണല്ലോ ഫുട്ബോൾ ഇത്രയധികം മറ്റേത് കളിക്കുകയാണെങ്കിൽ ഇപ്പം ക്രിക്കറ്റിനൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷെ ഫുട്ബോൾ അതല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ തീരുന്ന ഒരു യുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം നമുക്ക് പ്രിയം.
1: അക്ഷയ് നേരത്തെ പറഞ്ഞല്ലേ, കുറെ കാലത്തിന് ശേഷമാണ് മെക്സിക്കോ വരുന്നത്, മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക് വരുന്നത്. 20 ശേഷമാണ് ഇവർ ലോകകപ്പിന് യോഗ്യത നേടുന്നത്.
0: അതല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് കിട്ടണമെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ്
1: ഞാൻ നോക്കി പോവായിരുന്നു, ഇവർ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പൊ എന്തായാലും 20 ആ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് കിട്ടിയത് ഏഷ്യൻ വമ്പന്മാരെയാണ്. ആ വമ്പന്മാരെ ഒന്ന് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു മത്സരം. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഈ മത്സരം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു വിവരണമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പോ, യാത്ര ചെയ്യുമ്പോൾ സേഫായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഷക്കീറയും ബർണാബോയും ചേർന്ന ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഗാനമായിട്ടുള്ള ഇതായി ആദ്യമായിട്ട് തത്സമയം അവതരിപ്പിച്ച് നമ്മൾ കണ്ടു. 4 ഷക്കീറ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പ്രകടനം നടത്തുന്നത്. എനിക്കെപ്പോഴും റിക്കി മാർട്ടിന്റെ ഗോൾ ഗോൾ ഗോൾ, അതാണ് എന്റെ നമ്പർ 1. ആര് വന്നു കഴിഞ്ഞാലും അതിന് മേലെ വെക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. എങ്കിലും റിക്കി മാർട്ടിന്റെ ശബ്ദത്തിലൂടെ അങ്ങനെ നമ്മളെ ഒരു കാലം ത്രസിപ്പിച്ച ആ പാട്ടുണ്ടല്ലോ, അതിലെല്ലാം ഈ ഗോൾ ഗോൾ ആണല്ലോ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു വലിയ ഇഷ്ടമാവുന്നത്. എന്തായാലും ലോകകപ്പിന് അങ്ങനെ തുടക്കമായിരിക്കുന്നു. മെക്സിക്കോയിൽ വേവ് തീർത്ത് തരംഗം തീർത്തുകൊണ്ട് ആദ്യ വിജയം മെക്സിക്കോ ആതിഥേയർ സ്വന്തമാക്കി എന്നതാണ് കായിക ലോകത്തെ വാർത്ത. ഒപ്പം വനിതാ ലോകകപ്പിൽ നിന്ന് തുടക്കമാവുകയും ചെയ്യാണ്. സ്മൃതി മന്ദാനയും ടീമും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ കായിക ലോകത്തുള്ള വാർത്തകളാണ് സജീവം.
0: രണ്ടും സ്ട്രോങ് ടീമാണെന്ന് നമുക്ക് നമ്മുടെ കമന്റ്സിൽ പറയുന്നുണ്ട്. ജയിക്കെന്നാണ് തോന്നുന്നു പേര്, ജയിക്ക എന്ന് പറയുന്നത്. മൈക്ക് ഫാത്തിമ എന്ന് പറയുന്ന
1: ശേഷം മൈക്കൽ ഫാത്തിമ
0: അങ്ങനെ
1: എന്നെയാണോ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ക്രിക്കറ്റ് കമന്ററിനെക്കാളും ഫുട്ബോൾ കമന്ററി. ഇതാ പന്തുമായി ഇതാ വരുന്നു പറഞ്ഞിട്ട് ഷൈജു ദാമോദരൻ സ്റ്റൈലൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സൗണ്ടും ഇല്ല, ഇപ്പൊ അത്തരം ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് സമയവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കായിക വാർത്തകൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എങ്കിലും ദക്ഷിണ കൊറിയൻ ജയിക്കുന്ന അതേ മൊമെന്റിൽ നമ്മൾ ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി കേട്ടോ.
0: മാറ്റി നിർത്താൻ പറ്റാത്തതാണ്, അതാണ് ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്, ഫുട്ബോളിന്റെ മനോഹരത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മിനി പത്മ. കാരണം 20 ശേഷം കാൽപന്തിന്റെ ഫിഫയിലേക്ക് കയറി വരുമ്പോൾ ആദ്യത്തെ ഗോൾ നേടി. അത് ചരിത്രം തന്നെയാണ്. ഇനി ജയിക്കോ ജയോ തോൽവിയല്ല, പക്ഷെ കൊറിയക്കെതിരെ നേടിയ ആദ്യത്തെ ഗോൾ അത് ചരിത്രം തന്നെയാണ്.
1: 60th മിനിറ്റിലാണ് അങ്ങനെ ആദ്യ ഗോൾ വന്നിരിക്കുന്നത്. 59th മിനിറ്റിൽ കേട്ടോ, ലാഡിസ്ലാവ് ക്രെഷി അദ്ദേഹമാണ് ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് 2nd ഗോൾ അടിച്ച്. എന്റെ കണ്ണുപോയത് എവിടെയാണെന്നറിയോ? പിന്നെ സൗത്ത് കൊറിയ ആണല്ലോ അടിക്കാന്ന് പറഞ്ഞത് ആ ഭാഗത്തേക്കാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അപ്രവചനതയുടെ ഒരു മത്സരമാണ് ഫുട്ബോൾ. വമ്പന്മാരെ ചെറിയ ടീമുകൾ അട്ടിമറിക്കും. കരുത്തന്മാരുടെ പോരാട്ടത്തിൽ നമ്മൾ കരുത്തനാണെന്ന് കരുതുന്ന സൗത്ത് കൊറിയയെ ചെക്ക് റിപ്പബ്ലിക് അട്ടിമറിക്കുന്ന ഒരു കാഴ്ച. ഇനിയും സമയമുണ്ട്, അവസാന വിസിൽ മുഴങ്ങുന്നത് വരെയും സൗത്ത് കൊറിയയ്ക്ക് തിരിച്ചടിക്കാം. ഒന്നേ ഒന്നാകാം, ആ രണ്ടേ ഒന്നിലേക്ക് അത് മാറാം. ഞാനിപ്പോഴും സൗത്ത് കൊറിയയുടെ കൂടെ തന്നെയാണ്, ഞാനൊരു സൗത്ത് കൊറിയയുടെ കട്ട ആരാധികയാണ്. കാരണം ആ ടീമിന് നമ്മുടെ ഏഷ്യൻ വമ്പന്മാരല്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഏഷ്യയുടെ ഒരു ശക്തി തെളിയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കരുത്തന്മാരാണ് അവരെ അട്ടിമറിക്കുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് 20 വർഷത്തിന് ശേഷം ചരിത്രം രചിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യെസ്, 59-ാമത്തെ മിനിറ്റിൽ ലാഡിസ്ലാവ് അദ്ദേഹമാണ് ആ ഗോൾ നേടിയത്. എന്നാലും ആ ഗോളിന്റെ മികവൊക്കെ ഇനി വരാനിരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം.
0: ഗ്രൂപ്പ് എ മത്സരം 2026 ലോകകപ്പ് ഫിഫയിലാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ഗോൾ നേടി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: യെസ്, വലിയൊരു വാർത്തയാണ്. സൗത്ത് കൊറിയ അടിക്കുക, ഇതൊക്കെ എന്തെന്നുള്ള സലീം കുമാറിന്റെ സ്റ്റൈലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്ത്, പക്ഷെ ഇതൊക്കെ എന്തല്ല എന്ന് തെളിയിച്ചുകൊണ്ട്. യെസ്, ഇതാണ് ഇതാണ് ഈ കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, അനിയ അനിൽ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. എന്തായാലും ഒരു ആവേശോജ്വലമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. ഇനിയിപ്പോ പരുക്കൻ അടവുകളൊക്കെ പുറത്തെടുക്കാണ്ട് റെഡ് കാർഡുകളൊന്നും കാണാതെ നല്ലൊരു മത്സരമായിട്ട്
0: മാറട്ടെ.
1: യെസ്, ഇനിയുണ്ട് 90 മിനിറ്റ് വരെ കളിയുണ്ടല്ലോ. അപ്പൊ ഏത് സെക്കൻഡിൽ പോലും, അവസാനത്തെ നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞ് കണ്ടിട്ടില്ലേ, 122-ാം മിനിറ്റിൽ വരെ അട്ടിമറിയും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അർജന്റീനയ്ക്ക് മുന്നിൽ. അതുപോലെ ഇവിടെ ഉണ്ടാകട്ടെ, സൗത്ത് കൊറിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ശക്തിയുക്തം നിൽക്കുകയാണ്. പക്ഷെ 20 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന ചെക്ക് റിപ്പബ്ലിക് ഒരു ചെറിയ മീനല്ല എന്നുകൂടി നമ്മൾ ഓർക്കുക. ഇവിടെ കാലം നിശ്ചലം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് എയർ ഇന്ത്യ മൗനം ആചരിക്കുമെന്ന് പറഞ്ഞ വാർത്തയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത് കേട്ടോ. പക്ഷേ ഒരു വർഷമായിട്ടും മെഘാനി നഗറിലെ എയർ ഇന്ത്യ വിമാന അപകട സ്ഥലത്ത് കാലം യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കടുത്ത ചൂടിൽ ഉണങ്ങിപ്പോയ ചില മരങ്ങൾ പച്ചപിടിക്കാൻ നടത്തുന്ന പരിശ്രമം മാത്രമാണ് ഒരു വ്യത്യാസം. 260 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനം BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് മേൽ പതിച്ചത് 2025 ജൂൺ 12-ാം തീയതി ഇന്നേ ദിവസം രാവിലെയായിരുന്നു ആ സംഭവം നടന്നത്. പറന്നുയർന്ന ഉടനെ അത് തകർന്നു വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ആ ദുരന്തത്തിനെക്കുറിച്ച് ഇന്ന് എയർ ഇന്ത്യ മൗനം ആചരിക്കും. അതിൽ മരിച്ചവരുടെ ജീവന് ആത്മശാന്തി നേർന്നുകൊണ്ട്.
0: തീർച്ചയായിട്ടും ഈ വിമാന അപകടങ്ങൾ എന്നൊക്കെ പറയുന്നത് സത്യം പറയാൻ നമ്മളെ ഭയങ്കരമായിട്ട് ഞെടുക്കുന്നതാണ്. കാരണം പ്രതീക്ഷയാണല്ലോ, നമ്മൾ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി എല്ലാ ഓരോ വിമാനയാത്രകൾ എടുക്കുക, ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ്.
1: ശരിക്കും നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തുന്നവരും നമ്മളെ സ്വീകരിക്കാൻ അവിടെ എത്തുന്നവരും തമ്മിലുള്ള ആ ഒരു സമയത്തിന്റെ കാത്തിരിപ്പില്ലേ, അതായത് ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞ നാട്ടിലേക്ക് വിമാനത്തിലേക്ക് കയറി എന്നറിയുന്ന നിമിഷം തിരിച്ചാ ഓരോ വിമാനം ലാൻഡ് ചെയ്തു എന്നുള്ള ആ ബോർഡിൽ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരില്ലേ, ഏറ്റവും സങ്കടവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ നടക്കുന്നത് വിമാനത്താവളങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റെല്ലാ യാത്രയും എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അകലത്തിലാണല്ലോ, ഫ്ലൈറ്റിൽ പോകുന്നതൊക്കെ ഒരുപാട് ദൂരത്തേക്കാണല്ലോ. അപ്പൊ വിമാനം ലാൻഡ് ചെയ്തു എന്നുള്ള ആ ബോർഡിൽ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരില്ലേ, ഏറ്റവും സങ്കടവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ നടക്കുന്നത് വിമാനത്താവളങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റെല്ലാ യാത്രയും എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും.

0: ജീവൻ എല്ലാവർക്കും നഷ്ടപ്പെടും. ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹം അനുഭവിക്കുന്ന ട്രോമയെ കുറിച്ച് അദ്ദേഹം പിന്നീടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെയാണ് അപ്പുറത്തേക്ക് എത്തിയത്, സഹോദരനെ നഷ്ടപ്പെട്ടത്, എല്ലാ കഥകളും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്ററി രൂപത്തിൽ തന്നെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള വിമാന ദുരന്തങ്ങളുടെ ഡോക്യുമെന്ററി ഒക്കെ കാണുന്ന ചില ആളുകളുണ്ടാവും, അതെങ്ങനെ സംഭവിച്ചു എന്ന് അതിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
1: തീർച്ചയായിട്ടും. മറ്റൊരു വാർത്ത നമ്മുടെ കലീസ് ടൈംസിൽ ഓൺലൈനിൽ കിടക്കുന്നത്, ദുബായ് കോർട്ട് സെന്റൻസ് ഡ്രൈവർ ടു 3 months ഇൻ ജയിൽ ഫോർ സഡൻ സ്വേറിംഗ് അസോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് ഈ ഒരു വാർത്ത ഞാൻ വായിച്ചപ്പോ മനസ്സിലായത് എന്താ വെച്ചാല്, ഈ ഒരു കാറ് സഡൻലി ഒരു ലെയിൻ ചേഞ്ച് ചെയ്ത് വേറൊരു കാറിനെ ചേസ് ചെയ്ത് ആ കാറിന്റെ ഫ്രണ്ടിൽ നിർത്തി ഇറങ്ങി അദ്ദേഹത്തെ അസോൾട്ട് ചെയ്തു. അതിലാണ് 3 months ഇപ്പൊ ജയിൽ ശിക്ഷ
0: കൊടുക്കേണ്ട ഒരു ശിക്ഷ ആയിരിക്കും. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റ് നോക്കിയിട്ടാണല്ലോ കൊടുക്കുക.
1: ഈ സഡൻ സ്വേറിംഗ് എന്ന് പറയുന്ന ഒരെണ്ണത്തിന് ഇത് ഭയങ്കര വലിയൊരു തെറ്റായിട്ടാണ് ഇത് ഇവിടെ ഈ രാജ്യം കാണുന്നത്. അത് സി ട്രാഫിക് നിയമങ്ങൾ, അത് നിയമങ്ങൾ തന്നെയായിട്ട് പോകേണ്ടതാണ്. നമ്മൾ അതിനകത്ത് അഭ്യാസം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കത്തിനായിട്ടോ ഒന്ന്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഒരു വണ്ടി ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയിൽ മുട്ടി. ആ വണ്ടിയിൽ ഒരു അറബി ആയിരുന്നു. ആ അദ്ദേഹം ഇറങ്ങി വന്നു. അത് അന്നേരം ഈ നമ്മുടെ മറ്റേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു നാഷണാലിറ്റി. അദ്ദേഹം എന്തൊക്കെയോ പറയാനായിട്ട് ഇങ്ങനെ പോകുന്ന അദ്ദേഹം മെയിൻ മിണ്ടാതെ മാറി നിൽക്കേ. അത്ര മാത്രം പറഞ്ഞുള്ളൂ അദ്ദേഹത്തെ പോലീസ് വിളിച്ചു. സി നമ്മൾ കൂടുതൽ സംസാരിക്കാനോ വേണ്ടാത്ത പ്രശ്നം ഗുരുതരമാകും പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അല്ലെങ്കിൽ കൂടി വന്നാൽ അതിന്റെ വേണ്ട എന്താണോ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ട്, അതിൽ അതിലെ വഴിക്ക് അങ്ങ് പൊക്കോളൂ. അപ്പം നമ്മൾ ഒരു റിവെഞ്ച് ഈ ഡ്രൈവിംഗിൽ മാറ്റി.
0: നോ ഗ്രഡ്ജ് ഓൺ റോഡ് എന്നല്ലേ എപ്പോഴും പറയാറുള്ളത്. റോഡിൽ എപ്പോഴും നമ്മൾ റിവെഞ്ചോ ഗ്രഡ്ജോ പാടില്ല എന്നാണ്. എന്തായാലും മറ്റൊരു വാർത്ത വരുന്നത്, ഇന്ന് CMR എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകള് വീണ തൈക്കണ്ടി ഹാജരാകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് അവർ ഹാജരായിട്ടില്ല. പക്ഷേ പുതിയൊരു സമൻസ് നൽകുമെന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അവരെ ഇമെയിലൂടെ അറിയിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു ദിവസത്തേക്ക് അവരോട് ഹാജരാകാൻ പറയുമെന്നാണ് പറയുന്നത്. മറ്റൊരു പോലീസ് വാർത്ത പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി പറഞ്ഞ ശബ്ദം കേട്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസുകാരൻ ഇന്ന് അടിമാലി സ്റ്റേഷൻ SHO എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിലെ ശബ്ദത്തിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് സേനയിലെ മിടുക്കനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ ഇന്ന് അടിമാലിയിലുണ്ട്. അന്ന് അദ്ദേഹം ഹിൽ പാലസ് SI ആയിരുന്ന PR സന്തോഷ് ഇന്ന് അടിമാലിയിൽ SHO. വ്യാഴാഴ്ചയാണ് ആഭ്യന്തരമന്ത്രി പ്രസംഗത്തിനിടെ കേരള പോലീസിന്റെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയത്. 2010 താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. എറണാകുളം ലുലു മോളിൽ ബോംബ് വെച്ചതായി സന്ദേശം ലഭിച്ചു. പോലീസ് ഈ സന്ദേശം റെക്കോർഡ് ചെയ്തു. ഈ ശബ്ദം കേട്ട് അന്ന് ഹിൽ പാലസ് SI ആയിരുന്ന PR സന്തോഷ് പ്രതിയെ തിരിച്ചറിയുകയും പിന്നീട് വാളയാറിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ശബ്ദം വെച്ചിട്ട് ഇന്നയാളായിരിക്കും പ്രതി എന്ന് കണ്ടെത്താനുള്ള കേരള പോലീസിന്റെ മികവിനെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓർത്തെടുത്ത് പറഞ്ഞത്. ആ ആളാണ് ഇപ്പോൾ അടിമാലിയിൽ SHO എന്ന് പറയുന്ന വാർത്ത. കോട്ടയത്തെ ജ്വല്ലറി മോഷണക്കേസിൽ പ്രതിയായിരുന്ന ഇയാളുടെ ശബ്ദം കേട്ട ഓർമ്മയിൽ നിന്നാണ് സന്തോഷ് ഇതായിരിക്കുമല്ലേ, കാരണം ലുലു മോളില് ബോംബ് വെച്ചു എന്നൊരു സന്ദേശം വരുന്നു. ആ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് പണ്ട് കോട്ടയത്തെ ജ്വല്ലറി മോഷണക്കേസിൽ ഞാൻ അറസ്റ്റ് ചെയ്തപ്പോൾ ആ ശബ്ദമായിട്ട് ആലോചിച്ചു നോക്കി. നമുക്ക് നമ്മൾ പറയും ഓരോരുത്തരുടെ ശബ്ദം യുണീക്കാണെന്ന്, എന്നാൽ പോലും എങ്ങനെയാണ് ആ ശബ്ദം കേട്ടിട്ട് ഇന്നയാളാണ് വിദിൻ സെക്കൻഡ്സ് മനസ്സിലാക്കിയിട്ട് ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് പിടിച്ച ഒരു വ്യക്തി. അപ്പം നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. സ്കോട്ട്ലൻഡ് പോലീസിന് അല്ലെങ്കിൽ അതാണ് വലിയ സംഭവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പോലീസിനെ നമ്മൾ ശരിക്കും അണ്ടർ റേറ്റ് ചെയ്യാണ്. നമ്മൾ വലിയ രീതിയിൽ തന്നെ കൊണ്ടാടേണ്ട ഒരു സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ്.
1: പിന്നെ നമ്മളൊക്കെ കേട്ട ആകെപ്പാടുകൾ പീതാംബര സാറെ
0: ശരിയാണല്ലേ, നമ്മുടെ പോലീസ് അതാണ്. അതുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും കേരള പോലീസിന് ഒരു വലിയ സെല്യൂട്ട്. ആരെങ്കിലും കേരള പോലീസിലൊക്കെ ഉണ്ടായിട്ട് വിദേശത്തേക്ക് പ്രവാസികളായിട്ടൊക്കെ വന്നിട്ട് ജോലി നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ പോലീസായിട്ട്? നമ്മളോട് എപ്പോഴും പോലീസ് സ്റ്റോറി കേൾക്കാൻ നല്ല രസമാണ്. ഷാഹി കബീർ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, ഓരോരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കഥയിലെ വീഴാ പൂഞ്ചിറയൊക്കെ കണ്ടില്ലേ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ പോലീസുകാരായിരുന്നു. അവരോരോ കഥ ഉണ്ടാക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും പോലീസ് കഥയാണ്. അതിൽ ഓരോന്നിലും ഓരോ സിനിമ ഉണ്ടെന്നുള്ളതാണ് സത്യം. കുറെ അങ്ങനത്തെ പോലീസ് സിനിമകൾ വരാനിരിക്കുന്നുണ്ട്
1: തീർച്ചയായിട്ടും. ഈ പോലീസുകാരോട് സംസാരിക്കുന്ന ഭയങ്കര രസമാണ്. നമ്മൾ പരിചയമില്ലാത്ത കുറെ സ്റ്റോറീസ് ഇന്നത്തെ ഇന്ന ഇതുണ്ടായിരുന്നു, അവനെ ഞങ്ങൾ പിടിച്ചു രാത്രി
0: എന്തായാലും
1: അങ്ങനെ ഒരു വാർത്തയാണ് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് കേട്ടിരിക്കുന്നത് അല്ലെ. ദുബായില് 3 വർഷം മുന്നേ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവര് അതിപ്പോ 3 ഇരട്ടിയായെന്നുള്ളതാണ് ഇപ്പൊ ജൂവലറിക്കാര് നമ്മുടെ ഇവിടുത്തെ പറയുന്നത്. കാരണം റേറ്റിന്റെ കാര്യം നമുക്കറിയാം, കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും
1: അങ്ങനെ ഒരു വാർത്തയും കൂടെ കലീസ് ടൈംസിൽ കൊടുത്തിട്ടുണ്ട്.
0: നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്ത, കോടതി വാർത്തകൾ എപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറയാറുണ്ട്, കോടതി വാർത്തകൾ എപ്പോഴും നമ്മളെ കണ്ണ് തുറപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഇതാണോ കോടതി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ തല താഴ്ത്താറുണ്ട്. ഇന്ന് വന്നൊരു വാർത്ത, വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 രൂപ കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്.

0: വാഹനാപകടത്തിൽ ഒരു സ്ത്രീ മരിക്കുന്നു. അവരുടെ സേവനത്തിന് മാസം 30,000 കണക്കാക്കിയിട്ട് ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ഈ വീട്ടമ്മമാർ, ഹൗസ് വൈഫ് എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാതാക്കളാണ്. മനുഷ്യരുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് അവർ വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. അതായത് വാഹനാപകട നഷ്ടപരിഹാര കേസിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഒരു വിധി അറിയപ്പെടാൻ പോകുന്നത്. നിലവിൽ ഇത്തരം കേസുകളിൽ വീട്ടമ്മമാർക്ക് നാമമാത്ര തുകയാണ് വേതനമായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോഴത്തെ മിനിമം കൂലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളെയൊക്കെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നിർണായക ശക്തിയായിട്ടുള്ള നമ്മുടെ അമ്മമാർക്ക് ഒരു വേതനമുണ്ട്. അത് അവർ ജീവനില്ലാതെ അവർ നഷ്ടപ്പെട്ടു പോയാലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ അവരൊരു സാധാരണ ഇതല്ല, അവർ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന രീതിയിൽ തന്നെ അവരെ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധി.
1: തീർച്ചയായിട്ടും ഇത് പറയുമ്പോ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു സമ്മേളനം നടക്കുന്ന ഒരു അമ്മ റോഡിനെ
0: നടക്കുന്നു, എന്റെ മഞ്ചാടി വീട് എന്നാണ് പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് എന്റെ മഞ്ചാടി വീട്ടിലേക്ക് മാറുന്നു.
1: അതെ കമന്റ് ഇപ്പൊ അമ്മയുടെ കയ്യിൽ കിട്ടിയതേ, ഞാൻ വിചാരിക്കുക ആ പ്രവർത്തനം വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു, അദ്ദേഹം ഭയങ്കര ശാന്തമായി അമ്മ ശരി
0: അമ്മ. ബി ജെ പിയുടെ ഒരു സമരമായിരുന്നു തോന്നുന്നു, ബി ജെ പിയുടെ
1: കൂടുതലും പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്തു. ആ ഒരു പ്രവർത്തനം
0: അല്ല, ദേഷ്യം വന്നില്ല അവർക്ക്, കാരണം ആ ഒരു അമ്മയോട് കാണിക്കേണ്ട എല്ലാം മര്യാദയും ആദരവും അത് മതി അവർക്ക്. കാരണം അവർക്ക് എന്ത് സമരം, അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അവർക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട വഴിയിൽ അതിന്റെ മുന്നിൽ നിന്നിട്ട് ആൾക്കാർ സമരം ചെയ്യുമ്പോൾ ആ അമ്മ, അവർക്ക് എന്ത് ക്യാമറ ഉണ്ടോ, സോഷ്യൽ മീഡിയ ഉണ്ടോ, പലതരം കുയിലുകൾ പല ഭാഗത്ത് നിൽക്കുന്നുണ്ടോ എന്ന്
1: അവർക്കറിയില്ലല്ലോ.
0: ശരിക്കും നാട്ടിൽ നിന്നാണ് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ഈ രസകരമായിട്ടുള്ള കാഴ്ചകൾ വരുന്നത്. എന്തായാലും ആ അമ്മയ്ക്കൊരു സല്യൂട്ട്, കാരണം പോകാനുള്ള വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഒരു സമരവും പാടില്ല എന്നാണ്. സി ബി എസ് ഇയുടെ ആ പരീക്ഷയെക്കുറിച്ച്, ആ പോർട്ടലിൽ വന്ന ഒരുപാട് സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നില്ലേ. സി ബി എസ് ഇയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പോർട്ടലിന്റെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജോലി നൽകാൻ പോവുകയാണ് കാൺപൂരിലെ IIT 19-കാരനായിട്ടുള്ള നിസർഗ അധികാരിക്ക് ടെക്നോളജി ഇന്നോവേഷൻ ഹബിൽ സൈബർ സുരക്ഷ എഞ്ചിനീയർ ആയിട്ടാണ് നിയമനം. 12-ാം ക്ലാസ് മൂല്യനിർണയത്തിനായി സി ബി എസ് ഇ കരാറിൽ ഏർപ്പെട്ട സ്വകാര്യ കമ്പനിയുടെ OSM പോർട്ടലിലെ പ്രശ്നങ്ങൾ നിസർഗയാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് ആലോചിക്കൊരു ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ ലാപ്ടോപ്പിൽ കളിക്കുകയും ഇന്റർനെറ്റിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില അമ്മമാരോ ചില അച്ഛന്മാരോ ചില വീട്ടുകാരൊക്കെ പറയും കുറെ സമയം അതിൻ്റെ അടുത്ത്. പക്ഷേ ചില പല കുട്ടികളും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ കാര്യങ്ങളും കണ്ടെത്തിയിട്ട് നമ്മുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ UAE അടക്കമുള്ള മലയാളി വിദ്യാർത്ഥികൾ ചെയ്യുന്ന കാരണം വലിയ അത്ഭുതവും ആദരവും ഒക്കെ ആ കുഞ്ഞുങ്ങളോട് തോന്നുന്നു.
1: ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കോളേജിലെ സീനിയർ ആയിട്ട് സംസാരിക്കുന്നു, അപ്പൊ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പനിയിലാണ്. അപ്പൊ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ടൈം കുട്ടികൾ ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന സമയം ആയതുകൊണ്ട് അവരൊരു ഗെയിം കൊണ്ടുവരിക. അപ്പൊ അവർ ഓൾറെഡി ലോഞ്ച്ഡ് ആണ് ഈ സംഭവം. ആ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഓരോ മേഖലയിലെയും, അതായത് ഇപ്പൊ ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ അല്ലെങ്കിൽ ഇപ്പൊ പൈത്തൺ പോലത്തെ സോഫ്റ്റ്വെയർ, ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അത് ശരിക്കും ഗെയിമാണ്. ആ ഗെയിം പഠിച്ച് നമുക്കറിയാം നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ എക്സൽ ചെയ്യുന്നത്, അത് തുടർന്ന് നമുക്ക് അതിനെ കൂടുതലായിട്ട് പഠിക്കാം. ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലേ? കാരണം സ്ക്രീൻ ടൈം വെറുതെ പോകുന്നതിനെക്കാട്ടി നല്ല സംതിങ് യൂസ്ഫുൾ. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ഒട്ടും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല കുട്ടികൾ, കാരണം അത്രമാത്രം
0: ശരിക്കും. ഇതിനിടയിൽ നമ്മുടെ ആ സന്തോഷ വാർത്ത വന്നിരിക്കുന്നു, അക്ഷയ് 1-1 സൗത്ത് കൊറിയ തിരിച്ചടിച്ചിരിക്കുന്നു. ഹാങ് ഇൻ വ്യൂ, അദ്ദേഹം 67-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് ചെക്ക് റിപ്പബ്ലിക്, കിടക്കട്ടെ ചെക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായിട്ടുണ്ട് സൗത്ത് കൊറിയ. നമ്മുടെ ഏഷ്യൻ വമ്പന്മാർ അങ്ങനെ ഒരു ഗോളിന് പിന്നിട്ട് നിന്നിരുന്നു, അവരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ലാഡിസ്ലാവ് ക്രഷ്. 59-ാമത്തെ മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ആദ്യ ഗോൾ നേടി തിരിച്ചടിച്ചിരിക്കുന്നു. 67-ാം മിനിറ്റിലെ ഹാങ് ഇൻ വ്യൂ ഗോൾ അടിച്ചിരിക്കുന്നു. 1-1 കളിയുടെ 73-ാമത്തെ മിനിറ്റിലാണ്. അത്യന്തം ആവേശം നിറഞ്ഞ ലോകകപ്പ് മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള രസകരമായിട്ടുള്ള മത്സരത്തിൽ ആരായിരിക്കും വിജയി? ഞാൻ പറയുന്ന സൗത്ത് കൊറിയ തന്നെയായിരിക്കും. 2-1
1: ഈ രണ്ട് രാജ്യങ്ങളിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ രണ്ട് രാജ്യങ്ങളിലെ കൊടികളിലുള്ള ഒരേ
0: കളറാണ്. ചുമപ്പുണ്ട്, നീലയുണ്ട്, വെള്ളയുണ്ട്, കുറച്ച് ഒന്ന് വട്ടം മാത്രമാണ്, മറ്റൊരു കുറച്ച് ചതുരമാണ് അല്ലേ. ആ കൊടികളുടെ കളറും അല്ലെങ്കിൽ ആ ഒരു നിറം ഒക്കെ ചുമപ്പ് കൂടുതലായിട്ട് എനിക്കൊന്ന് കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ബ്ലൂ ഉണ്ട്, ബ്ലൂ സൗത്ത് കൊറിയന്റെ കുറച്ച് ബ്ലൂ ഉണ്ട്. എന്തായാലും നല്ല രസമുള്ള ഒരു മത്സരം അവിടെ നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കയറി ഇടപെട്ടതാണ്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിജയ് ഇന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തും, എത്തുക വൈകിട്ട് 3 മണിയോടെ എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. തമിഴ്നാട് CID വിഭാഗം കർണാടക പോലീസിന് അദ്ദേഹത്തിന്റെ യാത്രാ ക്രമീകരണങ്ങളെക്കുറിച്ച് അറിയിച്ചു. അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വിജയ് ഇന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നത്.
1: എനിക്കിത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരുപാട് മുഖ്യമന്ത്രിമാരെ മീറ്റ് ചെയ്ത ഒരു ദിവസം കൂടെയായിരുന്നു.
0: പുതിയ മുഖ്യമന്ത്രിമാരായിട്ട് അധികാരമേറ്റപ്പോ വി ഡി സതീശൻ ചെന്ന് കണ്ടിട്ടുണ്ട്, അതുപോലെ വിജയ് ചെന്ന് കണ്ടിട്ടുണ്ട്. പുതിയ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആയിരുന്നല്ലോ നടന്നത്. ഓരോരുത്തരായിട്ടും പിന്നെ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധികാരമേറ്റതിന് ഒരാഴ്ചക്കുള്ളിൽ കാണുക എന്നതാണ് അതിന്റെ ഒരു കീഴ്വഴക്കം.
1: തീർച്ചയായിട്ടും നമ്മുടെ നിപ്പ ബാധിതയായിട്ടുള്ള ആളുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു എന്ന് പറയുന്ന നില ഗുരുതരമായി തുടരുന്നു. 15 പേര് ഹോം ക്വാറന്റൈനിലാക്കി എന്നുള്ള ഒരു വാർത്തയും കൂടെ
0: 77 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അദ്ദേഹം വെന്റിലേറ്ററിലാണ്, ICU ഉള്ളത്. അപ്പോൾ കുറച്ച് ഗുരുതരമായിട്ട് തുടരുന്നു. 43 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. രാമനാട്ടുകര സ്വദേശിയാണ്, പറവൂർ സ്വദേശിയാണ്. അപ്പോൾ കെ മുരളീധരൻ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പകർച്ച റൂട്ട് മാപ്പൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് നേരിട്ട് ഇടപെട്ടു എന്ന് പറയുന്ന ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടെ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രദേശം മുഴുവൻ ക്വാറന്റൈനിലോ ഐസൊലേഷനിലേക്ക് പോകേണ്ട ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ നീപ്പ നീപ്പ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ടും ഇല്ലേ? എന്തായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? വവ്വാലുകളിൽ നിന്നാണ് ഇപ്രാവശ്യവും ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം ഇന്നലെ വൈകിട്ടോടുകൂടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നീപ്പ ബാധിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ആശ്വസിക്കാം.
1: അതുപോലെ തന്നെ മറ്റേ ഷിഗല്ല എന്ന് പറയുന്ന അതിനെ പ്രതിരോധിക്കാനായിട്ട് എല്ലാ നടപടികളും ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: വയനാട്ടിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തു, പിന്നെ അങ്ങ് തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോൾ പല പല ഭാഗത്ത്, കൊച്ചിയിലും ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ പലയിടത്തും ഇത് വരുന്നു. ഇനി മഴക്കാല രോഗങ്ങൾ വരും. ഈ മഴക്കാലത്തിന് മുമ്പ് ഈ ശുചീകരണം പൂർണ്ണമായിട്ട് ആക്കില്ല നമ്മുടെ കേരളത്തിൽ. കാനയൊക്കെ അടിഞ്ഞതാവും, അവിടെ നിന്ന് പിന്നെ കൊതുകുകൾ വരും. ഈ വെള്ളം, മലിനജലം നമ്മുടെ കിണറുകളിലേക്ക് വരും, അങ്ങനെ അഴുക്ക് വെള്ളം കുടിക്കും. ഇങ്ങനെ വയറിളക്കം, ഛർദി എന്നൊക്കെ തുടങ്ങി, പനി തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് ആശുപത്രികൾ, നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ ചെന്ന് കണ്ടാലറിയാം നിറയുന്ന ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ എപ്പോഴും ഡോക്ടർമാരൊക്കെ പറയുന്ന പോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ രക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൺവേഷം കെട്ടി ജോലിക്കിറങ്ങിയിട്ടും രക്ഷയില്ല. പണ്ട് ആനി ഇങ്ങനെ ഒരു സിനിമ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആൺവേഷം കെട്ടി 17-കാരിക്ക് നേരെ, അത് മമ്മൂക്കേ, 17-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം, ഒരാൾ അറസ്റ്റിൽ എന്ന് പറഞ്ഞൊരു വാർത്ത. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടി ആൺവേഷം കെട്ടി ജോലിക്കിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഷൊർണൂരിൽ. നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഈ വാർത്ത എന്ന് പറയുമ്പോൾ അതിലേറെ സങ്കടം. മനം മടുത്ത് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ച കുട്ടിക്ക് രക്ഷയായി റെയിൽവേ പോലീസ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച വയനാട് മീനങ്ങാടി സ്വദേശി സനോജിനെ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ കൃത്യമായിട്ടുള്ള, അല്ലെ, ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള ഏറ്റവും ശിക്ഷാ നടപടികൾ ഈ കേസിൽ ഉണ്ടാവുകയും വേണം. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആൺവേഷം കെട്ടിയിട്ട്, അതായത് പെൺവേഷത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് നേരവും ചൂഷണം ചെയ്യപ്പെടുന്ന ആ കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് ആ കുട്ടി ആൺവേഷം കെട്ടി എന്നിട്ടും രക്ഷയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് പോകുന്ന ഒരു പോക്ക്. പക്ഷെ അവിടെ റെയിൽവേ പോലീസ് എന്തായാലും ഒരു സഹായവുമായിട്ട് വന്നിട്ടുണ്ട്.
1: KSRTC പ്രിയദർശിനി യാത്രയ്ക്ക് മുഖ്യമന്ത്രിയും ഒപ്പം എന്ന് പറയുന്നത്
0: പ്രിയദർശിനി എന്നാണ് ആ ഒരു ബസ്സിന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ പേര് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പെടുത്തിട്ടാണ് ഇത് വരുന്നത്. പ്രിയദർശിനി, നമ്മുടെ ഇന്ദിരാ പ്രിയദർശിനി, ഇന്ദിരാഗാന്ധി ആദ്യ അവരുടെ പേരിനോട് ചേർന്നിട്ട് അവരോടുള്ള ഒരു ആദരമായിട്ടാണ് ആ പദ്ധതി വരുന്നത്. അപ്പോൾ 15-ാം തീയതിയാണല്ലോ ആദ്യ യാത്ര. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ VD സതീശനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ പിന്നെ സർക്കാരും ബോർഡും തമ്മിൽ, KSRTCയും തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. ആദ്യം തന്നെ പൈസ കൊടുക്കണമെന്ന് KSRTC പറയുന്നുണ്ട്, അപ്പം തരാൻ പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞത്. അങ്ങനെ ഒരു ചെറിയ റിസൾട്ടുണ്ട്. ഒന്നുമില്ലാതെ എന്താ പറയുക, മുണ്ട് മുറുക്കി കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടെന്നാണ് തോന്നുന്നത്.
1: തീർച്ചയായും ഡൽഹിയിൽ വീണ്ടും വൻ തീപിടുത്തം എന്ന് പറഞ്ഞ് 3 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കും എന്നുള്ള ഒരു വാർത്തയും കൂടെ തലക്കെട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്.
0: യെസ്, അതൊരു പ്രധാന വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് മരണസംഖ്യ കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അതുപോലെ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കാൻ ശുപാർശ. കേരളത്തിൽ സീറ്റുകളുടെ എണ്ണം 30 നമ്മൾ മുമ്പ് തന്നെ സംസാരിച്ചൊരു വിഷയമായിരുന്നു. ഒരു പക്ഷേ മണ്ഡല പുനർനിർണ്ണയമൊക്കെ നടത്തും, വനിതാ സംവരണ ബിൽ വരും, ആ ഒരു സമയത്തുള്ള വാർത്തയാണ് ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അതുപോലെ RSS മേധാവി മോഹൻ ഭഗവത് സഞ്ചരിച്ച ശതാബ്ദി എക്സ്പ്രസിനു നേരെ കല്ലേറ് ആക്രമണം നടക്കുകയും അന്വേഷണം നടക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെത്തിയിട്ടുണ്ട്. RSS മേധാവി, എന്തിനാണ് ഈ ഓടുന്ന വണ്ടികൾക്ക് നേരെ കല്ലെറിയുന്നത്, നേതാക്കൾക്ക് നേരെ കല്ലെറിയുന്നത്? എന്തൊക്കെ മാന്യമായ രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാൻ വഴികളുണ്ട്? നമുക്ക് എതിർ രാഷ്ട്രീയമോ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളോ എന്ന് പറഞ്ഞിട്ട് അവർ ആക്രമിക്കാൻ നമുക്ക് ആരെങ്കിലും ഇത് തന്നിട്ടുണ്ടോ? ആക്രമിച്ച ആളുകളുടെ ED ആക്രമിച്ച കേസിലുള്ള ഒന്ന് ആലോചിച്ചു, അവരൊക്കെ ഇനി പുറം ലോകം കാണാൻ എത്ര സമയം എടുക്കും? നമ്മളൊരു ആവേശത്തിന്റെ പുറത്ത് നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളെയോ പ്രസ്ഥാനങ്ങളെയോ ചില മതവിഭാഗങ്ങൾ ഏതായിക്കോട്ടെ ഇതിനൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കാണ് നഷ്ടമെന്ന കാര്യത്തിൽ നമുക്ക് മറവിയുണ്ടാവാൻ വേണ്ടി പാടില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെ കാത്തു നിൽക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെയാണ് പ്രശ്നം വരുന്നുണ്ട്. വേറെ ആരും ഇതിൽ പങ്കുചേരാൻ പറ്റില്ല. അതുകൊണ്ട് കല്ലെടുത്ത് എറിയുന്നതിന് മുമ്പ്, ആയുധം എടുക്കുന്നതിന് മുമ്പ്, സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അത് മിതമായിട്ട് മാന്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതിനിറങ്ങുക.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് മഴ നല്ലതായിട്ട് കനക്കുന്നുണ്ട്. അതിനോട് തുടർന്നൊരു വാർത്ത, ശുചിമുറിയിലേക്ക് മുകളിൽ നിന്നുള്ള പാറ അടർന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക് എന്നുള്ളൊരു കാര്യം. ആ പാറ വീണ് ഒന്ന് ആലോചിച്ച്
0: നോക്കിയാണ്ട്
1: ആ ഒരു വാർത്ത മിന്നി പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപകടം പാറശാലയിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയാം.
0: പക്ഷെ ഒന്ന് ആലോചിച്ചു, അവർ എന്തിനാണ് ആ സമയത്ത് പുറത്തേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടില് ശുചിമുറി ഇല്ലായിരുന്നു. അപ്പൊ അവര് രാവിലെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ പിന്നെ നിർവഹിക്കാൻ വേണ്ടി പുറത്തേക്ക് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതും ഒരു വലിയ, അതുകൊണ്ടല്ലേ പ്രായമായ ഒരു സ്ത്രീക്ക് അങ്ങനെ പോകേണ്ടി വന്നു. എന്നിട്ട് പാറയുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുക, കുറെ സമയം എടുത്തിട്ട് അവരെ പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാമാണ് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകൾ.
1: മഴക്കാലം വരുമ്പോൾ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ വേണം പോകാൻ. പ്രത്യേകിച്ച് നമ്മുടെ വെള്ളക്കെട്ടുകൾ വരുമ്പോൾ
0: നമുക്കറിയാം സൗത്ത് കൊറിയ രണ്ട്, ഞാൻ പറഞ്ഞില്ല രണ്ട് ഒന്നിനും ജയിക്കും. ഇനി ഇനി ഇനി ഇനി പ്രതിരോധത്തിൽ ഞാൻ ഇനി കളി പറഞ്ഞുകൊടുക്കാണ് കേട്ടോ. പിന്നെ സൗത്ത് കൊറിയക്ക് അവർക്ക് അറിയില്ലല്ലോ കളിക്കാൻ. ഇനി ഡിഫൻസിൽ മാത്രം കേന്ദ്രീകരിക്കുക, ചെക്ക് റിപ്പബ്ലിക്കിനെ കൊണ്ട് ഗോൾ അടിക്കാതിരിക്കുക, അവർ ഇങ്ങോട്ട് വന്ന് ഗോൾ അടിക്കാതിരിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ അതിന്റെ ഇടയിൽ പോയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് അത് 3-1 വേണ്ടി
1: ശ്രമിക്കുക.
0: ഞെട്ടിച്ചില്ലേ ഏഷ്യൻ വമ്പന്മാരെ ഒന്ന് ഞെട്ടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 59-ാമത്തെ മിനിറ്റിൽ കളിയുടെ സെക്കൻഡ് ഹാഫിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഞെട്ടിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ചെക്ക് റിപ്പബ്ലിക്കിന് എന്തായാലും വലിയ ഒരു സല്യൂട്ടാണ്. ഒപ്പം സൗത്ത് കൊറിയ ആ ഒരു ഗോൾ കണ്ട് പേടിച്ചോടിയില്ല, 2 തിരിച്ചടിച്ചിട്ട് 2-1 ഹാങ് വിൻ ബിൻ ഓം ഹ്യൂൻ ഗ്യൂ, അങ്ങനെ 2 കളിയുടെ 80-ാം മിനിറ്റിലും 67-ാം മിനിറ്റിലും ഗോൾ അടിച്ചുകൊണ്ടിട്ട് മത്സരം അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് കൊറിയ ചാമ്പ്യന്മാരാവും, അവരെ തന്നെയായിരിക്കും വിജയികളായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 3-1 തോൽപ്പിച്ചാലും ഇനി അതിശയോക്തിയില്ല, കാരണം 2-1 എന്നുള്ള ഒരു മാർജിൻ വന്നു കേട്ടോ. പക്ഷേ അപ്പൊ ഇനി ഒരു 3
1: അടിച്ചാലും ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾ
0: ലാസ്റ്റ് മിസ്സിൽ ഇങ്ങനെ വായില റഫറി വെക്കാൻ
1: സാധ്യത
0: വളരെ കുറവാവട്ടെ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഏഷ്യൻ ബോംബർമാരല്ല, അവരങ്ങ് ഡ്രോ പിടിക്കരുത്. അവരൊരു 3-1 ഒരു നല്ല വിജയത്തിലേക്ക് പോകട്ടെ.
1: 20 കഴിഞ്ഞു വരുന്ന ചെക്ക് റിപ്പബ്ലിക്കിനെ 0 മടങ്ങേണ്ടി വരുന്നില്ല. ഒരു പക്ഷേ അവർ ഒരു ഗോൾ അടിച്ചാണ് ഇപ്പം തലയുയർത്തി നിൽക്കുന്നത്. എന്തായാലും കളി 10 അതൊരു യുദ്ധ പോരാട്ടം തന്നെയായിരിക്കാം ഒരു പക്ഷേ നമുക്ക് കാണാൻ പോകുന്നത്
0: അല്ലേ.
1: എന്താണെങ്കിലും നമ്മള് ഒരുവിധ വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അങ്ങോട്ട് സ്കോർ ബോർഡിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവർക്ക് നല്ല ആവശ്യകരമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാമെന്നാണ്. അപ്പൊ എന്താണ് രാവിലെ ഹോം 92.2 അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ പ്രസ് ക്ലബിൽ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഒരു അടിപൊളി വീക്കെൻഡ് ആവട്ടെ എല്ലാവർക്കും.

0: പുതിയ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
1: Brought to you by ABC Cargo and Courier, number one in GCC.
4: അല്ല, ഈ നമ്മുടെ ഫുട്ബോളിന്റെ ആവേശമൊക്കെ പറയുമ്പോഴേ റോഡിൽ നിങ്ങൾ വളരെ മനോഹരമായിട്ട് വണ്ടി ഓടിക്കണം കേട്ടോ. നല്ല കുറേയധികം ആക്സിഡൻസ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഏകദേശം ലോങ് സ്ട്രെച്ച് ക്യൂ ആണ് കാണുന്നത്. മൃദ്വിപ്പ് വരെയുള്ള ആ ഒരു ട്രാഫിക് കൺജഷനിൽ 1, 2, 3, 4 ആക്സിഡൻ്റാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ രാവിലെ കാണുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ്, ഇത്രയും ട്രാഫിക് കാണാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അലിത്തേ ടോൾ റോഡിലും 2 ആക്സിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റാസൽകോ റോഡിലും 2 ആക്സിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അവിടെയും അൽഖേൽ റോഡിലേക്ക് മോജ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തും, അതുപോലെ തന്നെ ഷെയ്ഖ് സായ റോഡിൽ കുറച്ച് കൺജഷൻ മാത്രമേ ഉള്ളൂ. അജ്മാൻ, ഒമൽ ക്വൈൻ, അതുപോലെ തന്നെ ടുവേർഡ്സ് ഷാർജ വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് ഇന്ന് പോകുന്നത്. ഷാർജയിൽ ഇന്ന് വീക്കെൻഡ് കൂടിയാണല്ലോ. എന്തായാലും ഷെയ്ഖ് സായ റോഡ് നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത്. അലൈൻ റോഡ് നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. JVC അവിടെ ഒന്നും ഇതുവരെ ട്രാഫിക് സിറ്റുവേഷൻ എന്താണെന്ന് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ച ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം തന്നാൽ മതി കേട്ടോ.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: എന്തായാലും നല്ല തമിഴ് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് 89-ാമത്തെ മിനിറ്റിലും മറ്റ് ഒരു ഗോളുകളും തന്നെ വീണ്ടും പിറന്നില്ല. കൊറിയ 2 ചെക്ക് റിപ്പബ്ലിക് 1 എന്നുള്ള അതേ സ്കോറിൽ തന്നെ നിൽക്കുന്നു. ഒരു മിനിറ്റ് മാത്രം ബാക്കി അവശേഷിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കി തന്നെ അറിയാം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
2: ശ്രദ്ധിക്കാണോ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിജയ തിരമാല ഉയർത്തി മെക്സിക്കോ, ചെക്ക് റിപ്പബ്ലിക്കിന് ചെക്ക് വെച്ച ദക്ഷിണ കൊറിയ. പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാൻ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന ട്രംപ്. വി ഡി സതീശൻ ശിവഗിരിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഫിഫ ലോകകപ്പിൽ ദക്ഷിണ കൊറിയയ്ക്ക് വിജയ തുടക്കം. 2026 ലോകകപ്പിൽ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 goals മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th minute യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിമനസിന്റെ ഗോളിലൂടെ വിജയം ഉറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd minute മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസ് അത്യുജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറി 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ ക്യാപ്റ്റനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2nd മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച് ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th minute ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ദക്ഷിണ കൊറിയ ഞെട്ടിച്ചുപോയെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 goals തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയിച്ചു. സൂപ്പർ താരം സൺ ഹ്യോങ് മിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിനെത്തുന്നത്. യോഗ്യതാ മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറിയ ഏക ഏഷ്യൻ ടീം കൂടിയാണ് ദക്ഷിണ കൊറിയ. 20 ശേഷമായിരുന്നു ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. മത്സരത്തിന്റെ 59th മിനിറ്റിൽ ലാഡിസ്ലാവ് ക്രിഷിയിലൂടെ ചെക്ക് മുന്നിലെത്തിയെങ്കിലും 66th മിനിറ്റിൽ ഹാങ് ഇൻ ബിയോമും 80th മിനിറ്റിൽ ഓ ഹ്യോങ് ഗ്യു എന്നിവരുടെ ഗോളിലൂടെയാണ് ദക്ഷിണ കൊറിയ തിരിച്ചടിച്ചത്. ആദ്യപകുതിയിലും 2nd പകുതിയുടെ തുടക്കത്തിലും 65% പന്തടക്കത്തോടെ കളി നിയന്ത്രിച്ച ദക്ഷിണ കൊറിയയെ ഞെട്ടിച്ചുകൊണ്ടാണ് ചെക്കിന്റെ ഗോൾ പിറന്നത്. പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ചെക്ക് ടീം കൌണ്ടർ അറ്റാക്കിലൂടെയാണ് ഗോൾ കണ്ടെത്തിയത്. വ്ളാഡിമിർ കൊഫൽ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്ത് തകർപ്പൻ ഹെഡറിലൂടെ കൃഷി വലയിലാക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മർദ്ദന രീതി പുനരാവിഷ്കരിക്കാൻ എസ്ഐടി നീക്കം. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡിന്ന് മർദ്ദനമേറ്റ ഇ ഡി തോമസിനോടും അജയ് ജ്വൽ കുര്യാക്കോസിനോടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം. സാക്ഷികളും തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാകും. മർദ്ദനമേറ്റതിൽ ഇ ഡി തോമസ് ഇപ്പോൾ ആലപ്പുഴയിലെ MLA. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായി മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് നാടകീയ പിന്മാറ്റമെന്ന് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഔദ്യോഗിക സമൂഹമാധ്യമ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ. യൂറോപ്പിൽ വച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുർത്തബ ഖാമനിയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ് പറയുന്നു. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്നും കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. കരാർ ഒപ്പിടുന്നതിനായി വൈസ് പ്രസിഡന്റ് JD Vance ആയിരിക്കും യൂറോപ്പിലേക്ക് പോവുക. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയത്. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും ഇറാൻ വക്താവ് ഇസ്മായിൽ ബഗ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3rd കപ്പൽ ആക്രമണമായിരുന്നു ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന് നേരത്തെ സ്ഥിരീകരണം വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ അതിശക്തമായ ആശങ്ക രേഖപ്പെടുത്തുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവം അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പൽ എം ടി സെറ്റമെല്ലോയ്ക്ക് നേരെ നടന്ന യു എസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. യു എസിന്റെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട, കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യു എസ് ഇതര നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ കേച്ചേരിയിൽ ഇപ്പോൾ വാഹനാപകടമുണ്ടായിരിക്കുകയാണ്. ഒരു മരണം, 7 പേർക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുകയാണ്. കേച്ചേരിയിലെ വാഹനാപകടത്തിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് രാവിലെ അപകടം നടന്നിരിക്കുന്നത്. സി എം ആർ ലെക്സ ലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED ഇന്ന് വീണ്ടും സമൻസ് നൽകും. ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് നൽകുക. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ മുഖേന ഇന്ന് ഹാജരാക്കാമെന്ന് വീണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ED മറുപടി നൽകിയിട്ടില്ല. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യുക. കേരള പോലീസിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തലം മുതൽ SPമാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGP പി വിജയനെ നിയമിച്ചു. സൈബർ സെല്ലിന്റെ അധിക ചുമതല നൽകി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു പി വിജയൻ. എസ് ശ്രീജിത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയിൽ നിന്ന് മാറ്റി ജയിൽ ADGP നിയമിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം ഗവർണർ അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 31 മാർച്ച് വിരമിക്കുന്നതിന് മുൻപ് പുതിയ കമ്മീഷണറായി നിയമ സെക്രട്ടറി സനൽകുമാറിനെ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു. നിയമന ഉത്തരവ് രാജ്ഭവനിൽ അയച്ച ഫയൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നൽകിയ പരാതിയിൽ കത്തിനെ തുടർന്ന് ഗവർണർ മാറ്റിവെച്ചുവെന്ന് പിണറായി ആരോപിച്ചു. പിന്നീട് ഹൈക്കോടതിയുടെ സമ്മതപത്രം ആവശ്യപ്പെട്ടു, അത് നൽകി. എന്നിട്ടും നിയമനം നടത്തിയില്ല. ഇപ്പോൾ ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പുതിയ പേര് UDF സർക്കാർ നൽകാൻ പോകുന്നുവെന്നും ഇത് അട്ടിമറിയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഡൽഹി തുക്ലക്കബാദിൽ വലിയ തീപിടുത്തമുണ്ടായി. 3 പേർക്ക് ജീവൻ നഷ്ടമായി. പുലർച്ചെയാണ് ദുരന്തമുണ്ടായത്. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. വോട്ട് ചോരിക്ക് ശേഷം BJP സീറ്റ് ചോരി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോഴിക്കോട് നീപ്പ സ്ഥിരീകരിച്ച 43-വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരം. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. May 30 മുതൽ June 10 വരെയുള്ള സഞ്ചാരപാതയാണ് പുറത്തുവിട്ടത്. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 15 പേരെ ഹോം ക്വാറന്റൈനിൽ ആക്കി. ക്ലസ്റ്ററുകൾ തിരിച്ചുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. 77 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 42%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Again, welcome back home 92.2 of Milkers. Swagatham, brand new day, and it's a weekend, long weekend. Like, and nammal orungi kazhinjirikkana June 12 2026 samayam 8 mani kazhinju 18 minute aayirikkana. And nammal log up inde aaveshathinte idayile nammal raavale patra vaarthayude idayil oru kaaryam parannittundayirunnu. Nammal aa oru police kaarante kaaryam, adhaayathu shabdam thirichirinju aa oru prathiye pidicha police kaarante kadha paranja samayathu aa police kaarante oru soorthu nammal evide kettondirikkana. ഇമ്മീഡിയറ്റ്ലി നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, വെരി ഗുഡ് മോർണിംഗ് ബോബി.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
0: എന്തുണ്ട് വിശേഷം?
1: സുഖമായിട്ടൊക്കെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു.
0: എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഈ പോലീസുകാരന്റെ സുഹൃത്താണല്ലേ?
1: നമ്മളെ സുഹൃത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ തന്നെ ഇതായി പോയി.
0: എന്താണ് സുഹൃത്തിന്റെ പേര്? നിങ്ങൾ
1: സന്തോഷം എന്നാണ്. ഞങ്ങള് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്.
0: ഓ ശരി, എവിടെയാണ് നാട്? എവിടെയാണ്
1: സന്തോഷിന്റെ വീട്? ചെങ്ങന്നൂർ, പുലിയൂരാണ്.
0: ഓ ശരി, പുലിയൂരാണ്. ഓക്കെ,
1: പുതിയ സ്കൂളിലാണ് ഞാൻ സ്വന്തം ഒരുമിച്ച് പഠിച്ചത്.
0: ഓ ശരി, ഓക്കെ. നിങ്ങൾ പുലിയൂരുകാരാണല്ലേ?
1: എനിക്ക് തോന്നുന്നു സന്തോഷിന്റെ വേറെ കുറെ ഫ്രണ്ട്സ് ഈ യുഎയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്.
0: ശരി, ഓക്കെ. അപ്പൊ സന്തോഷ് ചെങ്ങന്നൂർക്കാരനാണോ?
1: അതെ, ചെങ്ങന്നൂർ, പുലിയൂർ.
0: ഓ ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ
1: വർഷങ്ങളായിട്ട് എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്.
0: ശരി ശരി ശരി. അപ്പൊ ഈ വാർത്ത എങ്ങനെ ആ സമയത്ത് അറിഞ്ഞിരുന്നോ, അതോ രമേശ് ചെന്നിത്തല ഇപ്പം ഇങ്ങനെ?
1: ഇല്ല ഇല്ല, പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ആൾക്കാരുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് എനിക്ക് സ്റ്റേഷൻ സംബന്ധിച്ച കാര്യങ്ങളല്ല.
0: അതെ,
1: അങ്ങനെ ഒരു വീട്ടൊന്നും പറയുന്ന ആളല്ല. അല്ല, ഇപ്പൊ ഈ രാവിലെ റേഡിയോ കേട്ടപ്പോ ഞാൻ കേട്ടപ്പോ തന്നെ പുള്ളിയെ വിളിച്ചു. കാര്യം കഴിഞ്ഞ ആഴ്ചയല്ലേ, കഴിഞ്ഞ ആഴ്ച ഈവന്റ് ഇപ്പൊ അവധിക്ക് ഞാൻ നാട്ടിൽ
0: പോയിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ ഞാൻ അടിമാലി പോയിട്ടുണ്ടായിരുന്നു.
0: ശരി,
1: അടിമാലി പോയി പുള്ളിയെ കണ്ടു സംസാരിച്ചു. അപ്പം ഇങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിവിടെ എത്തിയതുള്ളൂ. അപ്പോഴാണ് ഈ ന്യൂസ് കേൾക്കുന്നത്.
0: ശരി, അങ്ങനെ.
1: അപ്പൊ തന്നെ ഓണർ കേട്ടപ്പോ തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചു സംസാരിച്ചു. പുള്ളി പുള്ളി പറഞ്ഞു ഞാൻ നിന്നോട് ഒന്നും പറയാൻ ഞാണ് അതിന്റെ
0: അറിയാമല്ലോ. താങ്കള് റേഡിയോ കേട്ടെന്ന് അറിഞ്ഞ് പിന്നെ വിളിച്ച് കൺഫേം ചെയ്യുന്ന പറയുമ്പോ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം അല്ലെ? ചില ചിലപ്പോ ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. ചില ഒരുപാട് കഴിവുള്ളവരുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുള്ളി ഒരു പാവത്താണ്, ഒരു വെറും പാവമായിരുന്നു.
0: അത്
1: കഴിഞ്ഞ് പുള്ളി ഈ കോളേജൊക്കെ പമ്പ കോളേജിലാണ് പഠിച്ചത്. അപ്പം കോളേജിന് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നത്.
0: ശരി,
1: അതിന് മുന്നേ അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പുള്ളിക്ക്.
0: ശരി,
1: ഇപ്പം പുള്ളി സത്യം പറഞ്ഞാല് എറണാകുളം സിറ്റിയിലാണ് പുള്ളി കൂടുതലും. തൃപ്പൂണിത്തുറ, കളമശ്ശേരി, ലാസ്റ്റ് ഇപ്പം നമ്മുടെ സൗത്തിലായിരുന്നു, എറണാകുളം സൗത്തിലായിരുന്നു.
0: ഓക്കെ, ഓക്കെ.
1: അതിനുശേഷമാണ് ഇപ്പൊ ഇലക്ഷൻ ഡേ സംബന്ധിച്ച് അടിമാലിക്ക് ട്രാൻസ്ഫർ ആയത്.
0: ഓ ശരി ശരി. ആളുടെ പേരെന്തായിരുന്നു? പേര് ഞാൻ മറന്നുപോയി.
1: പി ആർ
0: സന്തോഷ്. ഓൾറൈറ്റ്, ഓക്കെ. നല്ല പേര്, ഓർത്തിരിക്കാൻ ഒരു സിനിമാ കഥാപാത്രം ഒക്കെ ആക്കാൻ പറ്റുന്ന അടിപൊളി പേര്.
1: അവിടെ മലയാളം ഇതിനകത്ത് പറഞ്ഞു.
0: മറ്റേ ജനാർദ്ദൻ പറയും, ഈ പത്രക്കാരുടെ ഒരു കാര്യം
1: എന്ന് വേണേ പറയാം.
0: ഒരുപാട് സന്തോഷം കൊണ്ടുവന്നൊരു നിമിഷമാണ്. സന്തോഷം എവിടെയാണ് യു എയിൽ വർക്ക് ചെയ്യണേ?
1: അല്ല, ഞാൻ ബോബി.
0: സോറി ബോബി, സോറി, അങ്ങോട്ട് മാറിപ്പോയി. ഐഡന്റിറ്റി ക്രൈസിസ്. ബോബിയുടെ വർക്ക്
1: ഞാനിവിടെ ദുബായിലെ കിസീസിലാണ്.
0: കിസീസിലാണ്, ശരി.
1: ഞാന്
0: ചെങ്ങന്നൂരാണ്. ഈ പുലിയൂരൊക്കെ ഞാൻ ഓടി കളിച്ച് വളർന്നേക്കുന്ന സ്ഥലങ്ങളാണ്. അതാണ് ഞാൻ ഞാൻ ചെങ്ങന്നൂര് നമ്മുടെ ടൗണിൽ തന്നെ ട്രാൻസ്ഫർ സ്റ്റാൻഡിന്റെ നേരെ ബാക്കിലായിട്ട് വരും. ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ല, ഇത് റേഡിയോയിലെ കോളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം രാവിലെ വിളിച്ചതിൽ. അപ്പൊ ആ സുഹൃത്തിനോട് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ പറയാം കേട്ടോ.
1: തീർച്ചയായിട്ടും,
0: തീർച്ചയായിട്ടും. ഓൾറൈറ്റ്
1: ഓൾറൈറ്റ്,
0: ഞാൻ വിളിക്കാം,
1: വിളിക്കാം.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ബോബിയും സന്തോഷം, ബി ആ സന്തോഷം, രണ്ട് കൂട്ടുകാർ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു കൂട്ടുകാരന്റെ കാര്യം റേഡിയോയിൽ പറഞ്ഞപ്പോ എത്ര ഒരു പ്രൗഡ് മോമെന്റ് ആയിരിക്കും അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണ്, എന്റെ കൂട്ടുകാരുടെ കാര്യങ്ങളുടെ ഇടാ ഇവന്റെ കാര്യമല്ലേ പറയണ്ട, അപ്പൊ വിളി. ആ അതേ മെന്റാലിറ്റിയാണ് സത്യം പറഞ്ഞാല് എന്താ പറയാ ബോബിയും കാണിച്ചത്. എന്താണല്ലോ ഒരുപാട് സന്തോഷം ബോബി, ബോബിയും സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസിന് തന്നെ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. എന്താണേലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചെങ്കിൽ മാത്രം ഞങ്ങൾ ഇതൊക്കെ അറിയുള്ളൂ, ഞങ്ങളെ കേൾക്കുന്നതും അതുപോലെ നിങ്ങളുടെ സുഹൃത്താണെന്നും അങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം എന്താണേലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇതേപോലത്തെ ഒരുപാട് സ്റ്റോറീസ് ഞങ്ങൾ ഇനിയും കൊണ്ടുവരുന്നതാണ്. You are listening to Sand Dunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.

0: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദി പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
1: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ്
3: 055-666-5859. Home is a feeling.
4: ദുബായ് അൽക്കരാമയിലുള്ള നൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. June 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ ബി പി ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585755 4777 എന്ന നമ്പറിലേക്ക്.

0: റൈറ്റ്, അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടെയാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
1: ഇന്നും നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് മെക്സിക്കോ മത്സരം നടന്ന സമയത്ത് ഒരു റെക്കോർഡ് കൂടി പറന്നിരുന്നു. 17 വയസ്സുകാരൻ മോറ കളത്തിലിറങ്ങി. 96 വർഷം പഴക്കമുള്ള റെക്കോർഡ് അങ്ങനെ പഴങ്കതയായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ എന്താ സംഭവം. വാർത്ത ഇതാണ്, അല്ലെങ്കിൽ സംഭവം ഇതാണ്. 23rd ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മെക്സിക്കൻ താരം ഗിൽബർട്ടോ മോറ. ലോകകപ്പിന്റെ ചരിത്രത്തിൽ മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 96 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മോറ തിരുത്തി എഴുതിയത്. മത്സരത്തിന്റെ 65th മിനിറ്റിൽ മോറയെ മധ്യനിര താരം എസ്റ്റാഡിയോ അസ്റ്റക്കയിലെ നിറഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കിയിട്ട് അങ്ങനെ അദ്ദേഹത്തെ കളത്തിലേക്ക് കൊണ്ടുവന്നു. 1930 ആദ്യ ലോകകപ്പിൽ 18 വയസ്സും 134 ദിവസവും പ്രായമുള്ളപ്പോൾ കളിച്ച മാനുവൽ ചക്വറ്റാസ് റോസാസിന്റെ റെക്കോർഡാണ് ഈ മോറ തിരുത്തി കുറിച്ചത്. മെക്സിക്കൻ ക്ലബ് തിജുവാനയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പൊ യങ്സ്റ്റ് പ്ലെയറുടെ എണ്ണം നോക്കിപ്പോയപ്പോൾ, അത് ആരൊക്കെയാണെന്ന് നോക്കിപ്പോയപ്പോൾ, 1982 ലോമൻ വൈറ്റ്സൈഡ് അദ്ദേഹമായിരുന്നു ഏറ്റവും ചെറുപ്പം. 17 വയസ്സും 41 ദിവസവും ഉള്ളപ്പോഴാണ് കളത്തിലിറങ്ങിയത്. അതുപോലെ ക്യാമറോണിന്റെ സാമുവൽ എറ്റു എല്ലാവർക്കും അറിയുന്ന കളിക്കാരനാണ്. അദ്ദേഹം വെറും 17 വയസ്സും 98 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് 98 ആദ്യമായിട്ട് ലോകകപ്പിൽ അരങ്ങേറിയത്. ഏറ്റവും ചെറിയ പ്രായത്തിൽ അരങ്ങേറുകയും ലോകകപ്പിൽ സ്കോർ ചെയ്യുകയും ചെയ്തതിന്റെ റെക്കോർഡ് മറ്റാർക്കുമല്ല, ബ്രസീലിന്റെ വണ്ണാനൊള്ളി പെലേക്കാണ്. 17 വയസ്സും 234 ദിവസവും പ്രായമുള്ളപ്പോൾ 1958 പെലെ അങ്ങനെ ആദ്യമായിട്ട് കളത്തിൽ ഇറങ്ങി.
0: ഇവരൊക്കെ ഈ സ്കൂൾ കാലഘട്ടം മുതലേ തന്നെ ഇതിനകത്തങ്ങ് മുഴുകിയിട്ടാണ് അല്ലേ? ഈ ഒരു പക്ഷേ ഫുട്ബോൾ കൊണ്ട് തന്നെ ആയിരിക്കും നടത്തവും കിടപ്പും എല്ലാം.
1: നമ്മൾ കാണുന്നില്ലേ 3 വയസ്സിലെ കുട്ടികൾ, 2 വയസ്സിലെ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ പന്ത് തട്ടുന്ന പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടി, ഇന്ത്യയിൽ കുറച്ചുകൂടി ഫുട്ബോളിനോട് സ്നേഹവും അതിന് നല്ലൊരു ട്രെയിനിങ്ങും ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ അതിനിങ്ങനെ നല്ല ഗ്രൗണ്ടുകൾ, അടിസ്ഥാന സൗകര്യം സ്കൂളുകളിൽ പോലും ഇല്ല. അപ്പൊ അത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പോലെ ക്രിക്കറ്റ് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മളെ ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത്, ഐസിസിനേക്കാളും മേലെയാണ് നമ്മുടെ BCCI. അങ്ങനെയൊക്കെ ആണെങ്കിലും അത് മാത്രം മതിയോ? ഫുട്ബോൾ നമ്മുടെ മലയാളികളുടെ രക്തത്തിലുള്ളതാണ്. അപ്പൊ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇന്ന് പറയാൻ പറ്റുന്ന ഒരു പേരുണ്ട്, ലൂക്കാസ് സിദാന്റെ കഥ. നമ്മളെപ്പോഴും അച്ഛന്മാർ വരും, അച്ഛന്മാരുടെ പിന്നാലെ പോകുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. മിഡ്ഫീൽഡറാണ് സിനദിൻ സിദാൻ, ഏറ്റവും ലോകം കണ്ട ഫ്രാൻസിന്റെ ഏറ്റവും അധിനിര താരമായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് ലൂക്കാസ് സിദാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛൻ വലിയൊരു സ്ട്രൈക്കറൊക്കെ ആകുമ്പോൾ മകനും അത് തന്നെയാണ്. പക്ഷെ ഇവിടെ മകൻ ഗോളി ആയിട്ടാണ് മാറിയത് കേട്ടോ. അപ്പൊ ഫുട്ബോൾ ചില പേരുകൾ വെറും പേരുകളല്ല, കാലത്തെ അതിജീവിച്ച ചരിത്രമാണ്. ആരാധക ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഇതിഹാസമാണ് സിനദിൻ സിദാൻ. ആ പേര് നമ്മുടെ കരിയറിന്റെ ഭാഗമായ ചിലപ്പോൾ നമുക്ക് ചില അച്ഛന്മാരുടെ പേര് നമുക്ക് ചിലപ്പോൾ ഭാരമാകും, ചിലപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ടും മാറാറുണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ലൂക്ക സ്വന്തം നിലയ്ക്ക് നടന്നു കയറുകയാണ്. അദ്ദേഹം പറയുന്നത് ക്രെഡിറ്റ് ജയിക്കുമ്പോൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛൻ്റെ മകൻ എന്ന രീതിയിൽ വരും, തോൽക്കുമ്പോൾ ഞാൻ മാത്രമേ അത് ഏറ്റെടുക്കാറുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അദ്ദേഹം ഗോളിയായിട്ട് മാറിയിരിക്കുകയാണ്, അൾജീരിയയുടെ ഗോളിയാണ്. മിഡ്ഫീൽഡർ മാന്ത്രികനായിട്ടുള്ള സിനദിൻ സിദാൻ്റെ മകൻ ഒരു ഗോളിയായിട്ട് മാറുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ലൂക്ക വളർന്നത് ഈ ഇതിഹാസത്തിൻ്റെ നിഴലിലായിരുന്നു. അൾജീരിയയുടെ വല കാക്കാൻ വേണ്ടിയിട്ട് ഈ ലോകകപ്പിൽ ലൂക്ക സിദാൻ എന്ന സിനദിൻ സിദാൻ്റെ മകൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു അത്ഭുതം. നമുക്ക് ആ കൈകൾ ചോർച്ചയില്ലാതെ ഇരിക്കട്ടെ, ഗോളുകളൊക്കെ തടുത്തു നിർത്തട്ടെ എന്ന്. അതേപോലെ അച്ഛൻ്റെ വഴിയുള്ള മറ്റൊരു മകനെ കുറിച്ചും കൂടി ഇന്നത്തെ ലോകകപ്പിൽ നമ്മൾ പറയണം. ലോകകപ്പിൽ നോർവേയുടെ പ്രതീക്ഷകൾ ഏറ്റവും കൂടുതലുള്ളത് എർലിംഗ് ഹാലൻഡിലാണ്. അദ്ദേഹത്തിന്റെ പിതാവും പണ്ട് ഒരു വലിയ താരമായിരുന്നു, ആൽഫിങ്കെ, മുൻ ലോകകപ്പ് താരമായിരുന്നു. അമേരിക്ക വേദിയാകുന്ന ഫിഫ ലോകകപ്പ് ഹാലൻഡിന് വ്യക്തിപരമായിട്ടും അഭിമാന നിമിഷം തന്നെയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ലോകകപ്പ് ശ്രദ്ധേയമാവുകയാണ്. പിതാവിന്റെ വഴിയെ പോയവർ, പിതാവിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയവർ 17 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഈ ലോകകപ്പിന്റെ താരമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് മാറുന്ന ആൾ. അപ്പോഴും പെലെയുടെ സ്ഥാനം അവിടെ തന്നെയുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞിട്ടിറങ്ങുന്നു, സ്കോർ ചെയ്യുന്നു, ലോകകപ്പ് നേടുന്നു. അത് പെലെക്ക് മാത്രം സ്വന്തം.
0: ആദ്യ ദിവസം തന്നെ റെക്കോർഡ് നേടാൻ സാധിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയായിരിക്കും 17 വയസ്സിൽ.
1: അതെ, തീർച്ചയായിട്ടും. അതും മെക്സിക്കോയ്ക്ക് വിജയത്തുടക്കത്തോടെ തന്നെ വരാനും വേണ്ടിയിട്ട് പറ്റി. എന്തായാലും സൗദി പ്രോ ടീമിൽ കളിക്കുന്ന ആ രാവിലത്തെ വിജയത്തിന്റെ കാര്യം പറയുമ്പോൾ, ഒരു പക്ഷെ റൊണാൾഡോയെക്കാളും ഗോൾ വേട്ടയിൽ മുന്നിലുള്ള ആളിന്റെ കിറൻസിന്റെ കാലിലൂടെ ആദ്യ 9th മിനിറ്റിൽ ഗോൾ വരുന്നു. 2nd മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് ഒന്ന് ചെക്ക് വെച്ച് നോക്കുന്നു ദക്ഷിണ കൊറിയയ്ക്ക്. പക്ഷേ ഞങ്ങൾ ഏഷ്യൻ വമ്പന്മാരെന്ന് പറഞ്ഞിട്ട് 2 പിന്നിട്ട് നിന്നിട്ട്, 2nd പിന്നിട്ട് നിന്നിട്ട് 2 തിരിച്ചടിച്ച് മത്സരത്തിലേക്ക് കയറി വരുന്ന ദക്ഷിണ കൊറിയ. അതായത് ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകളാണ് ദക്ഷിണ കൊറിയയും അതുപോലെ മെക്സിക്കോയും. അതത് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ അവർ കൃത്യമായ ആധികാരികമായിട്ടുള്ള ജയത്തോടെ പോയി. പക്ഷെ ദക്ഷിണ കൊറിയയുടെ വിജയം എന്ന് പറയുമ്പോൾ, 20 ശേഷം ഒരു ലോകകപ്പിലേക്ക് യോഗ്യത നേടി വരുന്ന ചെക്ക് റിപ്പബ്ലിക്കിന് ശരിക്കും നമ്മൾ വലിയൊരു സന്തോഷവും അഭിമാനവും ഉണ്ട് അവരുടെ കാര്യത്തിൽ. കാരണം അവർ പേടിച്ചില്ല. നമ്മുടെ മുന്നിൽ വമ്പന്മാരെ കാണുമ്പോൾ നമുക്കൊന്ന് മുട്ടടിക്കും, പക്ഷേ ഫുട്ബോളിൽ അതൊന്നുമില്ല. അത് ആ ഒരു ദിവസത്തിന്റെ കളിയാണ്. ഗോൾ ഏത് ഭാഗത്തു നിന്നും വരാമെന്നൊരു നല്ല സൂചനയിൽ നല്ലൊരു മത്സരത്തോടെ നല്ലൊരു ലോകകപ്പിന് നമുക്ക് തുടക്കം.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇനി എന്താ സംഭവങ്ങൾ ഓരോ ദിവസവും നമുക്ക് ഫുട്ബോളിന്റെ പല പല ഇതിഹാസ കഥകളും നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് എന്താ സംഭവത്തിൽ നമ്മൾ കേട്ടിരുന്ന 17 വയസ്സുകാരൻ കുറിച്ചേക്കുന്ന ആ ലോക റെക്കോർഡിനെ കുറിച്ചായിരുന്നു.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: நிகழ்ச்சியில் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അൽവർക്കയിൽ വരെ സ്ലോ മൂവിംഗ് ട്രാഫിക് ഇപ്പം വ്യാപിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഫ്രീ ആയി വരുന്നു, പക്ഷേ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇപ്പം കാണുന്നു. റാസൽഖോർ റോഡ് നമ്മുടെ അൽക്കൽ റോഡിലേക്ക് കറക്റ്റ് ചെയ്യുന്ന ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അവിടെ ആയിട്ട് ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇച്ചിരി കൺജഷൻ ഉണ്ട്, പക്ഷേ പേടിക്കേണ്ട, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണ് കേട്ടോ. റാസൽഖോർ യാത്ര ചെയ്യുന്നവർ അലിത്തേറ്റ് ഓൾഡ് റോഡിലും രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അൽതവോൻ സ്ട്രീറ്റിൽ അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സ്ട്രീറ്റ് അറിയാലോ, അതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇച്ചിരി ചൊറയാണ്. രാവിലത്തെ സമയം നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഇൻഫിനിറ്റി ബ്രിഡ്ജൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ആ ഒരു റോഡിൽ ടുവേർഡ്സ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇച്ചിരി കൺജഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക, അപ്പം ഞങ്ങൾ ഈ അറജയെന്ന് ബുർജ് മാലിലേക്കൊക്കെ വരണമെങ്കിൽ ഏത് റോഡ് എടുക്കും? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടോൾ റോഡ് എടുത്ത് വരികയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ അൽമക്തം ബ്രിഡ്ജോ അല്ലെങ്കിൽ നമ്മുടെ മംസ ടോളൊക്കെ എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അങ്ങനെ വലിയ കൺജഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഷാർജ നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് ദുബായിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അലി തിയേറ്റർ റോഡിലും വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ. ഇപ്പം ഷേഖ് സാർ റോഡൊക്കെ ഫ്രീ ആണ്. എന്തായാലും ടുവേർഡ്സ് ജബൽ അലി, ടുവേർഡ്സ് അബുദാബി, ടുവേർഡ്സ് ഉമൽ ക്വീൻ, റാസൽ ഖൈമ എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന്. എനിക്കിന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് പറയാൻ വിട്ടുപോയി. പക്ഷേ പിന്നീട് ട്രാഫിക് അപ്ഡേറ്റ്സിൻ്റെ സമയത്ത് അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അപ്പം എന്താണേലും ഇതുപോലെ നിങ്ങൾ എന്താ പറയണേ, എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഈസ് ദേർ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് തരിക.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
5: അപ്പ കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം?
6: മകരം മാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
12: നല്ല നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുത്താൽ നല്ല ക്രീം പോലെ വരുന്ന മാമ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? എന്നാൽ അങ്ങനെ ഒരു മാമ്പഴം ഉണ്ട് ലോകത്ത്. ഞാനിത് വളരെ അടുത്താണ് അറിഞ്ഞത്. ലെറ്റ്സ് ഗോ ടു ദാറ്റ് ഫൺ ഫാക്ട്. ഓൾറൈറ്റ്, എന്താണ് ഈ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം അൽഫോൺസ മാമ്പഴം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാമ്പഴമണ്ണയാണ്. അത് ലോകത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാമ്പഴമാണ്. പക്ഷേ അതിലും പ്രശസ്തമായിട്ടുള്ള ഒരു മാമ്പഴമാണ് ഇത്. നിങ്ങൾ UAE എവിടെ കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാലും ഒരെണ്ണമെങ്കിലും മേടിച്ച് കഴിക്കുക. 1995 ഈ മാങ്ങ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറിയതാണ്. ഇതിൻ്റെ മധുരത്തിൽ കരബാവു എന്ന് പറയുന്ന മാമ്പഴമാണിത്. ഇത് ആക്ച്വലി ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന മാമ്പഴമാണ്. ഫിലിപ്പീൻസ് മാങ്ങ അല്ലെങ്കിൽ മണ്ണില മാങ്ങ എന്നൊക്കെ തന്നെയാണ് ഇതിനെ മാർക്കറ്റിൽ അറിയുന്ന മറ്റ് പേരുകളും ഉള്ളത്. അപ്പം ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് മാങ്ങകൾ ഇപ്പം അൽഫോൺസ്, അപ്പം ഞാനിത് എന്താണ്, എനിക്ക് കുറച്ചുകൂടെ കൗതുകമായി. ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണല്ലോ നമുക്ക് ഓരോരുത്തർക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ കൗതുക ലോകത്തിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയപ്പോളേ, ഈ അൽഫോൺസ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൽഫോൺസ മാങ്ങയ്ക്ക് അതിൻ്റെ പുളി, മധുരം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അൽഫോൺസ മാങ്ങ. പക്ഷേ ഈ കരബാവയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് പുളി എന്ന് പറയുന്ന സാധനമില്ല. ഇത് അത്ര മധുരവുമാണ്, അതുപോലെ മണവുമാണ്. ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പച്ച നിറത്തിലുള്ള ഈ മാങ്ങ പഴുത്തു കഴിയുമ്പോഴത്തേക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കായി മാറും. ഫുൾ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കായി മാറും. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. തേൻ പോലത്തെ മധുരവും അതുപോലെ തന്നെ ഇതിൻ്റെ മണവും തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു ക്രീം എങ്ങനെയാണോ അലിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ നാവിൽ അലിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമാണ് ഈ കരബാവയ്ക്കുള്ളത്. ആൻഡ് കരബാവ പറ്റി നോക്കുകയാണെങ്കിൽ 14 വെറൈറ്റി തന്നെയുണ്ട് ഈ കരബാവയ്ക്ക്. അതിലെ ഏറ്റവും 14 വെറൈറ്റി അടിപൊളിയാണ്. എന്നാൽ അതിലെ ഏറ്റവും ഗ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വീറ്റ് എലീന എന്ന് പറയുന്ന ഒരു ടാഗുണ്ട്. അതൊക്കെ നമ്മൾ ഏതെങ്കിലും കണ്ടാൽ സ്വീറ്റ് എലീന ഇല്ല സാർ ഇന്ന് ലീവാന്ന് പറയും. അപ്പം അതൊന്നും വേണ്ട. കരബാവോ ഉണ്ടോ നിങ്ങൾ ചോദിക്കാം, ഞാനും ചോദിക്കും. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പണ്ട് ഈ ഗ്ലോബൽ വില്ലേജ് പോകുന്ന സമയത്ത് നമുക്ക് ഈ തായ് ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നമുക്ക് വെറൈറ്റി ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ കരബാവിനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സാപ്പിൽ 0585299220 നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിലേക്കൊന്ന് അയക്കാമെങ്കിൽ ഞാനും പറയാം വേറെ എവിടെയാണ് കിട്ടുന്നത്. വാട്ടർഫ്രണ്ട് മാർക്കറ്റിലുണ്ടോ, അവീറിലുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൂലുലുണ്ടോ, ഏതെങ്കിലും എവിടെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്താൽ മതി. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതും കൂടെ പറയാം. ഓഫ്കോഴ്സ് കേട്ടിട്ടുണ്ടാവാം. ഈ ഒരുപാട് പേര് ഇതുപോലെ ഫ്രൂട്ട്സ് പണ്ട് സ്പിന്നീസിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ തന്നെ കാണാമായിരുന്നു. ഇതുപോലെ തന്നെ ചൈനീസ് ഷോപ്പിൽ നമ്മൾ ഏതെങ്കിലും ഔട്ട്സൈഡ് കൺട്രി പോവുകയാണെങ്കിൽ, യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവുകയാണെങ്കിൽ, ഈ ചൈനീസ് ഷോപ്പ്സ് മാത്രമുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ട്, ദേറയിലും ഉണ്ട് ചൈനീസ് ഷോപ്പ്. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഉപരി നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള വെജിറ്റബിൾസ്, ചൈനീസ് വെജിറ്റബിൾസ് നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ദൈവം ഇത് ഇത്രയും വെറൈറ്റി, നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പാറിനകത്തിടുന്ന ഐറ്റങ്ങൾ കഴിഞ്ഞാൽ കുറച്ചൊരു 10 കൂടെ കാണും നമ്മൾ കൂടി വന്ന നമ്മുടെ വെജിറ്റബിൾസ്. പക്ഷെ ഇത് അത് അവർക്കതല്ല കേട്ടോ, ഓരോ അവരോരോ തണ്ടും പല രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇത് കരബാബ് എന്ന് പറയുന്ന ഈ ഒരു മാങ്ങ എന്താണ്, ഇപ്പോൾ സീസണാണ്, പലയിടത്തും മാങ്ങകൾ പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് റെക്കോർഡ് കയറിയത് എന്തിനാന്ന് വെച്ചാൽ, കൃത്രിമമില്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഇല്ലാതെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിക്സ് വാല്യൂല്, അത് ബ്രിക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്വീറ്റിൻ്റെ ഇൻഡെക്സിനെ രേഖപ്പെടുത്തതാണ് എൻ്റെ ഒരു മാങ്ങകളുടെ, എൻ്റെ എത്രത്തോളയാണ് എൻ്റെ സ്വീറ്റ് അളവ് കാണിക്കുന്നതാണ് ബ്രിക്സ് വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂവിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന മാമ്പഴത്തിൻ്റെ മധുരത്തിൽ കിരീടം വെച്ച ഒരേ ഒരു രാജാവ് തന്നെയാണ് ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന കരബാബു എന്ന് പറയുന്ന ഈ ഒരു മാമ്പഴം എന്ന് പറയുന്നത്. എന്താണ്, ശുക്കൂറിൻ്റെ അളിയൻ്റെ കടയിൽ കിട്ടുമല്ലേ. ശരി, ഞാൻ ശുക്കൂറിൻ്റെ അളിയൻ്റെ കടയിൽ തന്നെ പോയി നോക്കാം. മിസ്റ്റർ ദേവദാസ്, താങ്കൾ രാവിലെ തന്നെ ഇത്ര വലിയ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തരരുത് കേട്ടോ. ചുമ്മാ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തിരി വന്നു. എന്നാലും ശുക്കൂറിൻ്റെ അളിയൻ്റെ കടയിൽ തന്നെ ഞങ്ങൾ പോയി വാങ്ങിക്കുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ലോകകപ്പ് ഫുട്ബോൾ, മെക്സിക്കോയ്ക്കും ദക്ഷിണകൊറിയയ്ക്കും ജയം. പശ്ചിമേഷ്യയിലെ ആശ്വാസം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോ സ്വന്തമാക്കി. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 goals മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th യൂലിയൻ കിനോസിസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ റൌൾ ജിമനസിന്റെ ഗോളിലൂടെ വിജയം ഉറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരിക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 red cards പുറത്തെടുക്കേണ്ടി വന്നു. ലോകകപ്പ് ഫുട്ബോളിലെ 2nd ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 2 goals തിരിച്ചടിച്ച ദക്ഷിണ കൊറിയ വിജയികളായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മർദ്ദന രീതി പുനരാവിഷ്കരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന്. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കം വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനെയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. അണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്നും കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. കരാർ ഒപ്പിടുന്നതിനായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഷൂട്ടിംഗ് വിസ്മയം ജസ്പാൽട്ടാണ് അന്തരിച്ച വാർത്തയാണ് വരുന്നത്. ഹിരോഷിമ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ വ്യക്തിയാണ് അന്ത്യം. ഡൽഹിയിലെ ആശുപത്രിയിലാണ് സംഭവിച്ചത്. ഷൂട്ടിംഗിൽ ഒരു കാലത്ത് വിസ്മയം തീർത്ത ജസ്പാൽട്ടാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയാണ്. എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായ് പറയുന്നു. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവേർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് അമേരിക്ക തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവിർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്നു. ഈ ആഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3rd കപ്പൽ ആക്രമണമാണിത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ അതിശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗ. CMR അലക്സ ലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED ഇന്ന് വീണ്ടും സമൻസ് നൽകിയേക്കും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ നിന്ന് വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. കേരളത്തിൽ പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തല മുതൽ SPമാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കോഴിക്കോട് നീപ്പ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി. റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. May 30 മുതൽ June 10 വരെയുള്ള രോഗിയുടെ സഞ്ചാരപാതയാണ് പുറത്തുവിട്ടത്. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 15 ഹോം ക്വാറന്റൈനിൽ ആക്കിയിട്ടുണ്ട്. 77 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷാർജയിലെ ടിക്ടോക് കൊലപാതകം കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഖബറടക്കം ഇന്ന്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock ഇപ്പോൾ 9:05.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: 9 കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം ചൂടുണ്ട് ദുബായിൽ. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ദുബായിലെ താപനില. അന്തരീക്ഷ ഈർപ്പം 37%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
0: ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
2: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

trending song of the hour.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്തായാലും ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാവർക്കും നമുക്ക് ഈ മാച്ചിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ പല സമയത്തായതുകൊണ്ട് നമ്മൾ ഈ കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഫിഫ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കാണാം, എവിടെ കാണാം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫിഫ വേൾഡ് കപ്പ് 2026 കാണാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1000 പരം ചാനലുകളും പല ഒ ടി ടികളുടെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടെയാണ് നമുക്കിത് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് പരസ്യങ്ങളില്ല, അതുപോലെ തന്നെ മറ്റ് ആഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ ഈസിയായിട്ട് ഫിഫ കാണാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതി, ചെന്ന് കയറി കൊടുക്കരുത്. അട്ടർ ഫേക്കാണ്, പൈസ തട്ടിപ്പാണ് ഈ ഒരു പരിപാടിയിലൂടെ ഇപ്പം നടക്കുന്നത്. ഒറ്റ ദിവസമേ ആയുള്ളൂ ഇപ്പോൾ ഫിഫ തുടങ്ങിയിട്ട്. ഇതിനോടകം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് ഇവർ പറയുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഫ്രീ ആയിട്ട് വേൾഡ് കപ്പ് കാണാം, അതുപോലെ തന്നെ മറ്റ് ചാനലുകളെല്ലാം ഫ്രീ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടി വി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചാനൽസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇതൊരു ആപ്പാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയാസിലൂടെയാണ് ഇതിൻ്റെ ക്യാമ്പയിൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ കേരള പോലീസാണ് ഇത് വെളിയിൽ വിട്ടേക്കുന്നത് കേട്ടോ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഫസ്റ്റ് ഡൗൺലോഡ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു അപ്ഡേറ്റ് റെക്കോർഡ് വരും. ആ അപ്ഡേറ്റ് റെക്കോർഡ് കഴിഞ്ഞ് ആക്ടിവേറ്റ് സബ്സ്ക്രിപ്ഷനും എനേബിൾ സബ്സ്ക്രിപ്ഷനും ഉൾപ്പെടെ കാണിച്ച് ബാക്കി സ്ക്രീൻ ഓവർലേ, നോട്ടിഫിക്കേഷൻ ആക്സസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരികയും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് ആക്സസ് നമ്മളിൽ നിന്ന് പോവുകയും നമ്മൾ പോലും അറിയാതെ നമ്മൾ പണമിടപാടുകൾ അവർ നടത്താനുള്ള വഴിയാണ് ഇത്. അപ്പം സത്യം പറയട്ടെ, എല്ലാ രാജ്യത്തും ഇപ്പം നമുക്ക് യു എയിൽ നോക്കുകയാണെങ്കിൽ, ദുബായിൽ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും അതായത് വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അതായത് വെബ്സൈറ്റുകളല്ല അതായത് ചാനലുകളും മാത്രമാണ് ഇതിൻ്റെ ഒരു ആക്സസ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ടെൻഡർ വിളിച്ചിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ മാത്രമേ നമ്മൾ കയറി കാണാവുള്ളൂ. അല്ലാത്തതൊക്കെ തന്നെ നിയമപരമായിട്ടും തെറ്റാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാ അധികൃതരും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വേണ്ടാത്ത ലിങ്കുകളോ വേണ്ടാത്ത ആപ്പുകളോ ഇതുപോലെയുള്ള ആപ്പുകളോ ഒക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞ് ഇതുപോലെയുള്ള ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നും പെടാനില്ല, പിന്നെ നിങ്ങളങ്ങ് പൊക്കോളൂ. പറ്റുന്നുള്ളതാണെങ്കിൽ നിയമ നടപടിയിലേക്കും പോകുന്നതാണ്. അപ്പം എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാനൽ, റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫിഫ അംഗീകരിച്ചിരിക്കുന്നില്ല അവരിൽ നിന്ന് എടുത്തേക്കുന്ന ചാനൽസിൽ നിന്ന് മാത്രമേ നമ്മൾ ഫിഫ കളി കാണൂ. ഇതുപോലെയുള്ള ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നും പെടാനില്ല, പിന്നെ നിങ്ങളങ്ങ് പൊക്കോളൂ. പറ്റുന്നുള്ളതാണെങ്കിൽ നിയമ നടപടിയിലേക്കും പോകുന്നതാണ്. അപ്പം എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാനൽ, റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫിഫ അംഗീകരിച്ചിരിക്കുന്ന

0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
6: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
7: Allur Polyclinic, caring for you and your family.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ആക്സിഡൻറ്റ് സ്റ്റിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ കാണുന്നുണ്ട്. അലിത്തിയ ടോൾ റോഡും അത്യാവശ്യം കൺജസ്റ്റൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. റാസൽക്കോ റോഡിലും ഒരു ആക്സിഡന്റ്, റാസൽക്കോ റോഡിലെ എല്ലാ ആക്സിഡന്റ് അൽക്കേൽ റോഡിലാണ് ആക്സിഡന്റ് കാണുന്നത്. റാസൽക്കോ റോഡ് കയറി വരുന്ന ആ ഏരിയയിൽ തന്നെയാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഷാർജ, ഓക്കെ, ഷാർജ ഒക്കെ ഇന്ന് കുറച്ച് പബ്ലിക് ഹോൾഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫ്രീ ഫ്ലോയിങ് ആണ്. JVC അവിടെ കുറച്ച് കൺജഷൻ കാണുന്നുണ്ട്. ഔട്ടർ സർക്കിൾസിലായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ സ്റ്റേഡിയം ഒക്കെ കഴിഞ്ഞ നേരം കൊണ്ട് ആ ഒരു മോജിങ് പോയിന്റിലാണ് അവിടെയും ഒരു കൺജഷൻ കാണുന്നത്. എനിവേസ് ഇതൊക്കെ തന്നെയാണ് ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. മറ്റെവിടെയെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് തരാമെന്നാണ്. നമുക്ക് നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജും നമുക്ക് പലരെയും സത്യം പറഞ്ഞാൽ അവരുടെ വിലപ്പെട്ട സമയം സേവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അയക്കുന്നത് വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നമ്പർ അറിയാലോ, എപ്പോഴും സേവ് ചെയ്ത് വെച്ചോളൂ. 0585829220.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
5: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്, അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് വെച്ച് പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
6: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ് ബ്ലോക്ക് 4 കരാമ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
6: എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പോലീസിൻ്റെ പേജിൽ ഞാൻ കണ്ട എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ UAE-യിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇവിടുത്തെ ക്വാളിറ്റി, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, ലിവിങ് സ്റ്റൈലിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, ഈ കാര്യങ്ങളല്ല. പക്ഷെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി അത് നമ്മുടെ ഒരു അവകാശമാണ്, അത് നമ്മുടെ ഒരു മിനിമം ഗ്യാരണ്ടി വേണം നമ്മുടെ. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ, നമ്മൾ ഈ പണിയെടുക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആഹാരം ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് നമ്മൾ June 7 ആയിരുന്നു. അന്നാണ് കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് ഗുണമേന്മയുള്ള ഭക്ഷണം നമ്മുടെ അവകാശം. യെസ്, അത് തന്നെയാണ് പറയുന്നത്. ഗുണമേന്മയുള്ള ഭക്ഷണം നമ്മുടെ അവകാശമാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി ബന്ധപ്പെടാൻ, പരാതികൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. 1800-42-51-125 1800-42-51-125 എന്ന് പറയുന്ന ഈ നമ്പറിൽ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്വാറീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവരെ അറിയിക്കാവുന്നതാണ്, നമുക്ക് പറയാവുന്നതാണ്. സോ ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചുള്ളൂ, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല, അല്ലെ ഇത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് ഇത് ചില സമയത്തുണ്ടല്ലോ, ഇത് വരും പിന്നെ അത് കാണത്തില്ല. പക്ഷേ അത് നമ്മളത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാനുള്ള. ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രശ്നം നടക്കുമ്പോൾ, കറക്റ്റ് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഇപ്പം ഈ തൂഫാനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ വരികയാണല്ലോ, അപ്പോൾ ആ സമയത്ത് ആരൊക്കെയോ ഏതാണ്ട് വലിയ ചലഞ്ച് ചെയ്തിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കേരള പോലീസിനെ ആരോ ടാഗ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസ് അതിൻ്റെ ഇടയിൽ ഇത് ഇടുന്നുണ്ട്, അതായത് റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. ഭയങ്കര നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യത്തിന് അത്രമാത്രം റെസ്പോൺസ് കിട്ടുകയെന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വളരെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പറയാവുന്നതാണ്. അപ്പോൾ എന്നാലും ഭക്ഷ്യസുരക്ഷ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളത് തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിച്ച് പറയാമെന്നാണ്. ഇനിയിപ്പോൾ ഈ നമ്പർ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവുകയാണെങ്കിൽ 4 ദിവസം മുന്നേ അവർ പോസ്റ്റ് ചെയ്തേക്കുന്ന ഈ പോസ്റ്ററിൽ ആ നമ്പറും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ട്രംപ്. മുഖ്യമന്ത്രി ശിവഗിരിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മർദ്ദനരീതി പുനരാവിഷ്കരിക്കാൻ SIT നീക്കം. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ്. മർദ്ദനമേറ്റ AD തോമസിനോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളും തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാകും. പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തലം മുതൽ SPമാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGP PE വിജയനെ നിയമിച്ചു. സൈബർ സെല്ലിന്റെ അധിക ചുമതല നൽകി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു PE വിജയൻ. S ശ്രീജിത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയിൽ നിന്ന് മാറ്റി ജയിൽ ADGP നിയമിച്ചു. കോഴിക്കോട് നീപ്പ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി ചികിത്സയിലുള്ളത്. റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. 77 പേരാണ് നീപ്പ രോഗബാധ സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2 മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഅത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3rd കപ്പൽ ആക്രമണമാണ് ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ യുദ്ധക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ എം ടി സെറ്റബെലോയ്ക്ക് നേരെ നടന്ന യു എസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യു എസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. വോട്ട് ചോരിക്ക് ശേഷം BJP സീറ്റ് ചോരി ആരംഭിച്ചുവെന്ന് കോൺഗ്രസിന്റെ ആരോപണം. മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ല. നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്ന് KC വേണുഗോപാൽ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ, അർജുന, ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനോഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. അടുത്ത വാർത്ത 11 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന,
6: മൊറോക്കോ, അൾജീരിയ. 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം. റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ,
5: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check. Very good morning. Dubai Lipa Samayam, 10 Mani Ganyi, 2 Minute Ayurikana.
10: Time check. Weather update.
11: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
9: Dubai ഇപ്പോൾ ടെമ്പറേച്ചർ 40 degrees Celsius ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
10: Weather update.
12: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് സ്വാഗതം. June 12 വെള്ളിയാഴ്ച, ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ്. സമയം 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. ആൻഡ് ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ് എന്റെ കൂടെ. ഇവിടെ ഒരു വ്യക്തി കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ന് ഫുട്ബോൾ മയത്തിലാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനും പോകുന്നത്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഷഹീൻ ഫ്രം ദ പേജ് UAE. നമസ്കാരം ഷഹീൻ.
1: Hi Akshay, thank you so much.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സംതിങ് ബിഗ്, എന്താ പറയുന്നേ, നമ്മുടെ ഫുട്ബോൾ ഫിഫ 2026 സംബന്ധിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ഫിഫ സോങ്സ്. ഈ വട്ടത്തെ സോങ് കേട്ടിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു?
1: ഒന്നും പറയാനില്ല,
0: അടിപൊളി അടിപൊളി. നമുക്ക് ആ സോങ് തന്നെ കേട്ട് നമുക്ക് ലെറ്റ്സ്.

0: ഇത്ര നാളും കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഫ സോങ് ഏതായിരുന്നു?
1: See, if you ask me, I am still a fan of Waka Waka. Basically, I am from Thrissur, but born and brought up in Dubai only.
0: Shari.
1: We are basically Dubai kid.
0: Okay.
1: So, what we are trying to do with the page is, we Dubai yum. കേരളം നമ്മൾ ഒന്നിക്കുകയാണ്. സൗത്ത് ഓഫ് ഓൾ ഓഫ് ഇന്ത്യ വി ആർ ട്രൈങ് ടു ലിങ്ക് ടുഗദർ. സോ പേജിലൂടെ നമ്മൾ വിഷൻ എന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു സോർട്ട് യുവർ വീക്കെൻഡ്സ്. ഇപ്പൊ നമ്മള് മലയാളികൾക്ക് ബേസിക് ആയിട്ട് വി ഡോണ്ട് ഹാവ് എ പ്ലാറ്റ്ഫോം വെയർ വി ക്യാൻ ഗോ ആൻഡ് ഫൈൻഡ് അവർ തിങ്സ്. നമ്മുടെ നാടിനോടുള്ള കാര്യങ്ങളോ അതിനൊരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ഇല്ല.
0: സോ
1: വി ആർ ട്രൈങ് ടു ബിൽഡ് സംതിങ് വെയർ on a Thursday evening or a Friday evening you go to our page and you find stuff. You find ticket giveaways, movie tickets and program in the giveaways and you know the list of events happening over the weekend and coming week.
0: Adayithu oru Instagram page aanu the page UAE nu parayunna alle njan onnu just kerrate the page UAE. All right, okay the page UAE. All right, okay idu nu parayunnathu nammade weekends il namukku pogan pattunna sthalangalu namukku kittan povunna free tickets kittam happenings evadakke undo adakke aanu ningal list cheyyana alle
1: happiness in a page basically.
0: Idu aar idea aanu.
1: This was actually commented nangal ഒരു 6 മന്ത്സ് മുന്നേ ഒരു നാടക ഇവന്റിന് പോയിരുന്നു. അപ്പോ ഐ വാസ് ലൈക്ക് ദിസ് ഇസ് സച്ച് ആൻ ആർട്ട് ഫോം, നമ്മളുടെ ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഐ സോ ക്രൗഡ് ഓഫ് 100 പീപ്പിൾ, ബട്ട് ഐ വാസ് ലൈക്ക് ദിസ് ഇസ് സപ്പോസ് ടു ബി നമ്മളെ മൊത്തം ദുബായ് കമ്മ്യൂണിറ്റി അറിയേണ്ട ഒരു കാര്യമാണത്. സോ ഓക്കെ ലെറ്റ്സ് ഡു സംതിങ് ആൻഡ് വി ഹാഡ് ദിസ് ഐഡിയ, വി ഡിഡ് സം യു നോ കൈൻഡ് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് ദെൻ വി കെയിം അപ്പ് വിത്ത് ദ പേജ്. അവർ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് വാസ് വിത്ത് നമ്മള് നാടകോത്സവം നടന്നിരുന്നു 3-4 മന്ത്സ് അഗോ, ബർന്നൂരിലെ നാടകോത്സവം. വി ഹാഡ് എൻ എൻറ്റയർ കവറേജ്. ഇഫ് യു ഗോ ടു പേജ് യു ക്യാൻ സീ ഓരോ നാടകത്തിന്റെയും അപ് ടു 6-7 നാടകം ഞങ്ങൾ നല്ല കവറേജ്
0: കൊടുത്തിട്ടുണ്ട്.
1: ഇറ്റ് വാസ് വെരി അമേസിംഗ് ടു സീ ദാറ്റ്, ലൈക്ക് യു നോ ടു റീച്ച് പീപ്പിൾ. നമ്മളെ പുതിയ ജനറേഷൻ ആണെങ്കിലും ജെൻസി ആണെങ്കിലും നമ്മൾ മില്ലിയനേഴ്സ് ആണെങ്കിലും എല്ലാവരിലേക്കും എത്തിപ്പെടാൻ ഒരു ഒരു പോർട്ടൽ.
0: ഓ ശരി, ഇറ്റ്സ് അമേസിംഗ് കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പല പേജുകൾ അറിയാമെങ്കിലും ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ടിക്ടോക്കിൽ വളരെ അടുത്ത് നടന്നേക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷെ അതിൽ പോലും വളരെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് നമ്മുടെ ഒരു വീക്കിന്റെ ചെലവഴിക്കാം എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു പേജിൽ. നിങ്ങൾ അത് നല്ല രീതിയിൽ അത് കൊണ്ടുപോയിട്ടുണ്ടോ കേട്ടോ, അതിന്റെ ഓരോ അതിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സോ അപ്പം ഈ പേജിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കൂടെ ഈ ദ പേജ് യു ഐ എന്ന് പറയുന്ന പേജിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഓരോ വീക്കെൻഡും ഹാപ്പൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും സംതിങ് ഫുട്ബോളുമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഞാനും നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ഞങ്ങൾ
1: an actress and also she is widely in social media. There is Amal. Amal is a videographer. And if you ask me, Amal's oru song mouth nu parantha oru part inna ente anniversary aanu actually.
0: So
1: what is all around us including Akshay. So we are packed with you know love for music and art. So
0: Shari.
1: This is it.
0: All right, now coming to football. Football പ്രകാരമായിട്ട് the page UA യിൽ എന്താണ് നിങ്ങൾ ഇപ്പോ കൊടുക്കാൻ പോകുന്നത്?
1: Yes, so this is by far our biggest thing that we have brought in the page.
0: Shari.
1: നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്, വി ഹാവ് എൻ അമേസിംഗ് ക്യാമ്പയിൻ ഹാപ്പനിങ് വിത്ത് പോളിജിയ ജെ കെ ആൻഡ് യു ക്യാൻ വിൻ ആൻ ഐഫോൺ 17.
0: അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, ഇങ്ങനെ ഒരു ടീം ഫുട്ബോളിന് ഐഫോൺ 17 കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതല്ലാതെ കുറെ വേറെ ഗിഫ്റ്റുകളും കൊടുക്കുന്നുണ്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് വേറെ ഗിഫ്റ്റുകൾ, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് പോകുന്നത്?
1: സോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇഫ് യു ഗോ ടു അവർ പേജ് യു ക്യാൻ സീ ഓൺ ദ ബയോ ടു ഹൗ ടു യു നോ ആക്സസ് ദ പോൾസ്. ബേസിക് ആണ്, സ്റ്റോറിയിലേക്ക് പോവാ, നിങ്ങൾ എല്ലാ ദിവസവും പാർട്ടിസിപ്പേറ്റ്
0: ചെയ്യുക.
1: വെൻ യു പാർട്ടിസിപ്പേറ്റ് വി ഹാവ് എൻ എൻറ്റയർ ടെക്നിക്കൽ ടീം ഹൂ സോർട്ടിംഗ് ദിസ്. എല്ലാ രണ്ട് ദിവസവും നമ്മൾ മാച്ച് ബോൾസ് കൊടുക്കുന്നുണ്ട്, ജേഴ്സീസ് കൊടുക്കുന്നുണ്ട് ഓഫീഷ്യൽസ്, വി ഹാവ് ഹെഡ്ഫോൺസ് കമ്മിങ് ഇൻ ബ്ലൂടൂത്ത്. ഒരേ ഒരു 10-25 ഗിഫ്റ്റോളം നമ്മൾ ഓൾറെഡി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഗ്രാൻഡ് പ്രൈസ് ഇസ് ഐഫോൺ. ഫോർ ദാറ്റ് ദ ഓൺലി തിങ് ഇസ് പാർട്ടിസിപ്പേറ്റ്, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് വിൻസ്, നമ്മൾ നേരെ ഡ്രോ ഒന്നുമില്ല, നേരെ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ യു ക്യാൻ വിൻ. ആൻഡ് ദർ ഇസ് ഓൾസോ സംതിങ് സ്പെഷ്യൽ കമ്മിങ് അപ്പ് വിച്ച് വിൽ ഡു ഇൻ മിഡ് ഓഫ് വേൾഡ് കപ്പ് അക്കോർഡിംഗ് ടു സം ഓഫ് ദ
0: റിസൾട്ട്സ്. അടിപൊളി. അപ്പൊ എന്താണ് ഫുട്ബോളിനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരു ടാസ്ക്, ഒരു ടാസ്ക് കൊടുക്കട്ടെ ചെയ്യല്ലേ. അപ്പൊ ഇതിനകത്ത് ഒരു 3 ലോട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ ടാസ്ക് ആയിരിക്കും.
1: ഓക്കെ,
0: അപ്പൊ നമുക്കത് ജസ്റ്റ് ആ ഒരു ഒരു ടെൻഷൻ ഞാൻ കാണുന്നുണ്ട് മുഖത്ത് ഞാൻ വന്നപ്പോ തൊട്ട്. ഓൾറൈറ്റ്, അത് ഒരെണ്ണം എടുത്തോളൂ, അത് എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യണം. എന്താണ്?
1: സേ റോങ് ആൻസേഴ്സ് ഓൺലി.
0: ഓ,
1: അത് എളുപ്പമായില്ലേ, ടെൻഷൻ കുറഞ്ഞു, ടെൻഷൻ.
0: ഓൾറൈറ്റ്, അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ചോദിക്കാം. ഓൾറൈറ്റ്, റെഡിയാണോ? ഫിഫ ഡാഷിന്റെ വേൾഡ് കപ്പ് ആണ്.
1: ക്രിക്കറ്റ്
0: വളരെ കറക്റ്റ് ആയിട്ട് പെലെ ആരാണ്?
1: പെലെ പോർച്ചുഗൽ.
0: വെരി ഗുഡ്. ഫുട്ബോൾ കളിക്കുന്നത് കാലുകൊണ്ടാണോ? തലകൊണ്ട് കളിക്കും.
1: പിന്നെന്താ പറയാ, വേറെ കയ്യില്ല കാലില്ല കണ്ണുകൊണ്ട്.
0: ശരി, കണ്ണുകൊണ്ട് കളിക്കാം. ഫുട്ബോളിന്റെ റെഡ് കാർഡ് എന്താണ്?
1: റെഡ് കാർഡ് എന്ന് വെച്ചാൽ കേറി വന്ന് ഗോൾ അടിക്കാം.
0: കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്?
1: കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ
0: അടിപൊളി. എന്താണേലും ഐ എം വിജയൻ കേരളത്തിന്റെ ആരാണ്?
1: ഫാദർ ഓഫ്
0: നേഷനും
1: അല്ല, ഹീസ് എ ഫേമസ് ടെന്നീസ് പ്ലെയർ.
0: നമ്മള് നിങ്ങൾ ഫാദർ പറഞ്ഞു
1: പോയിട്ടുണ്ട്.
0: അങ്ങനെ പറയരുത്, ഞാൻ പെട്ടെന്ന് മേടിച്ചു എങ്കിലും പറയുമെന്നുള്ളത്. എന്തായാലും വെൽ പ്ലേഡ്, അടിപൊളിയായിട്ട് തന്നെ നിങ്ങളത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണേലും ശരി, നമുക്ക് ബാക്കിയിലേക്ക് വരാം.
1: ബിറ്റ്വീൻ വി ഓൾസോ ഹാവ് സംതിങ് ഫോർ അക്ഷയ്. അക്ഷയ്നെ കൊണ്ട് കളിപ്പിച്ചല്ലേ.
0: ഈ വർഷം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ടീമായിട്ട് തന്നെ ഇല്ല, കാരണം മൂന്ന് നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്. ഈ വർഷം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ടീമായിട്ട് തന്നെ ഇല്ല, കാരണം മൂന്ന് നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ്.

0: And ഏതാണ് ഷഹീന്റെ ടീം ഏതാണ്?
1: ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്, പോർച്ചുഗൽ.
0: പോർച്ചുഗൽ ക്രിസ്റ്റ്യാനോ ഉള്ളത് കൊണ്ടാണ്.
1: യെസ്, മേജർ CR7 ഫാൻ.
0: ഓക്കെ, സോ ഇപ്പൊ ഇതുപോലെ എനിക്കിപ്പോ ഈ ടീഷർട്ട് കിട്ടിയ പോലെ ഇപ്പൊ വേറെ പലർക്കും ഇതുപോലത്തെ ഒരു ടീഷർട്ട് കിട്ടണം. അങ്ങനെ കിട്ടാനാണെങ്കിൽ ഇന്ന് ഇപ്പൊ ഇന്നലെ തൊട്ട് കളി തുടങ്ങിയിട്ടുണ്ട്, എന്താണ് അവർ ചെയ്യേണ്ടത്?
1: യെസ്, ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ പോളുകൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മാച്ച് കഴിഞ്ഞതോടുകൂടി വി വിൽ ടേക്ക് വിന്നർ.
0: ഓക്കെ,
1: സോ ദ ഫസ്റ്റ് പ്രൈസ് ഇസ് എ മാച്ച് ബോൾ.
0: ഓക്കെ,
1: നമ്മൾ ഈ പ്രൈസ് ഒഫീഷ്യൽ മാച്ച് ബോൾ ആണ്. അക്കോർഡിംഗ് ടു ദർ യു നോ റിക്വയർമെന്റ് ആൻഡ് ദർ ടീം വിൽ ഗിവ് ദം ദ മാച്ച് ബോൾ.
0: ഓ, അതായത് നമ്മുടെ ഒറിജിനൽ ബോൾ ആണ്?
1: ഒറിജിനൽ ബോൾ ആണ്. ദർ ഇസ് സ്പെയിൻ മോഡൽ ഉണ്ട്, ജർമ്മനിയുടെ ഉണ്ട്, ദെൻ ദർ ഇസ് ഓൾസോ വൺ മോർ തിങ് അർജന്റീനയുടെ ഉണ്ട്.
0: സോ
1: ഹു വിച്ച് എവർ ടീം ദേ ആർ ദേ കൻ സെലക്ട്.
0: ആംബോ, അപ്പോൾ അത് ഗംഭീരമായി, അപ്പോൾ അത് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യണം.
1: അവർ ജയിക്കുന്ന ആൾക്കാർക്ക്.
0: ശരി, അപ്പൊ അതെങ്ങനെയാ പാർട്ടിസിപ്പേറ്റ്
1: ചെയ്യുന്നത്? നമ്മൾ സ്റ്റോറിയിലേക്ക് പോകും. വെരി സിമ്പിൾ, ഗോ ടു അവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ക്ലിക്ക് ഓൺ ദ പോൾ. നമുക്ക് അവിടെ വിൻ, അതായത് മാച്ച് ടീം ഉണ്ടാവും, പിന്നെ അതേപോലെ നമ്മൾ ഡ്രോ ഉണ്ടാവും. സെലക്ട് ഓൺ ഇറ്റ്, ഇറ്റ്സ് വെരി ഈസി. ദ ഗൈഡ് ലൈൻസ് ആർ ഓൾസോ ഓൺ ദ പേജ്, വി ഹാവ് പിൻഡ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് 3 ബോക്സസ്. ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി. നമുക്ക് നേരെ പോവാ, ക്ലിക്ക് ചെയ്യുക, ആൻഡ് അവർ ഡീറ്റെയിൽസ് വിൽ ബി സെൻഡ് ടു യു, ആൻഡ് ഫുൾ നമ്മുടെ ഷെഡ്യൂൾ വരെ നിങ്ങൾക്ക് അയച്ചു തരും. വെരി കൺസോളിഡേറ്റഡ് കൺസെപ്റ്റ്.
0: ഇപ്പൊ ഓൾറെഡി അതിനകത്ത് സ്റ്റോറി പോയിട്ടുണ്ട്.
1: സ്റ്റോറി ഓൾറെഡി പോയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമ്മൾ കേൾക്കുന്നവരാണെങ്കിൽ ദ പേജ് യു എ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ റൈറ്റ് ആൻസർ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ കിട്ടാൻ പോകുന്നത് ഫിഫ 2026 ഒരു ഫുട്ബോൾ ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് വരാൻ പോകുന്നത് അല്ലേ? ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും അടുത്ത ഗെയിമിലേക്ക്, അടുത്ത തീർച്ചയായിട്ടും ഗെയിമുണ്ട്, അങ്ങനെ ഞാൻ വിടൂല.
1: അല്ല,
0: റോങ് ആൻസർ ഓരോന്ന് ഓരോന്നാണ് നോക്കി അടുത്തെടുത്തോ. എന്താ നോക്കാം നമുക്ക്.
1: Describe football without using the word ball, goal, player, football.
0: Yes, your task.
1: In the football.
0: All right. Parnyo, thodangyo.
1: Okay, so football.
0: ഒരു മിനിറ്റ് ഞാൻ സമയം തരാം കേട്ടോ. ഒരു മിനിറ്റ്, കറക്റ്റ്
1: ആണോ? പറയാൻ സംസാരിക്കണം,
0: സംസാരിക്കും. ഒരു മിനിറ്റിൽ നിർത്താതെ സംസാരിക്കണം. കാരണം നിങ്ങൾ ഇതുപോലെ ടാസ്കുകളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ പേജിലൂടെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് അടിക്കണ്ടേ?
1: കർമ്മയാണോ?
0: ഓൾറൈറ്റ്, ഓക്കെ, തുടങ്ങിക്കോ.
1: സോ ഓക്കെ, ഇഫ് യു കീപ് അവേ ദ ഗെയിം ആൻഡ് ദ സ്പോർട്ട്, ഇറ്റ്സ് എൻ ഇമോഷൻ. നമ്മൾക്ക് ഇമോഷൻ എന്ന് വെച്ചാൽ ഫുട്ബോൾ ഇസ് ബേസിക്കലി, അത് പറയാൻ പറ്റില്ല. ഗെയിം ഇസ് ബേസിക്കലി ലവ് ആൻഡ് ഇമോഷൻസ്. നമ്മളുടെ ഓരോ ആൾക്കാരും കളിക്കുന്നത് കാണുമ്പോഴും, ആൻഡ് എവറിതിങ് ദാറ്റ് വി സീ ഇസ് ബേസിക്കലി എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി ഹാവ് ഇൻസൈഡ്. നമ്മളുടെ സന്തോഷവും നമ്മളുടെ വിഷമങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാം.
0: എവിടെ?
1: അവിടെ പിച്ച് എന്ന് പറയാൻ പാടില്ല. പിച്ചില്ല, പിച്ചില്ല, കുഴപ്പമില്ല. ഗ്രൗണ്ട്,
0: ഗ്രൗണ്ട്, മാറിപ്പോയി
1: ഗ്രൗണ്ടിൽ കാണാം. സോ ദിസ് ഇസ് ഇറ്റ്. നമ്മളുടെ സീ ഇപ്പോ ഇത്രയും ഇത്രയും മാച്ചുകൾ ഉണ്ട്, ഇത്രയും ടീമുകൾ ഉണ്ട്. വി നോ എവരിബഡി വിൽ കം അപ് ടു എ സെമി ഓർ ഫൈനൽ സീൻ, ബട്ട് ആ കോമ്പറ്റീഷൻ, ആ ഒരു പാർട്ടിസിപ്പേഷൻ, ദാറ്റ് ഈസ് വൈ ദ സീൻ. സോ ദിസ് ഈസ് എക്സാക്ട്ലി വൈ യു ഷുഡ് ഗോ ആൻഡ് പോൾ, ട്രൈ ടു വിൻ മാക്സിമം ഗെയിം.
0: നിങ്ങൾ നല്ലൊരു കളി ചെയ്തു, നിങ്ങൾക്ക് ഒരു ക്ലൂ പോലും ഞാൻ തന്നിട്ടില്ലായിരുന്നു നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്.
1: വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്നിരുന്നു സംസാരിച്ചു. ഇങ്ങനെ ഒരു പണി വരുന്ന
0: ആദ്യത്തെ ഗിഫ്റ്റ് നിങ്ങളെ ദ പേജ് യു എന്ന് കൊടുക്കാൻ പോകുന്നത് ഇറ്റ്സ് എ ഫുട്ബോൾ. എന്താണ് അടുത്തത്? എന്താണ് അടുത്ത? എന്നാണ്
1: അടുത്ത? എല്ലാ 2 ഡേയ്സിലും നമുക്ക് സീ ദർ ആർ 104 മാച്ചസ്.
0: ശരി,
1: സോ എല്ലാ 2 ദിവസവും നമുക്ക് 3-5 മാച്ചുകൾ വരെ നടക്കുന്നുണ്ട്.
0: ശരി,
1: സോ നമ്മൾ ഗിഫ്റ്റ് ഇന്നലത്തെ പോളും ഇന്നത്തെ പോളും കൂടെ അനുസരിച്ചാണ്.
0: ഗിവൺ
1: ദാറ്റ് വി ഹാവ് എ ന്യൂ ഓഡിയൻസ് ഇൻ ഹോം എഫ് എം,
0: ശരി,
1: സോ വാട്ട് വി വിൽ ഡു ഇസ് ഇന്ന് നമുക്ക് വേറെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കും. ഇന്ന് മാത്രം പോൾ ചെയ്തവർക്കും ഗിഫ്റ്റ്
0: ഉണ്ടാവും.
1: ഡിസൈഡഡ് നൗ, സോ ദാറ്റ് വി വിൽ ഡു ഇറ്റ്.
0: ഓൾറൈറ്റ്, ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മളെ ഇത് ഈ വീഡിയോ കാണുന്നവരല്ല, നമ്മളെ കേൾക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ റൈറ്റ് അവേ സ്ട്രൈറ്റ് ദ പേജ് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടുത്തെ ഇന്നത്തെ പോളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
1: ജസ്റ്റ് ഗിവ് എ പോൾ ആൻഡ് ഗിവ് എ ഫോളോ ബട്ടൺ, സോ ദാറ്റ് ഇറ്റ് കൗണ്ട്സ് എ ലോട്ട് ഫോർ us.
0: ശരി, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതൊരു വലിയൊരു പ്രോസസ് അല്ലേ, ഒരു 1.5 മാസത്തെ നീണ്ടു നിൽക്കുന്ന ഇത്, ഇത് എങ്ങനെ ഇതിന്റെ ഈ ടീം വർക്ക് എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്?
1: ഇഫ് യു ആസ്ക് us, ഞങ്ങൾ ഒരു മാസമായി ഇതിന് പണിയെടുക്കുന്നു. കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഈ പോളിന്റെ പിന്നിൽ ഒരു ടീം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്.
0: ഓക്കെ,
1: നമ്മൾ ടീമോട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതുണ്ട്, കറക്റ്റ് ടൈമിൽ കട്ട് ഓഫിൽ നമ്മൾ പോൾ മാറ്റുന്നുണ്ട്. സോ ദിസ് ഇസ് എ ബിഗ് പ്രോസസ്. സോ ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് വാട്ട് വി വോണ്ട് ടു ഡു. വി വോണ്ട് ടു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. നിങ്ങൾ കളിക്കും, നിങ്ങൾ ജയിക്കും, ആൻഡ് ഫീൽ ഹാപ്പി about it.
0: Okay.
1: And a lot of things coming up in the couple of months. We have planned നമ്മുടെ സമ്മറിലും കുറെ കാര്യങ്ങൾ വരാനുണ്ട് ഇനി. ആൻഡ് ദിസ് ഇസ് സംതിങ് നൗ, ഇപ്പൊ എല്ലാവർക്കും വേൾഡ് കപ്പ് ഫീവർ ആണ്. വി ലവ് പോർച്ചുഗൽ, വി ലവ് അർജന്റീന, ആൻഡ് വി വോണ്ട് ടു മൂവ് അഹെഡ് വിത്ത് ദ ടീം, ആൻഡ് വി വോണ്ട് ടു സീ ഹൂ വിൻസ് ദിസ് ടൈം. പലരെയും പല പ്ലേയേഴ്സിന്റെയും ലാസ്റ്റ് വേൾഡ് കപ്പ് ഒക്കെ ആണ് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ദാറ്റ് തിങ് ദാറ്റ് വി ആർ വെരി മച്ച് എക്സൈറ്റഡ് ടു ഡു വിത്ത് ദ ഫാൻസ്. ഇനി ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും സ്പെയിനിന്റെയും ഒക്കെ മാച്ച്

0: സ്പെഷ്യൽ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അതിന്റെ കൂടെ. സോ ഹാവ് എ ലുക്ക് ഔട്ട്, ഗോ ത്രൂ അവർ പേജ് ആൻഡ് യു കാൻ ഫൈൻഡ് ലോട്ട് ഓഫ് തിങ്സ്.
1: എന്തായാലും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് സീ,
2: ഇത് കണ്ട ആ പെന്ന സ്ഥലത്തൊന്നും മേടിച്ചതല്ല, എംബ്ലം ഉണ്ട് സാർ, എംബ്ലം.
1: ഇത് ഒറിജിനൽ ഫിഫ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് തന്നെയാണ്.
0: ഓൾ ആർ ജെനുവിൻ എനിത്തിങ്, നമ്മൾ പറഞ്ഞ പോലെ അല്ല, നമ്മൾ ഭംഗിയുള്ള അടിപൊളി ഗിഫ്റ്റുകൾ. നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുഖത്തൊരു ചിരി അല്ലാണ്ട് വേറൊന്നും വരില്ല. സോ വി ആർ ഹാപ്പി ടു ഡു തിങ്സ് ലൈക്ക്
1: ദാറ്റ്. അത് ഇവർ കൊടുക്കുന്ന ആ ക്വാളിറ്റിയാണ്. ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ആ ദ പേജ് യു എന്ന് പറയുന്ന പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ ചെന്ന് അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിഫ്റ്റ് വീട്ടിൽ വരും അല്ലേ. അത് തന്നെയാണ്. ഓൾ റൈറ്റ്, അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ പേജിനെ പറ്റി ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് ദ പേജ് യു എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഷഹീൻ ആയിരുന്നു ഇന്ന് രാവിലെ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തത്. ലാസ്റ്റ് ടാസ്ക് കൂടെ ചെയ്തു. ടാസ്ക് എന്ന് പറയുമ്പോൾ ഷഹീന്റെ മനസ്സിൽ ദൈവമേ എന്നാണ്.
0: മേക്ക് എ ഫുട്ബോൾ കമന്ററി.
1: ഓൾറൈറ്റ്, എളുപ്പമല്ലേ? ഞാൻ പ്ലേ ചെയ്യാം, ഇന്നത്തെ മാച്ച് തന്നെ പ്ലേ ചെയ്യാം. ഓൾറൈറ്റ്, ഇന്ന് നമ്മുടെ മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക, അല്ല ആഫ്രിക്ക തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാവിലത്തെ. അപ്പൊ അത് തന്നെ ഞാൻ അപ്പൊ ഒരു ഒരു ആംബിയൻ സൗണ്ട് ഒക്കെ ഇട്ടുതരാം ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു മോട്ടിവേഷൻ. ഓക്കെ, നമ്മള് ഗ്രൗണ്ടിലേക്ക് ചെന്നിരിക്കുന്നു. അവിടെ ഷഹീന്റെ ഇപ്പോ ഇതാ അതിമനോഹരമായ കമന്ററിയിലേക്കാണ് നമ്മളിപ്പോ കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ കമന്ററി ഇട്ടുതരാം അവരുവിന്റെ. ആഡ് ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ല ഇതല്ല. എന്താണ് ഷഹീൻ, എന്താണ് ടീമിന്റെ അടുത്ത് പറയുന്നേ?
0: ഒന്നുമില്ല.
1: ഫുട്ബോൾ ഞാൻ ഒരു മാച്ച് ഇടാവേ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോ ഇന്നത്തെ കളി. ഓക്കെ, അപ്പൊ അത് കാണാമല്ലോ. ഷഹീൻ ഇപ്പൊ ഇവിടെ ലൈവ് ആയിട്ട് ഇതുപോലെ ഇത്രയും വലിയ ടാസ്ക് ഒന്നും അല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് തരുന്ന ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്, പക്ഷേ ഷഹീന് ഞാൻ കൊടുത്തേക്കുന്ന ടാസ്ക്കാണ് ദാണ്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് കേട്ടോ. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പം നമ്മൾ ഗ്രൗണ്ടിലാണ്, നമ്മളങ്ങ് മെക്സിക്കോയിലാണ്. അപ്പോ 9th മിനിറ്റിലായിരുന്നു ഇന്ന് ഗോൾ അടിച്ചിരുന്നത്. ഓൾറൈറ്റ്, അപ്പോ നമുക്ക് അതിലേക്ക് തന്നെ പോവാം. ഓൾറൈറ്റ്, ഓക്കെ, തുടങ്ങിക്കോ. ഇതിപ്പോ സന്ദർഭം വെച്ച് പറഞ്ഞു.
0: ഓഫൻസിൽ നിന്ന് ഓ ഗോൾ, യേ,
1: ആദ്യം തന്നെ ഗോൾ അടിച്ചു. ബാക്കി പറഞ്ഞോ?
0: ബാക്കി ദാ ഗോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഫസ്റ്റ് ഗോൾ
1: മൈക്കിന്റെ അടുത്ത് വെച്ച്
0: മെക്സിക്കോന്റെ ഫസ്റ്റ് ഗോൾ. യെസ്,
1: ഇങ്ങനാണ് കമന്റ് പറയുന്നത്. എന്നല്ല, ആവേശോജിതമായ കളികളുടെ ഇടയിൽ, കാൽപന്തുകളുടെ ഇടയിൽ നിന്ന് കാൽ ബദ് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനൊന്നും പറയണ്ടേ.
0: കിനോൻസിന്റെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടാണ് അക്ഷയ് നമുക്ക് കണക്ട് ചെയ്തത്. നിൽക്കുന്ന 9th ആയിട്ടുള്ള ആൻഡ് മെക്സിക്കോ ഈസ് ഓൺ ഫോർ എ ഹോൾ. യെസ് യെസ്. And here we have നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു.
1: നോക്കുകയാണെങ്കിൽ ആവേശഭരിതമായിട്ടുള്ള ജനങ്ങളുടെ സാഗരം ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, സ്റ്റേഡിയം മൊത്തം ഇളകി മറിയാണ്. ആ ഒരു ഗോൾ, ആ ഒരു 8th മിനിറ്റിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ഗോൾ, അത് അതിമനോഹരം തന്നെയാണ്. ആ പാസിലൂടെ നേടിയേക്കുന്ന ഗോൾ, അല്ല അത് റീപ്ലേ കാണിച്ചതാണ് ഗോൾ. അത് മറ്റേ ഗോൾ
0: ഇത്രയും ബുദ്ധിമുട്ടില്ലാത്ത കളിയാണ്.
1: അമേസിംഗ്. അപ്പൊ എന്താണേലും ഷഹീൻ ദ പേജ് എന്നാണ് വന്നിരിക്കുന്നത്. ഷഹീൻ അതിന്ന് മാറിട്ടില്ല കേട്ടോ, അത് നോക്കിട്ടിരിക്കുന്നത്.
0: കളി ഇന്നലെ ഭയങ്കരമായിരുന്നു. രണ്ട് കാർഡൊക്കെ വാങ്ങിച്ചിട്ടാണ് അശ്വന്മാർ ജയിച്ചു പോയത്.
1: അവരത്തെ കണ്ടില്ലേ, ദ ചെക്ക് റിപ്പബ്ലിക്. ആൻഡ് അത് ചെക്കിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഗോൾ അവരടിച്ചു. 20 കഴിഞ്ഞ് വരുന്ന ടീമാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര വാശിയേറെ മത്സരമാണ്. അപ്പുറത്തേക്ക് സൗത്ത് കൊറിയ ആണ്. അല്ല, ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ ലക്ക് കൊണ്ടുവരുന്ന ഒരു ഫാക്ടറാണ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രെഡിക്ഷനിലാണ് നിങ്ങൾ ഈ നമ്മളെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും സമ്മാനം കൊടുക്കുക. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫ്രം ദ പേജ് യു എ. ഒരുപാട് ഒരുപാട് ഈവെന്റ്സ്, ഒരുപാട് പരിപാടികളും യു എയിൽ നടത്താൻ ഒരുപാട് പേരിലേക്ക് റീച്ച് ഔട്ട് ആകാൻ പറ്റില്ല. അപ്പൊ എന്താണ് ലാസ്റ്റിൽ ഒന്നുകൂടെ നമ്മുടെ ഓഡിയൻസിനായിട്ട് പറയാനുള്ളത്?
0: ലാസ്റ്റിലോട്ടുള്ളത് ഫ്രം ദ പേജ് വി ആർ ഹിയർ. നമ്മൾ ഇനി എല്ലാ പ്രസൻസ് ഉണ്ടാവും. Go and follow our page. You can get updates for the weekends, midweek programs, mid-month karyam ishtam pole karyam nadakkunnundu. And we have always a campaign running. Endengil or event namukku eppol running ilayirikkum. So make sure that you go and follow and do the poll. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് യെസ് താങ്ക് യു അക്ഷയ് ഫോർ ദ ഗെയിംസ് ആൻഡ് മൈ മോർണിംഗ് ഇസ് സോർട്ടഡ് ടുഡേ.
1: അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാ ടീമിനും ഫ്രം ദ page, the team, the page UAE എന്ന് പറയുന്ന പേജിന്റെ ദ ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்குல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ഇച്ചിരി ശാന്തമായിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിനെക്കാട്ടിലും കുറച്ചധികം റോഡ് ശാന്തമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ഷെയ്ഖ്, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാബിർ, ഞാൻ മെയിൻലി അതാ നോക്കാറ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ദുബായ് ഷാർജ പോകുന്നത് അതുവഴി ആയതുകൊണ്ട് തന്നെ ഈസിയായിട്ട് പോകാൻ പറ്റുന്ന റോഡായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ റോഡാണ് നോക്കുന്നത്. പക്ഷേ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സായ റോഡ് ആയിക്കോട്ടെ, അൽഖൈൽ റോഡ് ആയിക്കോട്ടെ, എമിറേറ്റ്സ് റോഡ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചിട്ടുണ്ട്. ഷെയ് അലിത്തെ ടോൾ റോഡിൽ മാത്രമാണ് കഞ്ചഷൻ എന്നുള്ള രൂപേണ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ബാക്കി എല്ലാ റോഡുകളും അത്യാവശ്യം യെസ് ഫ്രീ ഫ്ലോയിങ് തന്നെയാണ്. നിങ്ങൾ റോഡിലുള്ള നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇനി അതല്ല, എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഇപ്പോൾ വേണമെങ്കിൽ അതിൽ നിന്ന് മെസ്സേജ് ചെയ്യാനാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

കണ്ണും കണ്ണു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉറക്കമയം വരും. എന്നാൽ നമുക്ക് ഉറങ്ങാൻ പാടില്ലാത്ത ഒരുപാട് ഫുട്ബോൾ കളികളുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഏതൊക്കെയാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് കളികളിലുള്ള സമയം? അതായത് ഞാനിങ്ങനെ നോക്കായിരുന്നു, പല കളികളും പല രീതിയിലാണ്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷനായിട്ട് നമുക്കൊരു കളിയും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളിലെ കളികൾ. ഓക്കെ, June 17 വരുന്ന 6:30 രാവിലെ അൾജീരിയയുടെയാണ് അന്നത്തെ മാച്ച് വരുന്നത്. അതുപോലെ തന്നെ June 22 വരുന്നത് June 22 10:30 ഓസ്ട്രിയയിലാണ് കളി വരുന്നത്. June 28 7:30 നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 7:30 നോക്കുക, ജോർദാൻ്റെ ആണ് വരുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ലിസ്റ്റിൽ നിന്ന് തപ്പി തപ്പി എടുക്കുന്ന ഓരോ നോക്കുന്നതാണേ, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാതെ. ഓക്കെ, ഇനി പാതി രാത്രി നമ്മൾ ഉറക്കാൻ പറ്റാത്ത കളികളുണ്ട്. June 17 12:30, അതായത് വെളുപ്പിനെ സെനഗലിൻ്റെ ഉണ്ട്. June 23 2:30 ഉണ്ട് ഇറാഖിൻ്റെ ഉണ്ട്. June 27 12:30 വീണ്ടും നോർവേയുടെ കളികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഇനിയും നമുക്ക് ബ്രസീലിൻ്റെ കളികൾ നോക്കുകയാണെങ്കിൽ June 14 3:30 ഉണ്ട് മൊറക്കോയായിട്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ ഓപ്പോസിറ്റ് ടീമാണേ പറയണത്, നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? അതായത് ചേടാ, എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇത് ആരുമായിട്ട് അൾജീരി ഏത് കളി സി അർജൻറ്റീനയുടെ കളിയുടെ കാര്യമാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. June 17 22:28 അതിൽ 6:30 രാവിലെ 10:30 രാത്രിയിൽ 7:30 രാവിലെ നമ്മൾ മോർണിംഗ് ആ സമയമാണ് പറയുന്നത്. അൾജീരിയായിട്ടും ആസ്ട്രിയായിട്ടും ജോർദാനുമായിട്ടുമുള്ള സമയമാണ് പറയുന്നത്. നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്ന സമയം ഈ ഫ്രാൻസിൻ്റെ കളിയാണ് ഏറ്റവും രാത്രിയിൽ നമുക്ക് വരുന്നത്. അത് ജനങ്ങളായിട്ട് June 17 12:30 പുലർച്ചെ. അതുപോലെ തന്നെ ഫ്രാൻസും ഇറാഖുമായിട്ടുള്ള കളി June 23 2:30 AM. അതുപോലെ തന്നെ ഫ്രാൻസും നോർവേ ആയിട്ടുള്ള June 27 12:30 പുലർച്ചെ, ഇതാണ് പറയുന്നത്. ഇനി ബ്രസീലിൻ്റെ കളി, എനിക്കിത് എങ്ങനെ ആളുകൾ ഇത് കാണുമെന്നുള്ളതാണ് എനിക്ക് ഒരു പിടുത്തവും കിട്ടാത്ത. June 14 ബ്രസീൽ മൊറോക്കോയായിട്ടുള്ളത് 3:30 രാവിലെ വെച്ചേക്കുന്നത്. ബ്രസീലും ഹെതിയായിട്ടുള്ള കളി June 20 6:00 ഏറ്റവും രാവിലെ വെച്ചിട്ട്. പക്ഷെ അത് നമുക്ക് പിന്നെ കുഴപ്പമില്ല, രാവിലെ നമുക്ക് എങ്ങനെയും കാണാം. പക്ഷെ June 25 നടക്കാൻ പോകുന്നത് 3:30 ബ്രസീൽ ആൻഡ് സ്കോട്ട്ലൻഡ്. നല്ലൊരു മാച്ചാണ് സത്യം പറഞ്ഞാൽ, അത് ഒരു രക്ഷയില്ലാത്ത മാച്ചാണ്. പക്ഷെ ആ സമയം നമുക്കറിയാം ഇച്ചിരി ടഫാണ്, 3:30 എന്നുള്ളൊരു സമയം. പക്ഷേ ഫാൻസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയായിട്ടുള്ള സമയം 1:30 June 18 രാവിലെ വരുന്നത്. ഘാനയായിട്ട് വരുന്നുണ്ട് 24 1:30 രാവിലെ വരുന്നത്. പാനമയായിട്ട് വരുന്നുണ്ട് June 28 2:30. ഇത് എല്ലാ കളി എനിക്കൊന്നും അർജന്റീനയുടെ കളികളാണ് തോന്നുന്നു കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. പക്ഷേ അല്ല, ജർമ്മനിയുടെ June 14 10:30 വരുന്നുണ്ട്. ജർമ്മനിയായിട്ടുള്ള കളി വീണ്ടും 21 26 എല്ലാം ബാക്കിയെല്ലാം 1:30, അത് മാത്രം 10:30 മാത്രമേ ഉള്ളൂ വരും. പോർച്ചുഗലിൻ്റെ കളി നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ഉഗ്രനാണ് June 17 10:30 ഓക്കെ 10:30 നമുക്ക് കുഴപ്പമില്ലാത്ത സമയമാണ്. June 23 നോക്കുകയാണെങ്കിൽ 10:30 വരുന്നുണ്ട്. June 28 നോക്കുകയാണെങ്കിൽ 5:00 പുലർച്ചിൽ വരുന്നുണ്ട്. ഞാനിത് നാട്ടിലെ സമയം ആണ് പറയുന്നത് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ ടൈമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഇന്ത്യൻ ടൈമിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്ന മുഴുവൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 9:30 ഒക്കെ കിട്ടുന്ന കുറേയധികം സ്പെയിൻ്റെ ആണെങ്കിലും നെതർലൻഡ്സിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ മെയിൻ കളികളൊക്കെ തന്നെ നമുക്കൊരു 10:30 സമയത്തോട് കൂടുതൽ കളികളുണ്ട്. ബാക്കിയെല്ലാം വരുന്നത് ഈ 3:30 സമയത്താണ്. അപ്പോൾ വിച്ച് മീൻസ് പോർച്ചുഗൽ ആൻഡ് അർജൻറ്റീന ഇത് രണ്ടുമല്ല ഞാൻ പറഞ്ഞിരുന്നത്, ഈ രണ്ട് കളികളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും വീക്കെൻഡ്സ് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഒക്കെയാണ്. എനിക്ക് June 15 20 ഏതാണ് വീക്കെൻഡ് ഡേ ഏതാണെന്ന് അറിയില്ല, പെട്ടെന്ന് കലണ്ടറിൽ നോക്കുന്ന ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ചില കളികൾ അത് നമുക്ക് അർജൻറ്റീനയിൽ നിന്ന് വരുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് ദക്ഷിണ കൊറിയ. ഷൂട്ടിംഗ് വിസ്മയം, ജസ്പാൽ റാണ വിടവാങ്ങി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിമ്നസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ രണ്ട് മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. രണ്ട് ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മർദ്ദനരീതി പുനരാവിഷ്കരിക്കാൻ SIT നീക്കം. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ്. മർദ്ദനമേറ്റ AD തോമസിനോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളും തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാകും. പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടതു സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തലം മുതൽ SPമാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGP P വിജയനെ നിയമിച്ചു. സൈബർ സെല്ലിന്റെ അധിക ചുമതല നൽകി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു P വിജയൻ. S ശ്രീജിത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയിൽ നിന്ന് മാറ്റി ജയിൽ ADGP നിയമിച്ചു. കോഴിക്കോട് നീപ്പ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി ചികിത്സയിലുള്ളത്. റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. 77 പേരാണ് നീപ്പ രോഗബാധ സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുർത്തദ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3rd കപ്പൽ ആക്രമണമാണ് ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ എം ടി സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന യു എസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യു എസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനുഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check. Time check.
11: Good morning, Dubai. Ippol samayam 11 mani kazhinju 8 minute.
10: Time check.
12: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: Dubai ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 23%.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: Mid Morning with Nitya.

ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വീക്കെൻഡ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളിയാഴ്ച നമ്മളിപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ഉച്ചയോടടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മിഡ് മോർണിംഗ് ആണ്. 11 o'clock അല്ലെങ്കിൽ 11 o'clock കഴിയുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു മിഡ് മോർണിംഗിൽ നിന്ന് വേഗം നമ്മൾ ഉച്ചയ്ക്ക് പോവുകയാണ്, ഉച്ചയിലേക്ക് എത്തുകയാണ്. പിന്നെ ഒരു ദിവസത്തിൻ്റെ ഹാഫായി, പിന്നെ നമ്മൾ കഴിഞ്ഞു ഇല്ലേ. ഓക്കെ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്, ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക്. യു ആർ ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിന് നമ്മൾ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്പെഷ്യൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് June 12 ഇന്റർനാഷണൽ ഫലാഫൽ ഡേ ആണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ ഫലാഫിൽ എന്ന് വിളിക്കുന്ന ആ ഒരു ക്രിസ്പി ഫ്രെഡ് ഐറ്റത്തിൻ്റെ ആഗോള ദിനമാണ് ഇന്ന് കേട്ടോ. കടലയോ അല്ലെങ്കിൽ ഫാവോ ബീൻസോ ഒക്കെ നല്ലതുപോലെ അരച്ച് അതിലിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പച്ചമരുന്നുകളും മസാലകളും ഒക്കെ ചേർത്ത് നല്ല ചൂടെണ്ണയിൽ മുരിച്ചെടുക്കുന്ന ഫലാഫൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാകില്ല. പച്ചമരുന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ, അതിനകത്ത് പയറൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. വേറെ എന്തൊക്കെയുണ്ട്, പക്ഷേ ഇറ്റ്സ് സോ ടേസ്റ്റി. സാധാരണ ഞാൻ അബുദാബിയിലായിരിക്കുന്ന സമയത്ത് ഈ ഫലാഫൽ വിൽക്കുന്ന ഷോപ്പിൽ പോകുമ്പോൾ മറ്റെന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്, എൻ്റെ പേരിയ മറന്നുപോയി. അപ്പോൾ അവർ ഒരു കവർ നിറയെ ഫലാഫൽ അപ്പോഴുണ്ടാക്കി ചൂട് ഫലാഫൽ കൊണ്ടുതരും. നമ്മൾ ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഷെഫ് അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, സ്ഥിരമായിട്ട് പോകുന്നവർക്കാണെങ്കിൽ കുറച്ച് അധികം കൊടുക്കും കേട്ടോ, ഒരു ചെറിയ പേപ്പർ ബാഗ് നിറയെ തരും. നല്ല ടേസ്റ്റാണ്. ആ ഒരു ഈവനിങ് ടൈമിൽ അപ്പം തന്നെ നമ്മൾ അപ്പുറത്ത് പോയിട്ടൊരു ചായ വാങ്ങിക്കൊണ്ടിരുന്ന് കാറിലിരുന്ന് നമ്മളിത് കഴിക്കും. എനിക്ക് ആ ഒരു ഓർമ്മയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2011 കാലഘട്ടങ്ങളിൽ റാസൽ ഖൈമയിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫലാഫൽ കഴിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ഫലാഫൽ കഴിച്ചിട്ടുള്ള ആ ഓർമ്മയുണ്ടെങ്കിൽ, ആ മെമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേ അല്ലേ ഇന്റർനാഷണൽ ഫലാഫൽ ഡേ. നമ്മൾ ആരെങ്കിലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഹാ, എന്തായാലും ആരും ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് അറബിക് റെസ്റ്റോറൻസിൽ നിന്നും കഫ്തീരികളിൽ നിന്നൊക്കെ ചൂടോടെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അത് ശരിക്കും വേറെ ലെവൽ തന്നെയല്ലേ. അപ്പം നല്ല ചൂടുള്ള കുബൂസിലോ പീറ്റ ബ്രെഡിലോ ഒക്കെ ഈ ഫലാഫൽ വെച്ച് കൂടെ കുറച്ച് തഹീനിയും മയോണൈസും ഒക്കെ അച്ചാറും ഒക്കെ ചേർത്ത് കഴിക്കുന്ന ആ ഒരു ഫലാഫൽ റോളും, അതുമല്ലെങ്കിൽ ഫ്രഷ് സാലഡിനൊപ്പം ഇത് കഴിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഒരു ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് കൂടിയായിരിക്കും ഫലാഫൽ കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇന്ന് വീക്കെൻഡിൻ്റെ സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ ഇന്ന് വൈകിട്ട് പുറത്തു പോകുമ്പോൾ ഫാമിലിയോടൊപ്പോ ഫ്രണ്ട്സിനൊപ്പോ നല്ലൊരു ട്രഡീഷണൽ ലാവൻറ്റൈൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഫലാഫൽ പാർട്ടി ഞങ്ങൾ നടത്തിയേക്ക്. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ചായയും ഇന്ന് ഈവനിങ് എന്തായാലും ഫലാഫൽ കഴിക്കാം. ഉഴുന്നുവടയോ പരിപ്പുവടയോ പഴംപൊരിയൊന്നും വേണ്ട, ഇന്ന് ഫലാഫൽ കഴിക്കാൻ തീരുമാനിച്ചാൽ പോരെ. അപ്പോൾ ഒരു സ്വാദിഷ്ടമായ ഫുഡ് വിശേഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാം നല്ലൊരു സൂപ്പർ ഹിറ്റ് സോങ് ഹോം 92.2 FM. Trending song of the hour.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Mid-morning with Nitya.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: Good morning, Nipo. Traffic update nokumbo. On 5th Street in Algar, Hudabhagata, Bumba-to-Bumba traffic report on D79 Udmeta Street in Udmeta, Bumba-to-Bumba traffic on D97 Aman Street in Alnada, first half Hagata, heavy traffic report chedirikkunnu.
2: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916
3: or visit abccargo.ae. TNT apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Mid Morning with Nithya.
1: ഹോം 92.2 എഫ്എമ്മിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് യുഎയിൽ വാഹനം ഓടിക്കുന്ന നമ്മൾ പ്രവാസികൾ എല്ലാവരും ഒട്ടും അശ്രദ്ധയില്ലാതെ വളരെ കൃത്യമായി കേട്ടിരിക്കേണ്ട വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാഫിക് അലേർട്ടാണ്. അതായത് നാട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലരും വരുത്തി വെക്കുന്ന വലിയൊരു അബദ്ധത്തിന് യുഎയിൽ ഇനി മുതൽ കടുത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. വാഹനം ഓടിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ സിഗ്നലുകൾ കിടക്കുമ്പോഴോ പല ആൾക്കാർ കാറിന്റെ ഡോറുകൾ ഇങ്ങനെ അശ്രദ്ധമായിട്ട് തുറക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് അബുദാബി പോലീസ്. അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ഒരൊറ്റ തവണ കാണിക്കുന്ന ഈ ഒരു അശ്രദ്ധയ്ക്ക് 2000 ദിർഹം ഫൈനും ഒപ്പം 23 black points ആണ് യുഎഇ ട്രാഫിക് നിയമപ്രകാരം കിട്ടുക. അതുമാത്രമല്ല, ആ വാഹനം 60 ദിവസത്തേക്ക് അതോറിറ്റി കണ്ടുകെട്ടുകയും ചെയ്യും. പിന്നെന്ത്, നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലേ? പലപ്പോഴും ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ സിഗ്നലുകളിൽ നിർത്തുമ്പോഴോ ഒക്കെ റോഡിലേക്ക് എന്തെങ്കിലും മീൻസ് ചൂയിങ് തുപ്പാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് പുറത്തേക്ക് നോക്കാനോ ഒക്കെ ചിലർ ഡോറ് തുറക്കാറുണ്ട്. അപ്പോൾ റിയർ വ്യൂ മിററിലൂടെ പിറകിൽ നിന്ന് വരുന്ന മറ്റ് വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഈ ഡോറ് തുറക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ മോട്ടോർ സൈക്കിളുകളും ഡെലിവറി റൈഡേഴ്സും ഒക്കെ കടന്നു പോകുന്ന വശങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഡോറ് തുറന്നിട്ടാൽ അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയല്ലേ. അപ്പോൾ ഇനി ഡ്രൈവേഴ്സ് മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാറിലിരിക്കുന്ന യാത്രക്കാരാണ് ഈ തെറ്റ് ചെയ്തതെങ്കിൽ പോലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ പിഴയും ബ്ലാക്ക് മാർക്കും ഡ്രൈവറുടെ ലൈസൻസിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് യാത്രക്കാർ അശ്രദ്ധമായി ഡോറ് തുറക്കുന്നില്ല എന്ന് ഡ്രൈവേഴ്സ് എപ്പോഴും ഉറപ്പുവരുത്തണം. അപ്പോൾ വാഹനം കംപ്ലീറ്റ്ലി സുരക്ഷിതമായിട്ടുള്ളൊരിടത്ത് പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡോറുകൾ തുറക്കാൻ അനുവദിക്കുക. അപ്പൊ റോഡിലെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെയും ഒപ്പം മറ്റുള്ളവരുടെയും കൂടെ ജീവനല്ലേ. അതുകൊണ്ട് ഈ ഒരു വീക്കെൻഡ് ഡ്രൈവിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. എല്ലാവരും അത് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് ശേഷം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amma, what's
5: this? This car is going
4: to go. Let's go. Hey, boy. Go. This car is going
6: to go. That's what I'm
7: saying. The car is going to go. This car is going to go. This car is going to go. Quality parts are going to go.
4: Amma, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്മാന.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യയിലെ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മർദ്ദനരീതി പുനരാവിഷ്കരിക്കാൻ SIT നീക്കം. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ്. മർദ്ദനമേറ്റ AD തോമസിനോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളും തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാകും. പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ഇടത് സർക്കാർ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് നിർണായക സ്ഥാനങ്ങളിൽ നിയമനം. ADGP തലം മുതൽ SPമാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGPയായി P വിജയനെ നിയമിച്ചു. സൈബർ സെല്ലിന്റെ അധിക ചുമതല നൽകി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു P വിജയൻ. S ശ്രീജിത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലയിൽ നിന്ന് മാറ്റി ജയിൽ ADGPയായി നിയമിച്ചു. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന മൂന്നാമത്തെ കപ്പൽ ആക്രമണമാണ് ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്രസുരക്ഷ തകർക്കുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9 മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59-ാം മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12-ാം തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനോഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. വിശദവാർത്ത ഒരു മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
8: ഫിഫ വേൾഡ് കപ്പ് 2026.
9: സ്കോട്ട്ലൻഡ്, ടർക്കി.
10: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
11: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
12: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
13: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
14: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
15: Time check. ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
16: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
15: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 degrees Celsius, ഹ്യൂമിഡിറ്റി 26%.
16: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
17: Mid morning with Nitya.

പ്രകൃതിയുടെ വളരെ അത്ഭുതവും മനോഹരവും നിറഞ്ഞൊരു രഹസ്യത്തെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ മൺസൂൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രകൃതിയൊക്കെ ഇങ്ങനെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന സമയമല്ലേ, ഇതേ മൺസൂൺ കാലത്ത് നമ്മുടെ ഹിമാലയൻ മലനിരകളിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ മഞ്ഞിൻ മലകളിൽ വിരിയുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അത്ഭുതം നിറഞ്ഞ അപൂർവമായൊരു പൂവുണ്ട്. അതിന്റെ പേര് ബ്രഹ്മകമലം എന്നാണ്. മലയാളത്തിൽ ഓരോ പാട്ടുകളെയും അതുപോലെ നെഞ്ചേറ്റുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആ പേര് വളരെ പരിചിതമായിരിക്കും. ബ്രഹ്മകമലം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, ബ്രഹ്മകമലം ശ്രീലകമാകിയെന്ന് തുടങ്ങുന്ന പാട്ടില്ലേ. അപ്പോൾ നമുക്ക് ആ ബ്രഹ്മകമലം ഇങ്ങ് എടുക്കാം. ഈ പൂവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പൂക്കളൊക്കെ വെളിച്ചം വരുമ്പോൾ എന്ത് ചെയ്യും, രാവിലെ വിരിയും വൈകുന്നേരം വാടും അല്ലേ. പക്ഷെ ഈ ബ്രഹ്മകമലം വിരിയുന്നത് ഒരു അർദ്ധരാത്രിയോടുകൂടിയാണ്. അർദ്ധരാത്രിയോടുകൂടി വിരിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ മാത്രം ആയുസുള്ള വെളുപ്പിന് മുന്നേ തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു അപൂർവ പുഷ്പമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3,000 മുതൽ 4,000 മീറ്റർ വരെ ഉയരമുള്ള ഹിമാലയൻ പാറക്കെട്ടുകളിലും മഞ്ഞുള്ള താഴ്വരകളിലും മാത്രമാണ് ഈ ഹിമാലയൻ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന ബ്രഹ്മകമലം വെള്ള നിറത്തിലുള്ളതാണെങ്കിൽ ഇതിൽ തന്നെ ഏറ്റവും അപൂർവമായ മറ്റൊരു ഇനമുണ്ട്, പേർപ്പിൾ ബ്രഹ്മകമലം. ഈ പേർപ്പിൾ നിറത്തിലുള്ള ബ്രഹ്മകമലം ഒന്ന് വിരിഞ്ഞ് കാണണമെങ്കിൽ നമ്മൾ എത്ര വർഷം കാത്തിരിക്കണമെന്നറിയോ? നീണ്ട 8 വർഷങ്ങൾ കാത്തിരിക്കണം. 8 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന, അതും രാത്രികാലങ്ങളിൽ മാത്രം ദർശനം നൽകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് പറയാം. ഉത്തരാഖണ്ഡിലെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവിലും വാലി ഓഫ് ഫ്ലവേഴ്സിലും ഒക്കെയാണ് ഈ പേർപ്പിൾ സുന്ദരിയെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്നത്, അതും 8 വർഷം കൂടുമ്പോൾ. ഈ മൺസൂൺ സീസൺ ആകുന്നതോടെ, അതായത് ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഹിമാലയൻ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരുടെ, യാത്രികരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് രാത്രിയിലെ ഈ ഒരു മനോഹര ദൃശ്യം സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പം കൂടിയായ ബ്രഹ്മകമലം കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കരുതുന്നത്. അപ്പോൾ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളെ കുറിച്ച് അറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സുഖമാണല്ലേ. അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രകൃതി വിശേഷത്തോടുകൂടി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഗൈസ്, കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: യു ആർ ലിസണിംഗ് ടു മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ. നിത്യ, നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
0: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D67 ഉമ്മൽ ഷേഫ് സ്ട്രീറ്റ് ഇൻ അൽസഫ 1 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 9th സ്ട്രീറ്റ് ഇൻ ഉം റമൂൽ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷെയ്ഖ് സായിദ് സർവീസ് റോഡ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
0: Mid morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: ദുബായ് അൽക്കരാമയിലുള്ള ന്യൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. ജൂൺ 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP, ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585757477 എന്ന നമ്പറിലേക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി ഞാൻ പറയാമെന്ന് വിശേഷം എന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, നമ്മൾ ഈ വീട്ടിൽ കണ്ടുകഴിഞ്ഞ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ആൾക്കാർ പോലും ഓടിക്കളിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ്. എന്നാൽ അതിനെക്കുറിച്ച് പറയാൻ ഇതുവരെ അറിയാത്തൊരു ഒരു അറിവ് കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ അടുക്കളയിലും വീടുകളിലൊക്കെ കാണുന്ന ഭൂരിഭാഗം ആളുകളും കണ്ടാൽ ഉടനെ പേടിയോ അറപ്പൊക്കെ തോന്നുന്നൊരു ജീവി, അത് വേറെ ഒന്നുമല്ല, അത് കോക്രോച്ചാണ്, പാറ്റയാണ്. ഇപ്പോഴത്തെ ഈ പാറ്റയുടെ പേരിന് പിന്നിലുള്ള ഒരു രസകരമായ ചരിത്രമാണ് ചർച്ചയാവുന്നത്. അതായത്, ഇംഗ്ലീഷുകാരുടെ നാവിന് വഴങ്ങാത്ത ഒരു വാക്കിൽ നിന്നാണ് നമ്മൾ ഈ വിളിക്കുന്ന കോക്രോച്ച് ഉണ്ടായെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കുള്ള കഥ എന്താണോ, സ്പാനിഷ് ഭാഷയിൽ നിന്നാണ് ഈ വാക്കിന് തുടക്കം. അതായത്, സ്പാനിഷുകാർ ഇതിനെ വിളിച്ചിരുന്ന കുക്കരാച്ച എന്നായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ ഒരു പാട്ടപ്പാർട്ടിയുടെ പാട്ട് ഓർമ്മ വരും അല്ലേ, ഏതാണ് ലാ കുക്കറാച്ച എന്നൊക്കെ പറയുന്നത്. 16th നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ ഈ ജീവിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവർക്ക് ഈ കുക്കറാച്ച എന്നുള്ള സ്പാനിഷ് വാക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉച്ചരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ നാവിന് വഴങ്ങാത്തതുകൊണ്ട് അവരെന്തെന്ന് വെച്ചാൽ ആ വാക്കിനെ ചെറുതായിട്ടൊന്ന് മാറ്റി മറിച്ചു. അങ്ങനെ ഈ കുക്ക എന്ന് പറയുന്നത് കോക്കുവായി, റാച്ച എന്ന് പറയുന്നത് റോച്ചുവായി. ഫലത്തിൽ സ്പാനിഷ് കുക്കറാച്ച ഇംഗ്ലീഷിൽ കോക്രോച്ച് ആയിട്ട് പരിണമിച്ചു എന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനെ പാറ്റാന്ന് വിളിക്കുമ്പോൾ തമിഴിൽ ഇതിനെ എന്താ വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വേഗം ഒന്ന് മെസ്സേജ് ചെയ്യൂ. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തമിഴിൽ പാറ്റ എന്താണ് വിളിക്കുന്നത് ഒന്ന് വേഗം എസ് എം എസ് അയക്കും കേട്ടോ. മിഡ് മോർണിംഗ്, പിന്നെ പാറ്റയെ തമിഴിൽ എന്താ പറയുന്നത് വെച്ചാൽ ആ വേർഡ് കൂടി ഒന്ന് വാട്സപ്പ് ചെയ്യൂ 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമ്മുടെ പാറ്റയ്ക്ക് എന്തൊക്കെയാണെങ്കിലും ഇത്രയധികം ആളുകളെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന വേറൊരു വിദ്വൻ നമ്മുടെ വീട്ടിലുണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞു പോലെ പകൽ മുഴുവൻ ഒളിച്ചിരുന്ന് രാത്രിയാകുമ്പോൾ അടുക്കളയിൽ ലൈറ്റിട്ടാൽ ഇങ്ങനെ കൂട്ടത്തോടെ വരും. ചില സമയത്ത് ഇവര് എന്താ പറയുക, ചിറകെല്ലാം വിടർത്തി നമ്മുടെ നേറ്റവർ ഒറ്റ ഫ്ലൈങ് ആണ്. പക്ഷേ ഇവിടുത്തെ പാറ്റ അങ്ങനെ വലുതായിട്ട് പറക്കുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ പാറ്റയൊക്കെ ആണെങ്കിൽ വലിയ പാറ്റയാണ്, അത് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പേടിച്ചു. എന്തായാലും നമ്മുടെ വീട്ടിലെ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ആൾ വരെ പേടിച്ച് നിലവിളിച്ച് എന്ത് ചെയ്യും, കസേരയുടെ മുകളിൽ കയറുന്നിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം വരെയാണ് ഈ പാറ്റ ഒരുക്കുന്നത്. ഇനി നമ്മളെ ഇത്രയൊക്കെ പേടിപ്പിക്കുമെങ്കിലും ഈ കുക്കറാച്ച അല്ലെങ്കിൽ കോക്രോച്ചിന് അല്ലെങ്കിൽ പാറ്റയ്ക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണോ, ഭൂമിയിൽ ഒരു ആണവ വിസ്ഫോടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടായാൽ അതിനെപ്പോലും അതിജീവിച്ച് ജീവനോടെ ഇരിക്കാൻ ഈ പാറ്റകൾക്ക് സാധിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. ശരിക്കും ഒരു ഒന്നര ഐറ്റം തന്നെയാണ് അല്ലേ. അപ്പോൾ പാറ്റയുടെ ഈ ഒരു പേരിൻ്റെ കഥയും പാറ്റ പാർട്ടിയുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇനി നമുക്ക് അടുത്ത മറ്റൊരു പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വീണയ്ക്ക് ഇഡി സമൻസ്, ബുധനാഴ്ച ഹാജരാകണം. സണ്ണി ജോസഫിന് സ്പെഷ്യൽ സെക്രട്ടറി. ശബരിമല സ്വർണക്കൊള്ള പ്രതിഭാഗം വക്കീൽ ഇനി സർക്കാർ അഭിഭാഷകൻ. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്, കരാറായിട്ടില്ലെന്ന് ഇറാൻ. വിജയത്തിരമാല ഉയർത്തി മെക്സിക്കോ, ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് ദക്ഷിണ കൊറിയ. ലോകകപ്പ് മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്, ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനു അടക്കം ഏഴ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡി. സിഎംആർഎൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെപിസിസി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. ചന്ദ്രൻ തില്ലങ്കേരിയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബിജെപി കൌൺസിലർ ആർ സുഗതനെ പാർട്ടി പിന്തുണയ്ക്കുന്നു. 100% പിന്തുണയുണ്ട് എന്നതിൽ സംശയം വേണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സുഗതനെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ടാകും. പാർട്ടി വിട്ടുകൊടുക്കില്ല, അദ്ദേഹത്തെ നിയമപരമായ സംരക്ഷണം നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. വധശ്രമക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്തെ ബിജെപി കൌൺസിലർ സുഗതനെ ന്യായീകരിച്ച് ആർ ശ്രീലേഖ. 10 വർഷത്തെ സിപിഎം ദുർഭരണത്തിൽ കേരളത്തിലാകെയുണ്ടായ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഗുണ്ടാ വിളയാട്ടത്തെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന യുവാവാണ് സുഗതനെന്ന് ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവിലെ അനധികൃത പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്കുവേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസെടുത്തത്. ഇതെല്ലാം സിപിഎം നേതാക്കളുടെ ആജ്ഞാപ്രകാരമാണെന്നും ആർ ശ്രീലേഖ. സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി ബിജെപിയിൽ ചേർന്നു. വഴുതക്കാട് ബ്രാഞ്ച് സെക്രട്ടറി രാഹുൽ കുമാറാണ് ബിജെപിയിൽ ചേർന്നത്. മാരാർജി ഭവനിൽ നിന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ആർഎസ്എസ് നേതാവ് മോഹൻ ഭഗവത് നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിലെ ആർഎസ്എസ് ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തും തൃശൂരിലും ആർഎസ്എസ് ശതാബ്ദി പ്രഭാഷണം അദ്ദേഹം നടത്തും. കേരളത്തിലെ സംഘപരിവാർ നേതാക്കളുമായി മോഹൻ ഭഗവത് കൂടിക്കാഴ്ച നടത്തും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലി, പരപ്പനങ്ങാടി സ്വദേശി സാധിക് എന്നിവരെ പോലീസ് പിടികൂടി. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്ത് നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കോഴിക്കോട് ജില്ലയിൽ നീപ്പ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നീപ്പ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് ഇദ്ദേഹമുള്ളത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണ് ഉള്ളത്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജിനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. 2 വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല. നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. പിളർപ്പിനെ തുടർന്ന് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്ത് പുറത്ത്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് 19 വിമത എംപിമാർ നൽകിയ കത്താണ് പുറത്തുവന്നത്. നിലവിൽ 28 എംപിമാരാണ് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത്. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഅത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗാൻ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3 കപ്പൽ ആക്രമണമാണ് ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനു ഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ രണ്ട് മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. രണ്ട് ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇസ്ലാമിക പുതുവർഷം 15 തിങ്കളാഴ്ച. യുഎയിൽ പൊതു അവധി. സർക്കാർ സ്വകാര്യ മേഖലകൾക്കും വിദ്യാലയങ്ങൾക്കും അവധി ബാധകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടത്തിലെത്തിയ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. എക്സിൽ കുറിച്ച പോസ്റ്റിൽ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും ഇന്ത്യയെ തുടർന്നും നയിക്കാൻ മോദിക്ക് കഴിയട്ടെയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ആശംസിച്ചു. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
10: Time check. Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
12: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 degrees Celsius, ഹ്യൂമിഡിറ്റി 26%.
10: Weather update
9: was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mid morning with Nitya.
13: You know, busy party in the party, they see it coming.

എസ് പാട്ടിനും ബ്രേക്കിനുമൊക്കെ ശേഷം മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈഡേ എപ്പിസോഡിൽ അടുത്തതായിട്ട് പങ്കുവയ്ക്കുന്നത് കേൾക്കുമ്പോൾ ഒരേ സമയം കുറച്ചൊക്കെ അത്ഭുതവും ഒപ്പം വലിയൊരു ഇൻസ്പിറേഷനും തോന്നുന്ന ഒരു നാട്ടുവിശേഷമാണ്. പരിസ്ഥിതിനൊക്കെ കഴിഞ്ഞ ഈ വാരത്തിൽ നമുക്ക് നെഞ്ചോട് ചേർക്കാൻ പറ്റിയ ഒരു ഒന്നൊന്നര പോസിറ്റീവ് സ്റ്റോറിയാണ്. ഞാൻ എത്ര ദിവസമായിട്ട് പരിസ്ഥിതി ദിനത്തെ കുറിച്ച് പറയുന്നത്, ജൂൺ 5 കഴിഞ്ഞു, ഇന്നിപ്പോൾ ഈ ഡേറ്റ് ആയിട്ട് ഇപ്പോഴും ഇട്ടിട്ടില്ല, വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, അപ്പം അതൊക്കെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണ്ടേ. എന്നാലും ഒറ്റയ്ക്കൊരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു കാട് വെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു കാട് വച്ചുപിടിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഗോയ എന്ന 63-കാരൻ. അദ്ദേഹം കഴിഞ്ഞ 27 വർഷത്തെ തന്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു മൊട്ടക്കുന്നിനെ ഒരു ഒന്നാം തരം വനമാക്കി മാറ്റിയിരിക്കുകയാണ്. ശരിക്കുള്ള കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കോഴിക്കോട് ചെറുവാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെറും ഒരു പാറക്കൂട്ടവും കല്ലും നിറഞ്ഞൊരു മൊട്ടക്കുന്ന് വിലയ്ക്ക് വാങ്ങായിരുന്നു. അവിടെ കൃഷി ഇറക്കം നോക്കിയപ്പോഴോ എല്ലാവരും പറഞ്ഞു ഇവിടെ ഒന്നും നടക്കില്ല, ഇതൊരു തരിശു ഭൂമിയാന്നൊക്കെ. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് മാറ്റിവെച്ച് അവിടെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ആ മുട്ടക്കുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്ലും പാറയും നിറഞ്ഞ ആ സ്ഥലം ഇന്ന് സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാത്ത രീതിയിൽ വലിയൊരു കാടായി മാറിയിരിക്കുകയാണ്. വെറൊരു കാടല്ല കേട്ടോ, ഇന്ത്യയിൽ എമ്പാട് നടന്ന് അദ്ദേഹം ശേഖരിച്ച അത്യപൂർവമായ ഒട്ടനവധി വൃക്ഷങ്ങളുടെ ഒരു മഹാവിസ്മയം കൂടിയാണ് ഈ വനം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി തരൂ, രുദ്രാക്ഷം, ചന്ദനം, രക്തചന്ദനം, പലതരം ഔഷധ സസ്യങ്ങൾ, അങ്ങനെ 400-ലധികം അപൂർവ ഇനം മരങ്ങളാണ് ഈ കാട്ടിൽ നിന്ന് തഴച്ചു വളരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പച്ചപ്പും തണലും ഒക്കെ കാരണം നാട് വിട്ടുപോയ എത്രയോ തരം പക്ഷികളും ചിത്രശലഭങ്ങളുമാണെന്നോ ഇപ്പോൾ ഇവിടെ ഒന്ന് കൂടുകൂട്ടി താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരക്കേറി ഈ ആധുനികമായിട്ടുള്ള ലൈഫിൽ, ഈ ബിസി ലൈഫിൽ നമ്മുടെ സ്വന്തം ലാഭം മാത്രം നോക്കാതെ വരും തലമുറയ്ക്ക് ശ്വസിക്കാൻ കുറച്ച് ശുദ്ധവായു, നല്ലൊരു പരിസ്ഥിതി ഒരുക്കാൻ തൻ്റെ ജീവിതത്തിൽ 27 വർഷങ്ങൾ മാറ്റിവെച്ച മുഹമ്മദ് ഗോയ എന്ന വ്യക്തി ശരിക്കും ഒരു ഹീറോ തന്നെയല്ലേ. ഗൾഫിൽ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മൾ പ്രവാസികൾക്കും നാട്ടിൽ ചെന്ന് സ്വന്തം പറമ്പിൽ ഒരു ഒറ്റ മരമെങ്കിലും വെച്ചുപിടിപ്പിക്കാൻ ഈ ഒരു സ്റ്റോറി പ്രചോദനമാകട്ടെ എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഗോയ അദ്ദേഹത്തിന്റെ ഈ ഒരു വണ്ടർഫുൾ ഗ്രീൻ സ്റ്റോറിക്ക് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുന്നു. എൻജോയ് ദ സോങ് ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Mid-morning with Nitya.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: അപ്പോ നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാനത്തെ വിശേഷത്തിലേക്ക് എത്തുകയാണ്. ഈ അടുത്ത കാലത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ പ്രവാസികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേറ്റീവ് സ്റ്റോറി ആട്ടോ. അപ്പോ ഈ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഇനി അടുത്ത മാസങ്ങളിലൊക്കെ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ തന്നെ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളിലൂടെ സെൽഫ് ഡ്രൈവിംഗ് ചെയ്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് പലരുടെയും ഒരു വലിയ ഡ്രീമാണ്. അങ്ങനെ സ്വിറ്റ്സർലൻഡ് കാണാൻ പോയ ഒരു ഇന്ത്യൻ യുവതിക്ക് ഒരു വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു എട്ടിന്റെ പണിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണ് ഈ ലേഡി സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത്. അവരവിടെ വെച്ചൊരു കാറ് വാടകയ്ക്കെടുത്ത് മനോഹരമായിട്ടുള്ള സ്വിസ് റോഡുകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് അടിപൊളിയായിട്ട് കറങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ചെറിയൊരു സ്പീഡ് വയലേഷൻ, അതായത് ഈ വേഗപരിധി ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ നാട്ടിൽ തിരിച്ചെത്തി ആ യാത്രയുടെ ഓർമ്മകളൊക്കെ പതിയെ മങ്ങി. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് സ്വിസ് അതോറിറ്റിയുടെ ഒരു കത്ത് നാട്ടിൽ അവരുടെ അഡ്രസ്സിലേക്ക് വന്നു. അതായത് ട്രാഫിക് നിയമം ലംഘിച്ചതിനുള്ള പിഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. തുക എത്രയാണെന്നറിയാമോ? 1.5 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ, അതായത് ഏകദേശം 1600ലധികം സ്വിസ് ഫ്രാങ്കാണ് ഇവർ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത്രയും വലിയൊരു തുക ട്രാഫിക് ഫൈനായിട്ട് വന്നത് കണ്ട് ഇവരാദ്യം കരുതിയത് വല്ല ഓൺലൈൻ തട്ടിപ്പോ അല്ലെങ്കിൽ സ്കാമോ ഒക്കെ ആയിരിക്കും എന്നാ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. സോ പിന്നെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്, യൂറോപ്യൻ രാജ്യങ്ങളിലെ ട്രാഫിക് നിയമങ്ങൾ അത്രയും കർശനമാണ്. അവിടെ ഇപ്പൊ നമ്മൾ ഒരു വിദേശിയാണെന്നോ സ്വദേശിയാണെന്നോ അവർ നോക്കില്ല. നമ്മൾ വാടകയ്ക്കെടുത്ത വാഹനത്തിന്റെ റെന്റൽ കമ്പനിയിൽ നിന്നും പാസ്പോർട്ട് വിവരങ്ങളും നാട്ടിലെ നമ്മുടെ അഡ്രസ്സും ഒക്കെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ശേഖരിക്കും. എന്നിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ആ ഫൈൻ നോട്ടീസ് നമ്മുടെ കൈകളിൽ എത്താൻ ചിലപ്പോൾ മാസങ്ങളോ ഒരു വർഷം വരെയൊക്കെ സമയമെടുത്തേക്കാം. പക്ഷേ അത് നമ്മൾ അടച്ചേ പറ്റൂ. അടച്ചില്ലെങ്കിൽ പിന്നെ ആ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഷെങ്കൻ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബ്ലാക്ക് ലിസ്റ്റിങ്ങും അതുപോലെ വിസ റിജക്ഷനും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ദുബായിലെ ട്രാഫിക് ഫൈനുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള നമ്മൾ പ്രവാസികൾക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. വിദേശ രാജ്യങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അവിടുത്തെ ക്യാമറകളെയും അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റുകളെയും കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റിയറിംഗ് കയ്യിലെടുക്കുക. ഇല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും ആ പഴയ യാത്രയുടെ ഹാങ് ഓവർ മാറാൻ സമ്മതിക്കാതെ ഇത്തരം വലിയ പിഴകൾ നമ്മളെ ഇങ്ങനെ തേടി എത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാവൽ ടിപ്പോടെ നമ്മുടെ ഇന്നത്തെ ഈ എന്താ പറയുക, ഈ ആഴ്ചയിൽ തന്നെ എല്ലാ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. അപ്പോൾ കേൾക്കാം ഇന്നത്തെ ഷോയിലെ അവസാനത്തെ ബ്യൂട്ടിഫുൾ സോങ്. ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ, തുടർന്നുള്ള ടൈമുകളിൽ, അവേഴ്സിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം. പാട്ടൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെച്ചോളൂ, മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെയും മെനിഞ്ഞാന്നും പിന്നെ ഇന്നും കൂടെ ചേർത്ത് നിങ്ങൾക്ക് മലയാളിയുടെ കുറച്ചധികം സമയം കേൾക്കാനുള്ളൊരു അവസരമുണ്ട്. സോ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഇനി നമ്മൾ ഒരുമിക്കുന്നത് അടുത്ത മിഡ് മോർണിംഗിലാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീണയ്ക്ക് ഇഡി സമൻസ്, ബുധനാഴ്ച ഹാജരാകണം. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനു അടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡി. സിഎംആർഎൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെപിസിസി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. ചന്ദ്രൻ തില്ലങ്കേരിയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. ബിജെപി കൌൺസിലർ ആർ സുഗതനെ പാർട്ടി പിന്തുണയ്ക്കുന്നു. 100% പിന്തുണയുണ്ട് എന്നതിൽ സംശയം വേണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സുഗതനെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ടാകും. പാർട്ടി വിട്ടുകൊടുക്കില്ല, അദ്ദേഹത്തെ നിയമപരമായ സംരക്ഷണം നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലി, പരപ്പനങ്ങാട് സ്വദേശി സാധിക് എന്നിവരെ പോലീസ് പിടികൂടി. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്ത് നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കോഴിക്കോട് ജില്ലയിൽ നീപ്പ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നീപ്പ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് ഇദ്ദേഹമുള്ളത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണ് ഉള്ളത്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാര പരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജിനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. 2 വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല, നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഅത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42nd മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2nd മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check.
4: Brought to you by Ozone Cargo.
10: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 26%.
9: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോഡ് എന്ന പാട്ട്. ഏത് സിനിമയിലേതാണ്? ആ അത് തന്നെ, ഏത്? ബോളിവുഡ് ടൈംസ്. അപ്പൊ പിന്നെ എന്താണ്, കേറി പാടാ മക്കളെ, ഇത് എന്തൊരു നിപ്പാണ്. അവിടെ ഞാൻ പറഞ്ഞാലേ കേറി വരുള്ളൂ, കേറി വന്നു. ഇത് നമ്മുടെ വീടാണ്, ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. അങ്ങനെ ഇതാ നമ്മൾ വീക്കെൻഡിൽ എത്തി നിൽക്കുകയാണ്. കുറച്ച് ഇരുന്നൂടെ എന്നല്ലേ, വീക്കെൻഡിൽ എത്തി നിൽക്കണ്ട, ഇരുന്നൂടെ എന്നല്ലേ. ഓ വന്നപ്പോഴേ തുടങ്ങി എന്നല്ലേ നിങ്ങൾ പറയുന്നത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ നേരത്ത് നിങ്ങൾ ഇതുപോലെയല്ല കൊച്ചു കൊച്ചു കൊച്ചു കൊച്ചു പഴകിയ തമാശകളൊക്കെ ആര് പറഞ്ഞ് ചിരിപ്പിക്കും കൂട്ടുകാരെ. എന്തായാലും നമുക്ക് കുറച്ച് വീട്ടുവിശേഷം, നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് നല്ല കിടിലം പാട്ടുകളൊക്കെ കേട്ട് അങ്ങ് അടിപൊളിയായിട്ട് പോവാം. കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പാട്ടുകൾ ഞാനിതാ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് രണ്ട് പാട്ടുകൾ അതെനിക്ക് പ്ലേ ചെയ്യണം. വെല്ലിയോൾ എന്നുള്ള പാട്ട് ഇന്നലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് റിയാസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിയാസ് ഇന്ന് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ആ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ ഇനി ഒരു വേദനയായിട്ട് കിടന്നാലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ റിയാസിന് വേണ്ടിയിട്ട് വെല്ലിയോൾ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷീബ ഷക്കീറയുടെ വക്ക വക്ക കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയയിലെ പാട്ട് കുറ സോങ് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് പാട്ടൊന്നും ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ വിഷ്ണു വന്നിട്ട് കണ്ണും കണ്ണും എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണം, ഓരോന്നോരോന്നായിട്ട് നോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ എന്താണ് പരിപാടി? ഭക്ഷണമൊക്കെ കഴിച്ചാണോ? അല്ലേ, 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. എന്തോ കഴിച്ചില്ല ഷീബാന്നോ? ഞാനും അതുപോലെ തന്നെ കഴിച്ചിട്ടില്ല, ഇന്ന് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ്. പിന്നെ കഴിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഭക്ഷണം നമുക്ക്, പക്ഷെ എനിക്ക് വിശപ്പൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ വിശന്നിരിക്കുന്ന ഒരു പുള്ളിക്കാരിയല്ല. നിങ്ങളും അങ്ങനെ ആരും നമ്മൾ വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നല്ല കീടിലും ചൂടാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ കുട്ടികളോടൊക്കെ പറയുന്നത് പോലെ പറയേണ്ട, മക്കളെ വെള്ളം കുടിക്കണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അത്യാവശ്യം വലിയ കുട്ടികളാണ്. എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണം, എപ്പോൾ ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ എങ്കിലും ആരെങ്കിലും നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം കൂടുതലില്ലേ, ഇല്ലേ? ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരെ ചൊവ്വേ ഭക്ഷണമൊക്കെ കഴിക്കണം, വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റൈലിൽ പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വെള്ളങ്ങളൊക്കെ കുടിച്ചടേ, എന്തൊരു കഴിച്ച്, ചില കളി സുഖമായിട്ടിരിക്കണ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഞാനിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ സുഖമല്ലേ, ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോണം. അതുപോലെ തന്നെ വേഗം മെസ്സേജ് അയച്ചോണം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എന്തിനാണ് ഈ വാട്സാപ്പ് നമ്പർ വെച്ചേക്കുന്നത്? ആ അതാണ്, മെസ്സേജ് അയക്കാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എന്നെ അറിയിക്കണം. ആശംസകൾ, വിശേഷങ്ങളോ ഒക്കെ ഇങ്ങോട്ടേക്ക് പോരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ റിയാസിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്യട്ടെ. ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പാട്ടല്ലേ വേണ്ടത്, ഞാൻ പ്ലേ ചെയ്യാം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM.
9: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
10: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
9: ഇവിടെ എവിടെയാ?
10: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
11: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.
12: ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ. ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ ദിനം.
0: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
13: കേറുവാ.

0: കണ്ണും കണ്ണും കേൾക്കാനായിട്ട് നമ്മുടെ വിഷ്ണുവാണ് മെസ്സേജ് അയച്ചത്. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കേട്ടു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ നന്ദിയും ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് വിഷ്ണു. അപ്പോൾ ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ ഷീബയാണുള്ളത്. ഞാൻ കയറി വാടാ മക്കളെ, കയറി വാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സന്ദീപ് ഒരു തമാശ, ഉച്ച തമാശ ചോദിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നിങ്ങളുടെ അടുത്ത് ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണോ കയറി വാടാ മക്കളെ എന്ന് വിളിക്കുന്നത് എന്ന്. ഞാനും ഇതുപോലെയുള്ള പഴയ തമാശയൊക്കെ പറയുമ്പോഴേക്കും സന്ദീപൊക്കെ ചിരിക്കുന്നതല്ലേ. സന്ദീപിൻ്റെ തമാശ കേട്ടപ്പോൾ അല വായിച്ചപ്പോൾ ഞാനും കുറച്ച് നേരം ചിരിച്ചായിരുന്നു കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയുക, ചിലപ്പോൾ അത് നല്ല തമാശയായിരിക്കും. നല്ല കാര്യങ്ങൾ കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ പഴയ നാട്ടുമ്പുറത്തൂടെ ഓടി നടന്ന് ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ സംസാരിച്ച രംഗങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മുന്നിലൂടെ ഒരു പാട്ടിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരിക്കും. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല മണം കിട്ടും ഇല്ലേ. ചിലത് കേൾക്കുമ്പോൾ നല്ല വിശപ്പ് വരും, ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും. ചിലപ്പോൾ ചില പാട്ടുകളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോയ ഓർമ്മ വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുതന്നെയാണെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മുടെ മലയാളി ഡയലിലൂടെ. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സായ് അഭയങ്കറിൻ്റെ പവിഴമല്ലി ആണ് കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന പാട്ടൊന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹോം FM കേൾക്കാറുണ്ട്, നിങ്ങളുടെ തമിഴ് പാട്ടുകളൊക്കെ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അർജുൻ. അപ്പം മലയാളം പാട്ടോ? എനിക്ക് തോന്നുന്നു അർജുൻ തമിഴ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് മണിക്കൂറിൽ ഒരു തമിഴ് പാട്ടാണ് ഉള്ളത്. എന്തായാലും താങ്കൾ ചോദിച്ച പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇതാരാണ്? ചിരിച്ച് ഇതാരോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെ പേരൊന്നും ഞാൻ നോക്കിയിട്ട് ഹർഷാദായിരുന്നോ ലിഫ്റ്റ് കോമഡി കേട്ട് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചെന്ന്. നമ്മുടെ മൊഹസിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ മൊഹസിൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുനീറിന് വേണ്ടിയിട്ട് ഒരു ഹായ് വേണം കേട്ടോ എന്ന്. എവിടെ എവിടെ എവിടെ എൻ്റെ മുനീർ? അല്ല, എൻ്റെ മുനീറല്ല, മൊഹസിൻ്റെ മുനീർ എവിടെ? നമ്മുടെ പ്രിയപ്പെട്ട മൊഹസിൻ്റെ മുനീറിന് വേണ്ടിയിട്ട് ഹായ് ഹായ് ഹായ് ഒരു ഹായ് ആണ് ചോദിച്ചത്, ഞാൻ മൂന്നെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജമാൽ സമ്മതം സമ്മതം ശലഭം വഴി മാറുവാനല്ലേ എനിക്ക് മനസ്സിലായി. പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ എനിക്കൊരു പാട്ട് വേണം, നമ്മുടെ ഷിയാസ് ചോദിച്ചിട്ടുണ്ട്, ഷിയാസിൻ്റെ പാട്ടും പ്ലേ ചെയ്യാം. നിർമ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് നിർമ്മൽ. പിന്നെ മുഹമ്മദ് ഹാരിസ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റില്ല ഇപ്പോൾ. എന്തായാലും മെസ്സേജ് അയച്ചതിന് ഒരുപാട് സന്തോഷം. സന്തോഷ് കുമാർ പച്ചാടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിപിൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഹായ് വിപിൻ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത പാട്ടുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുമൊക്കെ മെസ്സേജ് അയക്കൂ. നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ് കേട്ടിട്ട് വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ D88 ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഇൻ മൻകൂല ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ടുവ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ ടു ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Malayalita.

0: Home 92.2 FM. Home is a feeling.
1: ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ. ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ ദിനം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചിൽ തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
4: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
3: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്.
5: അല്ലേ മോനെ,
4: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578-41.
6: Allur Polyclinic, caring for you and your family.
7: You're tuned into Home 92.2 FM. Home is a feeling.

0: വക്ക വെക്കുമോ എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷെബിൻ ഇന്നലെ മുതൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്നും വേറൊരു സുഹൃത്ത് പേര് വെക്കാതെ ചോദിച്ചിട്ടുണ്ട് ഒരു ഫുട്ബോൾ സോങ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ പാട്ട് ഡൈഡായി സോങ് ഷക്കീറയുടെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് വേൾഡ് കപ്പിലെ സോങ്ങുകൾ ഒത്തിരി ഒന്നും നമ്മൾ പറയൂലെങ്കിലും ഏറ്റവും എടുത്തു പറയുന്ന ഒരു പാട്ട് ഇത് തന്നെയാണ് വക്ക വക്ക. അത് കഴിഞ്ഞ് നമ്മുടെ റിക്കി മാർട്ടിൻ്റെ പാട്ടും എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ പുതിയ പാട്ടും ഡൈഡായും നല്ല രസമുണ്ട്. പിന്നെ ഏതോ ഒരു പാട്ടുകൂടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ എന്തായാലും ഓരോ ദിവസം കേൾപ്പിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞാൽ മതി, ഞാനത് കേൾപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തതിന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് പൂമാനമയാണ്. അത് പൂമാനമേ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞത് നിതീഷാണ്. പക്ഷേ നിതീഷിന് വേണ്ടി സമർപ്പിക്കുന്നു, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിതീഷിനോടൊപ്പം തന്നെ ഈ പാട്ട് ഞാൻ നമ്മുടെ മുനീറും അദ്ദേഹത്തിൻ്റെ വൈഫിനും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. കാരണം മുനീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ വൈഫ് നിഹാലയുടെ ബർത്ത്ഡേ ആണ് എന്ന് ഒരു ആശംസ പറഞ്ഞിട്ട് ഒരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് മുനീർ, താങ്കളുടെ വൈഫ് നിഹാലയ്ക്ക് സ്നേഹത്തോടെ തന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ടും, പിന്നെ പ്രത്യേകിച്ച് മുനീറിൻ്റെ വകയായിട്ടും. ഹാപ്പി ബർത്ത്ഡേ നിഹാല. എന്തായാലും നിഹാലയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അടുത്ത് വരുന്ന പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗണേഷിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിരക്കിലായിരുന്നു, ഒരുപാട് ബിസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ജോലിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സന്തോഷം, ജോലിയുടെ ഇടയിലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കേൾക്കാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് റഷീദ് ഇന്ന് നാട്ടിൽ പോവാണ്. റഷീദിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് നവാസ് അറയ്ക്കൽ ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സർവമായൽ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പാട്ട് പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം നവാസ്. എന്തായാലും നാട്ടിലേക്ക് പോകുന്ന താങ്കളുടെ സുഹൃത്ത് റഷീദിന് എല്ലാവിധ യാത്രാ മംഗളാശംസകളും അറിയിക്കുകയാണ്. പിന്നെ ഇതാരാ സലാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അബ്ദുൽ ഹൈക്ക്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതിൽ അടുത്ത മെസ്സേജിലൊന്നും കാണുന്നുമില്ല പേര്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എനിക്ക് കാണാം. വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട് ടണ്ടടൈങ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമ്മാനങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണിത് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹർഷാദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തിന് ഹർഷാദ്? ഓ, ജൂൺ 15th വെഡിങ് ആനിവേഴ്സറി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൂൺ 15th. ആ, ഇന്ന് 12 ഇനിയിപ്പോൾ 2-3 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ വൈഫിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം കേട്ടോ, ടണ്ടടായിങ്. ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ, ഞാൻ വിളിച്ച് പറയും. ഇല്ല കേട്ടോ, ഞാൻ വിളിച്ച് പറയുകയൊന്നുമില്ല. എനിക്ക് ഈ നമ്പർ തന്നെ വിളിച്ചാൽ മതിയോ? ഇവിടെ വാട്സാപ്പ് ആയതുകൊണ്ട് നമ്പറൊക്കെ കിട്ടും. ഹലോ, എന്താണ് പേര് മറന്നില്ല. ഹർഷാദിൻ്റെ വൈഫല്ലേ? താങ്കളുടെ ഹസ്ബൻഡ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു ഗിഫ്റ്റും വാങ്ങിത്തരില്ല എന്ന് റേഡിയോയിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ശരിയാണോ എന്നൊക്കെ ചോദിക്കാം വെറുതെ. ഓക്കെ, എന്നാലും അടുത്ത പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ നിഹാലിക്കും മുനീറിനും കൂടെ വേണ്ടിയിട്ടും ഒക്കെ സമർപ്പിക്കുകയാണ്. കേട്ടിട്ട് വരാം.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.
2: നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ?

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ. ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ ദിനം.
8: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
10: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
11: കേറി വേടാ മക്കളെ, കേറി വേ.

സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചത് നിഷയാണ്. അപ്പം നിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് വരി വരിയായിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ മണിക്കൂറിൽ സമയമില്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ അടുത്ത മണിക്കൂറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്, കരാറായിട്ടില്ലെന്ന് ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുർത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന US ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ED സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2 സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ED. റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു അടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 പോലീസ് കസ്റ്റഡി. CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് VD സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. KPCC സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. ചന്ദ്രൻ തില്ലങ്കേരിയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. LTF സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. രണ്ട് വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല, നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. Station clock ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 26%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: ഇത്

സർവമായ എന്ന ചിത്രത്തിലെ പാട്ട് ഇന്ന് നമ്മുടെ മലയാളി ഡയലൂടെ കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നവാസ് അറയ്ക്കലാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് റഷീദ് നാട്ടിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അപ്പൊ എന്തായാലും നവാസിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, റഷീദിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കേറിവാട മക്കളെ കേറിവാ, ഇത് നമ്മുടെ മലയാളി ഡായുടെ രണ്ടാമത്തെ മണിക്കൂറാണ്. 4 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയം, പിന്നെ കൊച്ചു കൊച്ച് വലിയ വലിയ വിശേഷങ്ങളൊക്കെ പറയാനും ആശംസകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് അറിയിക്കാനുമുള്ള സമയമാണ്. അപ്പം മെസ്സേജ് അയക്കാവുന്നതാണ് 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് രതീഷ് ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുചെമ്പകമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പ്ലേ ചെയ്യും. അപ്പോൾ പാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീമ ഷാജി, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, ഹാപ്പി ലോങ് വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, മൺഡേ നമുക്ക് അവധിയാണല്ലേ, ഞാൻ മറന്നിരിക്കുകയായിരുന്നു സീമ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും വീക്കെൻഡ് ആശംസകളൊക്കെ അറിയിക്കുന്നു. പിന്നെ സന്ദീപിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത്, നമ്മുടെ പച്ചാട്ടല്ല, വേറൊരു സന്തോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹം നാട്ടിലാണ്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് സന്തോഷ്, അവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മിഥുൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, എന്താ വിശേഷം ചോദിച്ചിട്ടുണ്ട്. സുഖം, നല്ല വിശേഷം, നന്നായിട്ടിരിക്കുന്നു. ഷാജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷാജിൻ, എന്തൊക്കെയാണ്, സുഖമല്ലേ? ഒരു കുഞ്ഞി ഹായ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഹായുടെ മറുപടിയാണ് ഞാൻ ഈ തരുന്നത് കേട്ടോ. പിന്നെ ബിപിൻ്റെ മെസ്സേജ് കിട്ടി, മൺഡേ ലീവാണ് അല്ലേ ഷീബ? ടണ്ടടേ, ഗണേഷിൻ്റെ ചോദ്യം അതെ ആണല്ലോ, ലീവില്ലേ. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഹായ് മുഹമ്മദ് നമസ്കാരം. ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഇത്രയും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കാട്ടുചെമ്പകം കേട്ടിട്ട് വരാം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala! Kerala!

0: ജിത്തിനാണ് ഒരു നല്ല പാട്ട്, ഒരു കുറച്ച് മനസ്സിന് തണുപ്പ് കിട്ടുന്ന ഒരു പാട്ട് ഷീബ പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് മഹേഷും മാരുതിയും എന്ന ചിത്രത്തിലെ നാല് മണി പൂ പോലെ അങ്ങ് പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം നാല് മണി ആവാറായില്ലേ, അതുകൊണ്ട് നല്ല കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തെങ്കിലും കുറച്ച് തണുപ്പ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ആരാണത്, നല്ല ഒരുപാട് അടിപൊളി പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്ന ഷീബയ്ക്ക് താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. ശരി മനോജ്, ഇന്നത്തെ പാട്ടെല്ലാം ഞാൻ ഷീബയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജീഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് വേണം. തുടരും മൂവിയിലെ പാട്ടാണ്, കൊണ്ടാട്ടമാണ് അല്ലേ, കൊഞ്ചം വെയിറ്റ് പണുങ്ക, നമുക്ക് ശരിയാക്കാം അത്. പിന്നെ ഹബീബിൻ്റെ മെസ്സേജ്, അയ്യോ ഹബീബേ ഒന്നാമത് ചൂട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും സങ്കടമുള്ള പാട്ടെന്ന് എന്നോട് ചോദിക്കല്ലേ, ഭയങ്കര വിഷമമുള്ള പാട്ടാണ് ഹബീബേ, അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് നിങ്ങളെ ആരും വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല. പിന്നെ സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിഷാദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രേക്കിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ റോഷ്നീനെ ഒന്നും കണ്ടില്ലല്ലോ. റോഷ്നി മെഹബൂബ പിന്നെ തുടക്കത്തിൽ മെസ്സേജ് അയച്ചിട്ട് എവിടെ പോയി മെഹബൂബ, പോയി കിടന്ന് ഉറങ്ങിയാ. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, വിനോദ് ഇന്ന് തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ബോംബെയിലെ പാട്ട് കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചതാണ്, പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന മണിക്കൂറിൽ പ്ലേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Home 92.2 FM. Home is a feeling.
1: ലോകകപ്പിന് ആവേശത്തുടക്കം. ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ. ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ ദിനം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: നമ്മുടെ അജീഷാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്ന് വർക്കിനിടയിലിരുന്ന് ചെറുതായിട്ട് മയങ്ങി ഹോം എഫ് എമ്മിലൂടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒരു സുഖം പറ്റി വരുമായിരുന്നു. ഇങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് കണ്ണടച്ചിരുന്ന് ഉറങ്ങി വരുന്ന സമയത്താണ് തിരുമല മുരുകനക്ക് കൊണ്ടാട്ടം വന്നത്. അപ്പോൾ തന്നെ ഞെട്ടി ഉണർന്ന് ഗണേഷ്, അയ്യോ സോറി, ഇത് ഓഫീസായിരുന്നല്ലോ എന്ന് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ മാനേജറോട്, ആരാണ് ഇവിടുത്തെ ജി എം? അപ്പോൾ പറയും ഞാൻ തന്നെയാണ് ജി എം എന്ന്. എന്നാൽ ഗണേഷേ കൊള്ളാം, ഉറക്കമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുധീർ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ചോദിച്ചയാൾ പാട്ട് കേട്ടോ എന്തോ? ഏകാന്ത ചന്ദ്രികയെ പ്ലേ ചെയ്യുമോ ഷീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകാന്ത ചന്ദ്രികയെ പ്ലേ ചെയ്യാമല്ലോ. വിനോദിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യും, അതുപോലെ തന്നെ അബ്ദുളിൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഓയ് ഓയ് ഇതാരാണ്? ഒരു ഓയ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടും പോയി പറഞ്ഞു. പേര് ഹർഷാദ്. ഹായ് ഹർഷാദ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റെജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. റെജിനെ നമുക്ക് ശരിയാക്കാം കേട്ടോ, ഇപ്പൊ ശരിയാക്കാമേ. പാട്ട് ഇപ്പൊ അല്ല, ഇപ്പൊ ഏകാന്ത ചന്ദ്രികയാണ്, അത് കഴിഞ്ഞ് ശരിയാക്കാം.
1: Brought to you by Basha Bhai Biryani, authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum. Ini aaswadikkam Vasal.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ D86 ഫസ്റ്റ് അൽഖെയിൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൽ മസ്ര സ്ട്രീറ്റ് ഇൻ ദുബായ് മറീന ആ ഭാഗത്തും ഇപ്പോൾ ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ സ്ട്രീറ്റ് 15 അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: You are listening to Malayalita with Sheba.
3: ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ. ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ ദിനം.
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling. You are listening to Home.

നമ്മൾ മായാ ദിവാനയും കേട്ടു. ഇനി മധു ഇതുവിലെ പാട്ട് പ്ലേ ചെയ്യാനുണ്ട്, വാഴ ടൂവിലെ പാട്ട് പ്ലേ ചെയ്യാനുണ്ട്. ഹമാരി പാസ് ഇത്തനാ ടൈം നഹി ഹേ ക്യാ കരുകി. ഞാൻ നിങ്ങളെ മെസ്സേജ് നോക്കുമ്പോൾ നമ്മുടെ സന്ദീപ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഷിഹാസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. ഷിഹാസേ അല്പം വൈകിപ്പോയി ഷിഹാസേ, കാരണം വേറൊന്നുമല്ല, ആദ്യമേ ഇങ്ങനെ ചോദിച്ച കൂട്ടുകാരുടെ പാട്ടുകളിലൂടെ ഞാനിങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പാട്ടിന് പ്ലേ ചെയ്യാനുള്ള സമയം എനിക്ക് ലഭിക്കില്ല, എന്നോട് ക്ഷമിച്ചാലും. നമ്മുടെ ഗണേഷ് പറഞ്ഞിരിക്കുകയാണ്, ഷീബ എപ്പോഴും ഹാപ്പിയാണല്ലോ, എല്ലാവരും ഇങ്ങനെ ഹാപ്പിയല്ലേ ഷീബ എന്ന്. അങ്ങനെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഞാൻ പൊട്ടിക്കരയാറുണ്ട്. നമുക്കൊരു ചെറിയ ജീവിതമല്ലേ, അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി, നോക്കിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പെട്ടെന്ന് എനിക്ക് ശ്രീനിവാസൻ്റെ ഏതോ ഒരു ഡയലോഗ് ഇങ്ങനെ മിന്നി പറഞ്ഞിട്ട് പോയി, നോക്കൂ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ജോലിയില്ലേ, മാസ ശമ്പളം കിട്ടുന്നില്ലേ, എന്തോ കിട്ടുന്നുണ്ട്, ആ പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ഇല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ നമുക്ക് കിട്ടുന്നതെല്ലാം നല്ലതാണ്, ഓരോന്നിലും നമ്മളിങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ എല്ലാവരുടെ ലൈഫിലും വരും വിഷമം ടെൻഷൻ ഒക്കെ, നമുക്കൊക്കെ ചുമ്മാ ടെൻഷൻ വരാറുണ്ട്, പക്ഷെ ഞാൻ പറയാം അങ്ങോട്ട് മാറിയിരിക്കാൻ പറയും, സമയമില്ല ടെൻഷൻ അടിച്ച് കളയാനുള്ള സമയമൊന്നുമില്ല, അതിനും ഒരു ഭാഗ്യം വേണം എന്നാണ് പിന്നെയും ഗണേശിൻ്റെ മറുപടി. നമ്മൾ തന്നെ സ്വയം വിചാരിച്ചാൽ മതി, നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തുക, ആരും വിഷമിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ മുന്നോട്ട് പോയി നോക്കിയേ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ സുധീർ, ഇന്നത്തെ ഉപദേശപാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മണ്ടേ ഇല്ല കേട്ടോ, അടുത്ത ചൊവ്വാഴ്ച മുതൽ നമുക്ക് വീണ്ടും കുറേ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, നമ്മുടെ അശ്രുവിൻ്റെ ഹായ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ ഞാനിങ്ങനെ വരിവരിവരിയായിട്ട് സമർപ്പിക്കുന്നു. യോഗീഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വന്നാലോ. സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ സിനിമ കാണുക, പുറത്ത് പോകാനാണ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പുറത്ത് പോവുക, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം പുറത്തിറങ്ങുമ്പോൾ. എപ്പോഴും 5:30 ആയാലും 6:30 ആയാലും ഒക്കെ നല്ല ചൂടാവും, ഒരു രക്ഷയില്ല, എല്ലാം ശരിയാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചൂടൊക്കെ മാറി വീണ്ടും തണുപ്പ് വരും. നമ്മുടെ ജീവിതം പോലെയാണ് കാലാവസ്ഥയും അല്ലേ, കുറച്ച് ദിവസം മഴ, കുറച്ച് ദിവസം ചൂട്, കുറച്ച് ദിവസം തണുപ്പ്, അതിങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പാട്ട്, അപ്പോൾ ഇനി പിന്നെ കാണാം, ബൈ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സണ്ണി ജോസഫിന് സ്പെഷ്യൽ സെക്രട്ടറി. ശബരിമല സ്വർണക്കൊള്ള പ്രതിഭാഗം വക്കീൽ, ഇനി സർക്കാർ അഭിഭാഷകൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനു അടക്കം ഏഴ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡി. സിഎംആറിൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെ പി സി സി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വധശ്രമക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്തെ ബിജെപി കൌൺസിലർ സുഗതനെ ന്യായീകരിച്ച് ആർ ശ്രീലേഖ. 10 വർഷത്തെ സിപിഎം ദുർഭരണത്തിൽ കേരളത്തിലാകെയുണ്ടായ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ടാ വിളയാട്ടത്തെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന യുവാവാണ് സുഗതനെന്ന് ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവിലെ അനധികൃത പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്കുവേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസെടുത്തത്. ഇതെല്ലാം സിപിഎം നേതാക്കളുടെ ആജ്ഞാപ്രകാരമാണെന്നും ആർ ശ്രീലേഖ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാര പരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുർത്തദ ഖാംനെയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3 കപ്പൽ ആക്രമണമാണ് ഇത്. മറ്റൊരു കപ്പൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9 മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2 മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59 മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12 തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനു ശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: You're tuned into Home 92.2 FM. Home is a feeling.

വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു വീക്കെൻഡ് ആയിരിക്കുകയാണ് അല്ലേ? വീക്കെൻഡ് ആണെന്ന് തോന്നുന്നില്ല. എൻ്റെ വിചാരം ഒരു മൺഡേ മോർണിംഗിലൂടെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയോ, വീക്കെൻഡ് ആണോ എന്നൊക്കെ തെറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെയൊന്നും അല്ലല്ലോ, ഇന്ന് വെള്ളിയാഴ്ച തന്നെയല്ലേ. എന്തായാലും എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടി ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ സർക്കാർ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഒരുപാട് വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമായതുകൊണ്ട് തന്നെ ആദ്യ ജയം മെക്സിക്കോ നേടി. ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ ജയം മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് നമ്മുടെ ദക്ഷിണ കൊറിയയെ മുന്നിൽ നിൽക്കുമ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ 3 ചുവപ്പ് കാർഡുകൾ. ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളെ നിങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുകൂടി നമുക്കിന്ന് സംസാരിച്ചാളെ. ഒരുപാട് ഫുട്ബോൾ ആരാധകരുള്ള ഒരു നാടല്ലേ നമ്മുടെ പ്രവാസ ഭൂമി ഖത്തർ. ലോകകപ്പ് കണ്ട ഒരുപാട് പേര് എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഖത്തർ ലോകകപ്പിലെ ആ അനുഭവം, ഓർമ്മയിലുള്ള ആ മനോഹരമായിട്ടുള്ള കളി, അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ട ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കളി, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഈവനിങ് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. വിളിച്ചാലോ 800-9220. മെക്സിക്കോ തിരമാല പോലെയായിട്ട് ആദ്യത്തെ വിജയം നേടുന്നു ആസ്റ്റക്കോ സ്റ്റേഡിയത്തിൽ. അതുപോലെ നമ്മളെ ഞെട്ടിപ്പിച്ചു രാവിലെ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, ദേ ദക്ഷിണ കൊറിയ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചെക്ക് റിപ്പബ്ലിക്ക് ഒരു ചെക്ക് വെച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരത്തേക്ക് 2-1 തോൽപ്പിച്ച ദക്ഷിണ കൊറിയ അങ്ങനെ ഏഷ്യൻ വമ്പന്മാരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ഷിയാസ് റാസൽ ഖൈമ. ഷിയാസ് കളി കണ്ടിരുന്നോ? രണ്ട് കളികളും കണ്ടിരുന്നോ?
1: അരമണിക്കൂർ.
0: അതെന്ത് പറ്റി? ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ?
1: രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കണ്ടു ഇന്നത്തെ കളി, സൗത്ത് കളി.
0: യെസ്,
1: അതുപോലെ ഇന്നലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉദ്ഘാടന മത്സരല്ലേ എന്ന്
0: വെച്ചിട്ട് അത് നമ്മള് കാണണല്ലോ, മിസ്സാക്കരുതല്ലോ. പക്ഷെ എന്തായിരുന്നു അല്ലേ, ചുവപ്പ് കാർഡിന്റെ ഒരു മേളായിരുന്നു. അങ്ങനെ വേണ്ടിയിരുന്നു ഇത്രയൊക്കെ ചുവപ്പ് കാർഡ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കണോ? ഇങ്ങനെ തൂക്കി ചുവന്ന കരങ്ങളോടെ ഒക്കെ ആക്കണമായിരുന്നോ?
1: അത് ചിലപ്പോ ആ പാട്ടിന്റെ ഒരു വാഴാറ്റിന്റെ ഒരു ഇമ്പാക്ട് ആയിരിക്കാം.
0: അതായിരിക്കും അല്ലേ? പക്ഷെ അത്ര വലിയ ഫൗള് തന്നെയാണ് നടത്തിയത് അല്ലേ? ശരിക്കും യെല്ലോ കാർഡ് കണ്ട് കാണിച്ചിട്ട് പിന്നെ റെഡ് കൊടുക്കുന്നതാണ് പതിവ്. പക്ഷെ ഡയറക്റ്റ് ആണ് 3 പേർക്ക്, അത് മെക്സിക്കൻ ക്യാപ്റ്റൻ അടക്കം ഉള്ളവർക്ക് റെഡ് കാർഡ് കൊടുത്തിട്ടാണ് ഒറ്റയടിക്ക് പുറത്താക്കിയതാണ്. നല്ലൊരു മെസ്സേജ് ആണ്, നല്ലൊരു മെസ്സേജ് തന്നെയായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അതായത് കളിക്കളത്തിൽ കുറച്ചുകൂടെ മാന്യത പുലർത്തുക, നല്ല രീതിയിൽ അമിതമായ ഫൗളുകളിലേക്ക് പോവാതിരിക്കുക അല്ലേ?
1: അല്ലെങ്കിൽ എന്താ സംഭവം വെച്ചാൽ, ഞങ്ങളുടെ ടീം ബ്രസീലാണ്.
0: അതെ, ഞാനും ഉണ്ട് കേട്ടോ.
1: അതെ, ഞങ്ങളുടെ ടീമിൽ ആൾക്കാരുണ്ട്.
0: അതെ,
1: തൊട്ടാവീഴ്ന്നൊരു
0: നമ്മുടെ തൊട്ടാവീഴുന്ന നെയ്മർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവരൊക്കെ കളിയാക്കുന്നത്. ഇപ്രാവശ്യം ആ നെയ്മറുടെ കയ്യിൽ ആ കപ്പ് ഇങ്ങനെ ഇരിക്കും ലാലേട്ടൻ പറഞ്ഞു.
1: അതുകൊണ്ട് നാളത്തെ കളി
0: 2 മണിക്കാണ് കളി വെച്ചേക്കുന്നത്. എന്നാലും നമ്മള് കാണണ്ടേ? എവിടുന്ന കളി കാണുന്നത്? മെസ്സിക്ക് ഒരു കപ്പ് പദ്ധതിക്ക് ശേഷം നെയ്മറിനൊരു കപ്പ് അല്ലേ? അപ്പൊ പാവൻ റൊണാൾഡോയോ?
1: അതെ, കേട്ടു ഇന്നത്തെ ആഗ്രഹം.
0: ഒരിക്കലും അല്ലട്ടെ, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ഓൾ ടൈം വൺസ് എ ബ്രസീൽ ഫാൻ ഓൾവേസ് ബ്രസീൽ എന്നാണ് പറയുക. അതുകൊണ്ട് ആ മഞ്ഞക്കുപ്പായ ഒരിക്കൽ നമ്മുടെ രക്തത്തിലും ശരീരത്തിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബ്രസീലാണ്.
1: ചെറുപ്പത്തിൽ നമ്മുടെ റൊണാൾഡോ, റിക്കാർഡോ, റിവാൾഡോ, കാർലോസ്, റൊമാരിയോ ഇവരൊക്കെ ഉള്ള സമയത്തുള്ള ഒരു ടീം ഉണ്ടല്ലോ.
0: യെസ്, ശക്തമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു കാലം അല്ലേ?
1: ആ ഒരു ഇഷ്ടമാണ് ഇപ്പോഴും ആ ടീമിനോട്.
0: യെസ്. അപ്പൊ എന്തായാലും പ്രതാപകാലത്തേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വിനീഷ്യസ് ജൂനിയർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്നാലും ഇന്ന് രാവിലത്തെ ഒരു ദക്ഷിണ കൊറിയ ഒരു അപ്സെറ്റ് ആയിക്കുന്ന രീതിയിലേക്ക് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആ ഒരു ഗോൾ വന്നപ്പോ പേടിച്ചിരുന്നോ? അതെ അതെ, അല്ല ആദ്യം തന്നെ അവർ ഗോൾ അടിച്ചു, പിന്നെ രണ്ടാം പകുതിയിൽ പിന്നിട്ട് നിന്നതിന് ശേഷമാണ് പിന്നെ 2 ഗോളും അടിച്ചിട്ട് സൗത്ത് കൊറിയ കയറി വരുന്നത്. അത് തടുത്തു. ഗോളി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അല്ലേ? ശരി, ഒരുപാട് സന്തോഷം ഷിയാസ് വിളിച്ചേ. എന്തായാലും ബ്രസീൽ വിജയിക്കട്ടെ. താങ്കളുടെ ഇഷ്ട ടീം നാളത്തെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220. ആരാണിത്?
1: റിയാസ് ആണ്. ഇന്നലെ വിളിച്ചിരുന്നു.
0: ഇന്നലെ വിളിച്ച റിയാസ് അല്ലേ? ഓക്കെ, കട്ടായിപ്പ് അല്ലേ? പറയൂ റിയാസേ.
1: അല്ല, ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളി കളിക്കാണല്ലോ
0: ഇന്ന്. നമ്മുടെ കുട്ടി തസിൻ അല്ലേ?
1: നമ്മളെ ചെക്കൻ.
0: അതെ.
1: അപ്പൊ ഞാനേ അങ്ങനെ ബ്രസീലിന്റെയും അർജന്റീനയുടെ കളിയേ കാണുള്ളൂ ഇന്ന്. പക്ഷേ ഖത്തറിന്റെ കളി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: എനിക്കൊന്ന് നമ്മളെല്ലാവരും എന്താ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന ഒരു കളിയായിരിക്കും ഖത്തറിന്റെ കളി.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: വലിയ പ്രതീക്ഷയാണ് ഒരു മലയാളി. ഒരു
1: അവസാനം
0: ബ്രസീൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പൊ ഉറപ്പാണല്ലേ ബ്രസീൽ കൊണ്ടുവന്ന്?
1: അങ്ങനെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങുമ്പോ നമ്മുടെ ഇന്ത്യ ജയിക്കണം വിചാരിക്കൂലേ?
0: അതുപോലെ അതുപോലെ, അത് ആ ഒരു ആരാധനയുടെ ഭാഗം അല്ലേ? എന്നാലും എന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പൊ ഉറപ്പാണല്ലേ ബ്രസീൽ കൊണ്ടുവന്ന്?
1: അങ്ങനെ എല്ലാവരും ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങുമ്പോ നമ്മൾ ഇന്ത്യ ജയിക്കണം വിചാരിക്കൂലേ?
0: അതുപോലെ അതുപോലെ, അത് ആ ഒരു ആരാധനയുടെ

0: അത്
1: ശരി.
0: അല്ല, അത് എനിക്ക് പലരോടും ചോദിക്കണമെന്നുണ്ട്. നമ്മുടെ ഇഷ്ട ടീമുകൾ കളിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ കളി കാണാറുള്ളൂ, അതോ പറ്റാവുന്ന എല്ലാ മത്സരങ്ങളും
1: കാണുന്നവരുണ്ടോ?
0: കണ്ടു വെക്കുള്ളൂ അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത കോളിലേക്ക് നമുക്ക് പോയാലോ? വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. 800-922-0. അങ്ങനെ സിരകളിൽ കാൽപ്പന്ത് ആവേശം നിറച്ചുകൊണ്ട് ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമായിരിക്കുകയാണ്. സ്റ്റക്ക സ്റ്റേഡിയത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കയ്യാങ്കളിയും ആകെ ബഹളം ഒക്കെ ആയിട്ട് 80,000-ലധികം കാണികൾ തിങ്ങി നിറഞ്ഞ ആസ്റ്റക്ക മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിലായിരുന്നു ആ കളി നടന്നത്. വലിയ രീതിയിൽ നല്ല മെക്സിക്കൻ വേവ് തന്നെ, ആ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു. അതിൽ മെക്സിക്കോ ജയിക്കുകയും ചെയ്തു സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചിട്ട്. എന്തായാലും അടുത്ത കളിയിൽ വലിയൊരു അപ്സെറ്റ് പ്രതീക്ഷിച്ചു. സൗത്ത് കൊറിയ തോറ്റേക്കുമെന്നോ ഒരു സൂചന ഉണ്ടായിരുന്നു. 20 വർഷത്തിന് ശേഷം കളത്തിലിറങ്ങിയ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോളടിച്ചിട്ട് ഒന്ന് അമ്പരപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അങ്ങനെ അവർക്ക് അമ്പരപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകകപ്പിൽ യോഗ്യത നേടാതെ 20 വർഷം പുറത്തിരുന്ന ചെക്ക് റിപ്പബ്ലിക്കാണ് ഏഷ്യൻ മമ്പർമാരായിട്ടുള്ള സൗത്ത് കൊറിയനെ ഒന്നൊന്ന് പേടിപ്പിച്ചു. പക്ഷേ ആ പേടിയിലൊന്നും അവർ വീണു പോയില്ല. ഒന്നിന് പിന്നിട്ട് നിന്നിട്ട് 2 ഗോളുകൾക്ക് തിരിച്ചു വന്നിട്ട് ലോകകപ്പിൽ ആദ്യ വിജയം കണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരാവുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ സാധ്യത എന്താണ്? അപ്രതീക്ഷിത വിജയം ആർക്കൊപ്പമാണ് വരാൻ പോകുന്നത്? ഈ ലോകകപ്പിലെ വമ്പൻ അട്ടിമറികൾ എന്തായിരിക്കും? അതേപോലെ നേരത്തെ ചോദിച്ചതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ മത്സരം കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ടീമുകളുടെയും എതിരാളികളുടെയും വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ, അതോ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും കാണാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ കണ്ടതിൽ വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ നല്ലതൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ച് കണ്ടിട്ട് നല്ല രീതിയിലേക്ക് പോയ ഏതെങ്കിലും മത്സരം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? വിളിക്കാം. 800-922-0 നമ്മുടെ ടെലിഫോൺ ലൈൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ പ്രശ്നം, സാങ്കേതിക പ്രശ്നം നമ്മുടെ ടെലിഫോൺ ലൈനിൽ നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കണം കേട്ടോ. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. അതിനിടയിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ സോങ് കൂടി വെച്ച് തരാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പരമാവധി പാട്ടുകളും അതുപോലെ ഫുട്ബോൾ വാർത്തകളും ഈ ലോകകപ്പ് വാർത്തകളും ഈ ലോകകപ്പിലുണ്ടായിരുന്ന ഇപ്പോൾ വന്ന ഗോളുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോളുകളും ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരവസരമായിട്ട് നമ്മൾ മാറ്റും. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പൊളിറ്റിക്കൽ വാർത്തകളിലേക്ക്, സാമൂഹിക പ്രാധാന്യമുള്ള ഒരുപാട് വാർത്തകളൊക്കെ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ എടുക്കണം, അതൊക്കെ സംസാരിച്ചുകൂടെ. മിനി പത്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. 0585829220 വിളിച്ചിട്ട് കിട്ടാത്തവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കും അയക്കാവുന്നതാണ് കേട്ടോ. 0585829220 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. അല്പസമയത്തിനകം തന്നെ നമ്മുടെ പ്രെഡിക്ട് ആൻഡ് വിൻ മത്സരമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് തിങ്കളാഴ്ച തൊട്ടിട്ട് നമുക്ക് പ്രെഡിക്ട് ആൻഡ് വിൻ ഒക്കെ ആയാലോ. ആരായിരിക്കും ഈ ലോകകപ്പ് തൂക്കാൻ വേണ്ടി പോകുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ടെലിഫോൺ ലൈൻ അങ്ങനെ നന്നായിട്ടുണ്ട്, ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.
2: ഹലോ,
0: നമസ്കാരം.
2: ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ഉനൈസ്. എവിടെന്നാ വിളിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നത്? നാടെവിടെയാണ്? ഷാർജയാണ്. നാടെവിടെയാണ്?
2: മലപ്പുറം കുറ്റിപ്പുറം.
0: മലപ്പുറം കുറ്റിപ്പുറം അല്ലേ? സെവൻസിന്റെ ഒക്കെ ഒരു കേന്ദ്രം അല്ലേ അതൊക്കെ? അല്ലേ, ഒരിക്കലും മറ്റേ സെവൻസ് അവിടെന്നിട്ട് അതിന്റെ ആ ഒരു ഗാലറി ഒരു പൊട്ടി വീണിട്ട് പണ്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ അവിടെ വന്നിരുന്നു കേട്ടോ. പറയൂ, ഏതാണ് ഇഷ്ട ടീമായി കളി കണ്ടിരുന്നോ കഴിഞ്ഞ ദിവസം? ഇഷ്ട ടീം അർജന്റീന. ഇത്തവണയും കപ്പ് നിലനിർത്തുമോ? മെസ്സിയുടെ കയ്യിൽ തന്നെ കാണുമോ കപ്പ്? അതോ ഒന്ന് അർജന്റീന ബ്രസീലിന് കൊടുക്കൂ? ഇത്തവണയും ചാൻസ് ഉണ്ട് അല്ലേ? ഒരു ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ്, പിന്നെ നല്ല ഫോമിലും ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ ബ്രസീലിന്റെ സാധ്യത എത്രയാണ്? ചില വൈരികളായിട്ട് ബ്രസീലിന്റെ ഫൈനലിൽ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടോ, അതോ ക്വാർട്ടറിൽ തന്നെ ബ്രസീലിന്റെ സ്വപ്നമൊക്കെ അവസാനിക്കോ? കിട്ടണം, അവിടെ തീർക്കണല്ലേ. അതാണ് ഒരു ആഗ്രഹം അല്ലേ ഏതൊരു അർജന്റീനിയൻ ആരാധകന്റെയും. എനിക്കൊന്ന് നമുക്കിടയിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലൊക്കെ ആയിരിക്കും ഈ അർജന്റീന ബ്രസീൽ അങ്ങനെ ഒരു യുദ്ധ ഫീലൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഒരു അനാവശ്യ ഒരു ഫാൻ ബേസിനോട് കൂടി വരുന്നതായിരിക്കും. കാരണം അർജന്റീനയ്ക്ക് കപ്പ് കിട്ടരുത് എന്ന് ബ്രസീൽ ആഗ്രഹിക്കും, ബ്രസീൽ കടന്നു വരരുത് എന്ന് അവരും ആഗ്രഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്തവണ വരുന്നോ, കൂടെ പോരുന്നോ എന്ന് ചോദിക്കും ബ്രസീൽ കേട്ടോ. നോക്കാം എന്തായാലും. സന്തോഷം. മത്സരം കണ്ടിരുന്നു എന്നാണോ പറഞ്ഞത്? എന്നാലും ദക്ഷിണ കൊറിയ പെട്ടെന്ന് അങ്ങനെ പിന്നിലേക്ക് പോകുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് തോന്നിയിരുന്നോ? അതാണ് നമ്മുടെ ഏഷ്യൻ മമ്പന്മാരാണ് അവരെ. ഒരു ഗോളിനൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ, അവസാന വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് വിജയത്തിലേക്ക് സാധ്യതയുണ്ട്. അതെ അല്ലേ. യെസ്. അപ്പൊ അങ്ങനെ അർജന്റീന കപ്പ് എടുക്കുന്ന സമയത്ത് മെസ്സിയുടെ ഗോളോട് കൂടിയാണോ കപ്പ് വരുന്നത്? എന്താ സംശയം?
2: ഫുൾ ടൈം കളിക്കാൻ

0: അത് കൊടുത്താ മതി അല്ലേ, മെസ്സേജ് കൂട്ടാതിരുന്നാ മതി അല്ലേ. പ്രായതേ 40+ ആണ് അല്ലേ. അവസാന വേൾഡ് കപ്പ് ആയിരിക്കും, ഇവിടെ വാങ്ങൽ വേൾഡ് കപ്പ് ആയിരിക്കും റൊണാൾഡോയെ സംബന്ധിച്ചിട്ടും മെസ്സിയെ സംബന്ധിച്ചിട്ടൊക്കെ, ലൂക്ക മോഡ്രിച്ച് അല്ലേ, ഇവരെ ഒക്കെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കണം. ഉണ്ടാവും നമ്മുടെ ടെലിഫോൺ ലൈനിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. സംസാരിക്കണം എന്ന് നന്നായിട്ട് വിചാരിക്കുമ്പോൾ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നില്ല. ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഔട്ടാവുന്നത് എന്തൊരു ദുരന്താണെന്ന് രാഹുൽ ദ്രാവിഡ് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ദേവനാണോ? ജനീഷ്. ദേവനല്ല, ജനീഷ് ആണ്. പറയു ജനീഷ്, സുഖായിരിക്കുന്നോ?
1: എന്നാ ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ
0: അത് ശരി. ജനീഷ് എവിടെയാണ് നാട്ടില്?
1: നാട്ടില് പട്ടാമ്പി.
0: പട്ടാമ്പിക്കാരനാണ്, പാലക്കാട് അല്ലേ.
1: പാലക്കാട് പട്ടാമ്പി.
0: പറയൂ പറയൂ, മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ? എങ്ങനെയുണ്ട് നമ്മുടെ വേൾഡ് കപ്പ്? അതെന്താ, 11 മണിക്കായിരുന്നു ആദ്യത്തെ മത്സരം, പുലർച്ചെയായിരുന്നു രണ്ടാമത്തെ മത്സരം. ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ കാണാറുന്നില്ലേ? എനിക്ക് തോന്നുന്നത് താങ്കള് ഒരു അർജന്റീനിയൻ ആരാധകനാണോ?
1: ആരാധകൻ ഞാൻ അർജന്റീന ആരാധകൻ
0: ആണോ? ആഹാ, അത് ശരി. അപ്പൊ അർജന്റീന ആരാധകൻ അങ്ങനെ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിട്ടില്ല. നാളെ പുലർച്ചെ 2 മണിക്കൊന്ന് വന്ന് നോക്കിയിട്ട് പോവും നിങ്ങള്, അതെനിക്കറിയാം. ജീവനുണ്ടോ, എടുക്കാറായോ എന്നറിയാൻ വേണ്ടിട്ട് ഒന്ന് വന്ന് നോക്കൂ അല്ലേ. അതെ അതെ, അയ്യോ ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാ എന്തായാലും നമുക്ക് സൗത്ത് കൊറിയയുടെ ശക്തിയെ കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ചെക്ക് റിപ്പബ്ലിക് കൊടുത്ത ആ ഒരു ചെക്ക് വെച്ചതുണ്ടല്ലോ, അതൊരു ഒരു 1.5 ആയിരുന്നു അല്ലേ. എനിക്കൊന്ന് ലോകകപ്പിന്റെ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അട്ടിമറികൾ വരിക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഗോള് വരിക, ഗോളെന്ന് വിചാരിച്ചത് ഗോളല്ല ഓഫ് സൈഡ് ആണെന്ന് വിധിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴൊരു രസമാണ്, സങ്കടമാണ്. മെക്സിക്കോയുടെ മത്സരം എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് ചോപ്പ് കാർഡുകൾ വന്നു, 3 ചോപ്പ് കാർഡുകൾ ഒരു ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തില്.
1: അതിപ്പോ കഴിഞ്ഞൊരു 4-5 കൊല്ലങ്ങളായിട്ട് ഇവരുടെ കുറെ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ചെറിയ വല്ല പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ കാർഡ് കാണിക്കണം. അപ്പൊ അത് ഒന്ന് ഭയങ്കര സേഫ്, പ്ലെയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇവർ കാർഡ്.
0: പക്ഷെ കളിയുടെ ഒരു ഭംഗി അത് കെടുത്തുന്നുണ്ട് അല്ലേ.
1: അത് കെടുത്തുണ്ട്, അതാണ് കുറെ നിയമങ്ങൾ വന്നിട്ട്. പഴയ നമ്മുടെ ഒരു നമ്മളെ പറഞ്ഞു വെച്ചാൽ എനിക്കൊരു മെറ്റിയേറ്റ്. അപ്പൊ ഞാന് കണ്ടിരുന്നെങ്കിൽ ഈ റൊണാൾഡോ ആ ഒരു ടൈമില്, നമ്മുടെ പഴയ ബ്രസീലിയൻ റൊണാൾഡോ ബാറ്റിസ്റ്റൂട്ട ആ ടൈമില് ആ ആവേശം ഉണ്ടായിരുന്നു. ആ ആവേശം ഇപ്പത്തെ കളിയുള്ളല്ലേ, അതൊന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നിയമങ്ങൾ. അതാണ്
0: യെസ്. അപ്പൊ എന്തായാലും ഇഷ്ട ടീം ആരാന്ന് പറഞ്ഞത് അർജന്റീന അല്ലേ.
1: അർജന്റീന, പക്ഷെ കപ്പ്
0: പോർച്ചുഗലുണ്ട്.
1: അതെ, അതായത് റൊണാൾഡോക്ക് ഇത്രയും
0: പോർച്ചുഗൽ
1: ആകെ മെസ്സിക്ക് കപ്പായല്ലോ.
0: അപ്പൊ അതെന്താ ഒരു നെയ്മർക്ക് കപ്പ് എന്നുള്ളതും കൂടി ചിന്തിച്ചൂടെ?
1: നെയ്മർക്ക് അത് നിങ്ങൾ ബ്രസീലുകാരായോണ്ട് പറയല്ലേ.
0: ഞങ്ങൾക്ക് 6 കപ്പുകൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഉണ്ടല്ലോ 6.
1: നിങ്ങൾ കപ്പെടുത്തിരുന്ന കാലത്ത് വേറെ ആർക്കും എടുക്കാൻ പറ്റിയിരുന്നില്ല.
0: കളർ ടിവിക്ക് മുന്നേ എടുത്തവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്.
1: എന്തായാലും
0: ഇത്തവണ നിങ്ങൾ കുറെ കാലത്തിന് ശേഷം ആയിരിക്കില്ലേ അർജന്റീനിയൻ ആരാധകർ ഇത്ര ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ലോകകപ്പ് കാണുന്നത് അല്ലേ. അതായത് ഒന്ന് കയ്യിലുണ്ട്, ഇനി കിട്ടിയാൽ അതെല്ലാം ഊട്ടിയാണ്, അല്ലെങ്കിൽ പോട്ടെ, സാരമില്ല. സന്തോഷം ജനീഷ്, ഇടയ്ക്ക് വിളിക്കൂ. താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ട് സംസാരിച്ച ജനീഷിനെയാണ്, പട്ടാമ്പിക്കാരനെയാണ് നമുക്ക് ഓൺലൈനിൽ കിട്ടിയത്. ഇപ്പൊ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഷിഹാസൻ ഞാൻ വെയിറ്റിംഗ് ഫോർ ഫൈറ്റർ ഗേൾ മിനി പത്മ 4 to 5 PM എന്ന് പറഞ്ഞിട്ടത്. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇല്ലെന്ന്, വളരെ മോശമാണ് ശബ്ദം തിരിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. എന്റെ ആരോഗ്യസ്ഥിതിക്ക് വിളിച്ച് അന്വേഷിക്കുന്നതിലൊക്കെ ഒരുപാട് സ്നേഹം കേട്ടോ. ചെറിയ ബ്രേക്ക് എടുത്താലും വന്നിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കുന്ന നമ്പർ ആരും മറക്കേണ്ട, 800-9220. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് അയച്ചോളൂ 0585829200 എന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 800-9220 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. വിളിക്കാം. ഇന്നത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ, വരാനിരിക്കുന്ന കളികൾ, ശനിയാഴ്ച രാവിലെ നടക്കുന്ന ബ്രസീൽ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ ഒക്കെ പങ്കുവയ്ക്കാം.
2: Let's talk with Mini Padma.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Let's talk with Mini Padma.
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് ഈ ആഴ്ച സംസാരിക്കുന്നത്. ഒരു വീക്കെൻഡ് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചിട്ട് പിരിയാന്ന് വിചാരിക്കുന്നു. ആതിഥേയരായ കാനഡയും US ലോകകപ്പ് ഫുട്ബോളിന്റെ അംഗത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി കാനഡ സ്വന്തം തട്ടകത്തിൽ ബോസ്നിയയുമായി കളിക്കും. ശനിയാഴ്ച പുലർച്ചെ, നാളെ പുലർച്ചെ 6:00 അല്ലെങ്കിൽ നമ്മുടെ 5:00 US പരാഗ്വേയും മുഖാമുഖം വരുമ്പോൾ അതിലാരായിരിക്കും വിജയി, ആരായാണ് കപ്പെടുക്കാൻ വേണ്ടി പോകുന്നത്? ആദ്യ മത്സരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചവർ തന്നെയാണോ? വിജയം കണ്ടത് മെക്സിക്കോയുടെയും ദക്ഷിണ കൊറിയയുടെയും വിജയത്തെ എങ്ങനെ കാണുന്നു? നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകകപ്പ് ഏത്? ലോകകപ്പിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഏതൊക്കെ? സംസാരിക്കാം, വിളിക്കാം 800-922-0. കട്ട് ചെയ്തു പോയത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ഗുഡ് ഈവനിങ്. ആരാണ്?
8: നമസ്കാരം,
7: അശ്വിൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അല്ലേ? കുറെ ദിവസമായല്ലോ അശ്വിനെ കണ്ടിട്ട്
8: കേട്ടിട്ട്. ഹോട്ട് സബ്ജക്ട് ഒക്കെ വരുമ്പോ കിട്ടാറല്ലോ.
7: അതാണ്, ഒരു ഫുട്ബോൾ ഒക്കെ വരുമ്പോഴാണ് കിട്ടുന്നത് അല്ലേ? പറയൂ, ഏതാണ് ടീം? അർജന്റീനക്കാരനാണോ, പോർച്ചുഗലാണോ, സ്പെയിൻ ആണോ?
8: ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു.
7: അതാരാണ്? മെക്സിക്കോ.
8: കറുത്ത കുതിരകളായിട്ട് കയറി വരുന്ന കുറെ
7: ടീമുകളുണ്ടല്ലോ. ഇതില് ഇപ്രാവശ്യം ആരാണ്?
8: നെതർലൻഡ്സ്
7: ഉണ്ട് തന്നെ പറയുന്നു, മൊറോക്കോ ഉണ്ട്. ശരിയാണ്.
8: അതെ അതെ, ഏഷ്യൻ ശക്തി നോക്കിയ ഇറാൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, കൊറിയ, എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ടീമുകളാണ്.
7: യെസ്. എന്നാലും ജപ്പാനൊക്കെ ഒരു ലോകകപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹം ഇല്ലേ?
8: അതെ, ജപ്പാനൊക്കെ നല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിലായാലും നന്നായിട്ട്.
7: എന്ത് രസമാണ്! അതെ
8: അതെ, നല്ല രസമുള്ള കളിയാണ്. അതൊക്കെ
7: ഇന്നത്തെ ദക്ഷിണ കൊറിയയുടെ കളി കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് മാന്തിച്ചിരുന്നു, ഒന്ന് പേടിച്ചിരുന്നോ?
8: ഇല്ല, അതില് ഒരു അവർക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോ ഒരു ടോട്ടൽ ഗെയിമാണ്, 11 പേരും ഒറ്റക്കെട്ടായി. ഇതിൽ കുറെ ഒരു വൺ മാൻ ഷോസ് വന്നതുകൊണ്ടാണ് അവരുടെ കുറച്ച് മൂവ്സ് ഒക്കെ പാളിപ്പോയത്. അത്
7: ദക്ഷിണ കൊറിയയുടെ അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ തന്നെ ഏറ്റവും 5 മനോഹരമായിട്ടുള്ള അവസരങ്ങളാണ് ഗോൾ പോസ്റ്റിൽ ഓൺ ടു ദ ടാർഗറ്റ്, അതുപോലെ വന്നതാണ് ഗോളിയുടെ മികവോടെ എടുത്തിട്ടത്. അല്ലെങ്കിൽ ഒരു 6 ഡസൻ അല്ലെങ്കിൽ ഒരു ഡസൻ ഗോളുകൾക്ക് ജയിച്ചേനെ.
8: അതെ അതെ, അവര് പാസ് ചെയ്യാൻ കുറച്ച് എനിക്ക് ഫീൽ ചെയ്തു.
7: സൗത്ത് കൊറിയ അല്ലേ?
8: അതെ അതെ അതെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാസ് ചെയ്ത് കളിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മാർജിനിൽ ജയിക്കായിരുന്നു.
7: ശരിക്കും ഒരു വലിയ ആധികാരികമായിട്ടുള്ള ജയത്തിലേക്ക് ഈ ഒന്നിന് പിറകിൽ നിന്നിട്ട് രണ്ടടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ?
8: അതെ അതെ, അവര് നല്ല നല്ല കാലിബറുള്ള ടീമാണ്, കുറച്ച് മുന്നോട്ട് പോകും. ഇപ്പം ഈ ഒരു പ്രിലിമിനറി മാച്ചസ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഒരു സെറ്റാകുള്ളൂ. അല്ല ഈ ബാക്കി, അതെ അല്ല ബാക്കി മാച്ചുകളെല്ലാം ഒന്ന് ഇപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
7: അതെ,
8: അപ്പൊ ഏഷ്യൻ ടീമുകൾക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്
7: ഈ വേൾഡ് കപ്പിൽ അല്ലേ?
8: അതെ അതെ.
7: എങ്കിലും ഒരു ഫൈനൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ആർക്കായിരിക്കും ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആരായിരിക്കും ഏറ്റുമുട്ടുക?
8: ഫ്രാൻസിന് ഒരു ചാൻസ് ഉണ്ട്, ഫ്രാൻസ് ഇപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ടീമാണ്. പിന്നെ ലാറ്റിൻ അമേരിക്ക നോക്കുമ്പോൾ അർജന്റീന, ബ്രസീൽ എല്ലാരും ഇപ്രാവശ്യം
7: ഒരുപാട് സാധ്യതകളുള്ളവരാണ് അല്ലേ?
8: നമുക്ക് ഓരോ മാസം കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റുള്ളൂ.
7: ശരിക്കും എനിക്ക് അടുത്ത ആഴ്ച ഒരു മിഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഒരു സൂചനകൾ ലഭിച്ചു തുടങ്ങും അല്ലേ?
8: അതെ അതെ അതെ.
7: അശ്വിൻ കണ്ടതില്, അശ്വിൻ കളി കാണാൻ തുടങ്ങിയത് മുതൽ കണ്ടതില് ഏറ്റവും അശ്വിനെ ത്രസിപ്പിച്ച ഒരു മത്സരം ഏതായിരുന്നു, അല്ലെങ്കിൽ കളിക്കാരനാരായിരുന്നു? ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ ഇപ്പൊ റൊണാൾഡിനോയുടെ കരിയിലേക്കൊക്കെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഒരു ഒരു നല്ലൊരു കളി അനുഭവം ഓർമ്മയുണ്ടോ?
8: അതെ, റൊണാൾഡിനോ, റോബർട്ടോ കാർലോസ്, പിന്നെ റിക്കാർഡോ കാക്ക, പിന്നെ നമ്മുടെ മെസ്സി.
7: ശരിക്കും നമുക്ക് ഇത്രയും ശാന്തനായിട്ട് കളിക്കളത്തിൽ ഇത്രയും ഒരു കവിത പോലെ ഇങ്ങനെ കവിത രചിക്കുന്ന പോലെ പിന്നെ ഫുട്ബോൾ തട്ടുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ മെസ്സി കളത്തിൽ നിൽക്കുമ്പോ. അതെ, അവര് പറയും ഒരു മാലാഖയെ പോലെ കാവൽ നിൽക്കാൻ ഏഞ്ചൽ ഡി മരിയ ഉണ്ടാകുമ്പോ പിന്നെ മെസ്സിക്ക് പേടിക്കേണ്ടത് എന്തിനാ അല്ലേ?
8: അതെ അതെ, അവരുടെ
7: നമുക്ക് എന്തായാലും ഫ്രാൻസ് അപ്പൊ ഫൈനലിൽ എത്തുന്ന വിചാരിക്കാം അല്ലേ? എല്ലാവർക്കും ചാൻസ് വാരിക്കോരി കൊടുക്കുന്ന അശ്വിനെയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് അശ്വിൻ, താങ്ക് യു സോ മച്ച്. കൊറേ ദിവസത്തിന് ശേഷമാണ് കേൾക്കാൻ പറ്റിയത്, സന്തോഷമുണ്ട് കേട്ടോ. ആരോഗ്യമൊക്കെ സുഖമായിരിക്കുന്നല്ലോ?
8: യെസ്,
7: താങ്ക് യു സോ മച്ച്. കുറെ കാലത്തിന് ശേഷം ആൾക്കാർ വിളിക്കുമ്പോ, പ്രത്യേകിച്ച് നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നവർ, കുറെ കാലം വിളിക്കാതപ്പോ നമ്മൾ അന്വേഷിച്ചു പോകും. എവിടെ പോയി അശ്വിൻ? പോയി ചെല്ലരുന്ന്. ഹലോ, നമസ്കാരം, ഗുഡ്
9: ഈവനിങ്.
7: ആരാണിത്?
9: സുബൈറാ.
7: സുബൈറ എവിടെയാണ്? നാട്ടില്? എവിടെയാണ്? തിരൂരാണ്. സെവൻസ് ഒക്കെ കളിച്ചിരുന്നോ? ടൈമിലൊക്കെ മലപ്പുറം കാലടുത്ത് സെവൻസ് കളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു ഞാൻ മടൽ വിട്ട് അടിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയാണ് ഇപ്പൊ മിക്കവാറും സുബൈറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സുബൈറിന്റെ ഇഷ്ട ടീം ഏതാണ്? അർജന്റീന. മലപ്പുറം, തിരൂര്, കുറ്റിപ്പുറം ആ ഭാഗത്ത് കൊറേ അർജന്റീനിയൻ ഫാൻസ് ഉണ്ട് കേട്ടോ, ചങ്ങരംകുളം മാന്തളം ഭാഗത്തൊക്കെ അല്ലേ? അതെ അല്ലേ,
9: അവന്റെ ഫോട്ടോസ് വെക്കുക, ഫ്ലക്സ് അടിക്കുക.
7: അതെ, ഇത് കാണാൻ നല്ല രസമുണ്ട്. പാടത്തും പറമ്പത്തും പിന്നെ പുഴയിലും കടലിലും വരെ വേണമെങ്കിൽ ഫ്ലക്സ് വെക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതെ അതെ, അപ്പൊ എന്തായാലും അർജന്റീന ഇത്തവണയും തൂക്കും കപ്പ്. അത്യാഗ്രഹല്ലേ ആ പാവ റൊണാൾഡോ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആ ബ്രസീൽ എത്ര കാലമായി അവര് കറക്റ്റ്. എന്താ ചോദ്യം? അത് അത് അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. സത്യം കണ്ടതാണ്. അതാണ് അതാണ്, നല്ല മനോഹരമായിട്ടുള്ള പാസുകൾ കൊടുക്കും, കിട്ടുമ്പോ അത് മനോഹരമായിട്ട് ഗോൾ ആക്കുകയും ചെയ്യും. യെസ്, അപ്പൊ അങ്ങനെ ആ റെക്കോർഡോട് കൂടിയിട്ട് മെസ്സി വിരമിക്കട്ടെ. യെസ് സുബൈറെ, സന്തോഷം കേട്ടോ വിളിച്ചേല്.
9: താങ്ക്
7: യു സോ മച്ച്. പറ്റും ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. സുബൈറിനോട് സംസാരിക്കുമ്പോ പണ്ട് കോളേജിലോ മറ്റോ പഠിച്ചൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു അടുപ്പം തോന്നുന്നു. സുബൈറെ ഇടയ്ക്ക് വിളിക്കണേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഹലോ,
10: നമസ്കാരം.
7: നമസ്കാരം,
10: എന്റെ പേര് കൃഷ്ണദാസ്.
7: എന്താണ് പേര്? കൃഷ്ണ.
10: കൃഷ്ണദാസ്.
7: കൃഷ്ണദാസ് എവിടെയാണ് നാട്?
10: നാട് ആലപ്പുഴ.
7: ആലപ്പുഴ. ആലപ്പുഴക്കാർക്കും എന്താണ് ഫുട്ബോൾ? നമ്മുടെ ആലപ്പുഴ ബീച്ചിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന എത്ര മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം, രാവിലെയും വൈകിട്ടും ഒക്കെ.
10: ഒരുപാട് പേരുണ്ട്.
7: ബീച്ച് ഫുട്ബോൾ ഒരു നല്ല രസമുള്ള കാര്യമാണ് അല്ലേ? കളിച്ചിട്ടുണ്ടോ കൃഷ്ണദാസ്? അതെ അല്ലേ. എവിടെയാണ് ആലപ്പുഴ കൃത്യമായിട്ട്? എവിടെയാണ്? ഹരിപ്പാടാണോ അതോ?
10: അല്ല, ഹരിപ്പാടല്ല, കാർത്തികപ്പള്ളി.
7: കാർത്തികപ്പള്ളി താലൂക്കിൽ. ഓ ഓക്കെ ഓക്കെ, പറയൂ. ഏതാണ് ഇഷ്ട ടീം? കളി കണ്ടോ? എങ്ങനെയാണ് സാധ്യതകളൊക്കെ?
10: കളി കാണാറുണ്ട്. ഇപ്പോ നമ്മള് ശ്രോതാക്കളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതില് നിങ്ങളടക്കം എനിക്ക് തോന്നുന്നു ഒരേ ടീമിനെ അങ്ങനെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്.
7: അതിനല്ലേ ഞങ്ങള് കൃഷ്ണദാസിനെ വിളിച്ചത്. ഇപ്പോ
10: കാരണം മാഡം പറഞ്ഞ ബ്രസീലൊക്കെ നല്ല ടീമാണ്. ഞാൻ ഇപ്പൊ അതിനു തന്നെ കമ്പയർ ചെയ്യാം. നമ്മളെ ക്രിക്കറ്റില് ഒരു കാലഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് മുടി കൂടാൻ വന്നമാറായിരുന്നു ക്രിക്കറ്റിൽ. കാരണം വർഷം തോറും വേൾഡ് കപ്പും എല്ലാ ലോക ചാമ്പ്യൻഷിപ്പെല്ലാം കയ്യിൽ വെച്ച് നടന്ന ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. ആ വെസ്റ്റ് ഇൻഡീസിന്റെ സ്ഥിതിയാണ് ഇന്ന് ഫുട്ബോളിൽ ബ്രസീലിന്റെ സ്ഥിതി.
7: എനിക്ക് ജർമ്മനി എന്ന് പറഞ്ഞ കൃഷ്ണദാസ് ഒലിവർ ഖാനെയാണ് ഓർമ്മ വരുന്നത്. എന്റെ എനിക്ക് എപ്പോഴും ആ ഒരു പേര് വരുമ്പോ എപ്പോഴും ഒലിവർ ഖാൻ ആ കണ്ണുകൾ ഒരു പൂച്ചക്കണ്ണൊക്കെ ആയിട്ട് ആ കളത്തിൽ നിൽക്കുന്ന മനുഷ്യൻ അല്ലേ?
10: ഓ അല്ല, ഞാൻ പറഞ്ഞു തന്നത് ആ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു രൂപമാണ് ഇന്ന് ഫുട്ബോളില് ബ്രസീൽ.
7: അത് ശരി. ബ്രസീലിനെ കുറിച്ചാണ് പറയുന്നത്.
10: ആ കപ്പ് നേടിയെടുത്തു ഒരു കാലത്ത് ഫുട്ബോളിലെ മുടിഞ്ഞുടെ മന്നന്മാരായിരുന്നു ബ്രസീൽ.
7: അത് ശരി. ഇനി അവരെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല.
10: ആവശ്യമില്ല. പക്ഷെ ഇന്ന് അതിന്റെ നിഴൽ രൂപം മാത്രമാണ് ബ്രസീൽ കളിക്കണത്തത്.
7: ജൂലൈ 19-ാം തീയതി കൃഷ്ണദാസ് താങ്കളെ വിളിക്കണം കേട്ടോ. കപ്പടുത്ത് നിൽക്കുന്ന ബ്രസീലിനെ താങ്കൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന്?
10: ഇല്ല, ഈ പ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബ്രസീൽ ഒരു ക്വാർട്ടറിനപ്പുറം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല.
7: ആരാധകരുടെ നെഞ്ചില് തീകോരിയിട്ടുകൊണ്ടാണ് കൃഷ്ണദാസ് താങ്കൾ സംസാരിക്കുന്നത്. പക്ഷെ ചിലപ്പോ ഫാക്ട് തന്നെയായിരിക്കും പറയുന്നത്. താങ്കൾ എന്താ പറയാ, അതിശയോക്തിയിലോ അല്ലെങ്കിൽ വല്ലാത്ത വൈകാരികതയിലോ അല്ല സംസാരിക്കുന്നത്.
10: ഞാനൊരു ജർമ്മനി ആരാധകനാണെങ്കിൽ കൂടിയും ഈ പ്രാവശ്യം ഞാൻ കണക്കു സാധ്യതയുണ്ട് ഫ്രാൻസിനും ബ്രസീലിനും.
7: അത് ശരി. ആരൊക്കെയാണ് ഇപ്പൊ ഫൈനലിൽ വരാൻ പോകുന്നത്? ജർമ്മനിയും
10: പോർച്ചുഗലും ഫ്രാൻസും.
7: പോർച്ചുഗൽ ഫ്രാൻസ് ഫൈനൽ. എന്നിട്ട്
10: അതിൽ എനിക്ക് ഇഷ്ടം പോർച്ചുഗൽ നേടണം എന്നാണ്. ഫ്രാൻസ് തന്നെയാണ് സാധ്യത.
7: യെസ്. അപ്പൊ എംബാപ്പയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കും അല്ലേ?
10: കഴിഞ്ഞ വർഷം ഇരിക്കേണ്ടതായിരുന്നു.
7: അതെ,
10: പിഴവുകളിൽ നഷ്ടപ്പെട്ടു പോയത്
7: ശരിക്കും അത് തന്നെയാണ്. മാത്രല്ല മെസ്സിക്ക് ആ കപ്പ് കിട്ടണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാകും ചരിത്രത്തിന്റെ താളുകളിൽ. മെസ്സി ഒരു കപ്പോട് കൂടിയിട്ട് വിരമിക്കണം എന്നായിരിക്കും. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിന് അദ്ദേഹം വന്നിട്ടുണ്ട്. അർജന്റീനയുടെ ആരാധകർ കരുതുന്നു ഒരു കപ്പും കൂടി എടുത്തിട്ട് റെക്കോർഡോടുകൂടി അദ്ദേഹം വിരമിക്കും എന്നാണ്. നോക്കാം നമുക്ക്. കൃഷ്ണദാസ് വളരെ സന്തോഷം കേട്ടോ, വിളിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. ആരും ഓർക്കാത്ത ചില ടീമുകളെ താങ്കളെ പോലുള്ളവരാണ് ഇങ്ങനെ ഓർത്തെടുക്കുന്നത്. താങ്ക് യു സോ മച്ച്. കേൾക്കുന്നില്ല കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: ഹലോ, നമസ്കാരം. മിനി പത്മ.
7: നമസ്കാരം. ബിജു കൊട്ടാരക്കര.
11: വിനോ
7: കൊട്ടാരക്കര. സുഖായിരിക്കുന്നു കൊട്ടാരക്കരയിലൊക്കെ? എന്തൊക്കെയുണ്ട് വിശേഷം?
11: നല്ല
7: വിശേഷം അല്ലേ? യെസ്. ആരാണ് ഇഷ്ട ടീം വിനോ?
11: ക്രിസ്റ്റ്യാനോ
7: റൊണാൾഡോ. CR7 അല്ലേ? യെസ്. അപ്പൊ പോർച്ചുഗലിന്റെ കയ്യിൽ ആ കപ്പ് ഇരിക്കുന്ന കാണുമ്പോ കഴിഞ്ഞ മത്സരങ്ങൾ, ഇപ്പൊ രണ്ട് മത്സരം കഴിഞ്ഞു, എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? മെക്സിക്കോടെ കളി കണ്ടായിരുന്നോ? എല്ലാരും വിളിച്ചു കാണിച്ചു അല്ലെ? എങ്കിലും ഞെട്ടിയോ? കാരണം ഒരുപാട് റെഡ് കാർഡുകളൊക്കെ എന്തിനാ ഇങ്ങനെ വാരി വിളിച്ചു കൊടുക്കുന്നൊക്കെ തോന്നിയോ?
11: അതെ അതെ, അത് അതായത് മീൻസ് സൗത്ത് ആഫ്രിക്ക കളി അത്ര പോരായിരുന്നു, വളരെ മോശമായിരുന്നു.
7: പിന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്തായിരുന്നു അല്ലേ? ഗാലറി ഒക്കെ ഇളകി മറിയുകയായിരുന്നു.
11: അതെ അതെ അതെ, നല്ലൊരു ആ ഇനാഗുറേഷൻ മുതൽ കണ്ടിരുന്നു. കൊള്ളാം, അടിപൊളി രസമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇന്ന് രാവിലെ നടന്ന കളിയും കണ്ടിരുന്നു, അടിപൊളി നല്ല സൂപ്പർ കളിയായിരുന്നു.
7: ഒന്ന് പിന്നിട്ട് നിന്നിട്ടാണ് ദക്ഷിണ കൊറിയ കയറി വന്നത്.
11: എന്തോ,
7: ഒന്ന് പിന്നിട്ട് നിന്നിട്ടാണ് ദക്ഷിണ കൊറിയ കയറി വന്നത് അല്ലേ?
11: അതെ അതെ അതെ, പിന്നിട്ട് നിന്നിട്ട്. അതിനകത്തിൽ ദക്ഷിണ കൊറിയ വിജയിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ആദ്യം ഒരു ഗോള് പോയപ്പോഴത്തേന് ചെറിയൊരു ഭയം തോന്നി, എങ്കിലും നമ്മുടെ പ്രെഡിക്ഷൻ കറക്റ്റ് ആയി, അവര് തന്നെ ജയിച്ചു.
7: ആരുടെ കയ്യിലായിരിക്കും കപ്പ് ഇരിക്കുക? അവനോ ആരുടെ കൂടെയാണ്?
11: ഞാൻ എന്തോരം നമ്മുടെ CR7 കൂടെ. CR7 പാവം പുള്ളിക്കാരനൊരു കപ്പ് കിട്ടണ്ടേ? അർജന്റീനക്കാരൊക്കെ മെസ്സി എല്ലാം നേടി, സ്വാഭാവിക CR7 എല്ലാം നേടണ്ടേ?
7: അതാണല്ലോ അതിന്റെ ഒരു രീതി അല്ലേ? അതാണ് അതിന്റെ രീതി.
11: അണ്ണൻ,
7: അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ണനൊരു കപ്പ് കൊള്ളാം വിനോ. എന്തായാലും അണ്ണനൊരു കപ്പ് ഇരിക്കട്ടെ കേട്ടോ. വിനോനെ പോലെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അത് സന്തോഷമാണ്. നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ അല്ലെങ്കിൽ CR7 നമ്മളിൽ ഒരാളായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ അണ്ണൻ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് തോന്നുന്നത്. സന്തോഷമാണ്. വിളിക്കുക പ്രിയപ്പെട്ട ശ്രോതാക്കൾ, വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-922-0. ആരായിരിക്കും ആ കപ്പ് തൂക്കാൻ പോകുന്നത്? അതുപോലെ ഇനി വരാനിരിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മത്സരങ്ങൾ ഏതായിരിക്കും? രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിയോ? എങ്ങനെയാണ് US-ലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് നടക്കുന്ന ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ ഓർമ്മയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ നിമിഷങ്ങൾ മുഹൂർത്തം ഏതാണ്? നമസ്കാരം, ഗുഡ് ഈവനിങ്.
12: നമസ്കാരം,
7: ഗുഡ് ഈവനിങ്. ആരാണ്? ഹായ്. കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അനീതി പ്രാവിലെ പോലെ ഹായ് ഹലോ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. കേൾക്കുന്നില്ല സുഹൃത്തെ. റേഡിയോയുടെ ശബ്ദം കുറച്ച് നമ്മുടെ മൊബൈലൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഡിവൈസ്. അതാ ഇപ്പൊ നന്നായിട്ട് കേൾക്കാമല്ലോ. ഒന്ന് അപ്പം ഇതാദ്യം ചെയ്താൽ. ശ്രീരാജ് കോഴിക്കോട്. കോഴിക്കോട് എവിടെയാണ് ശ്രീരാജേ? എരഞ്ഞിപ്പാലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ്. ഞാൻ പഠിച്ച സ്ഥലമാണ്, ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ്, ഒരുപാട് ആത്മബന്ധമുള്ളതാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലം. പറ ഏതാണ് ഇഷ്ടമുള്ള ടീം? എങ്ങനെയാണ് മത്സരം? CR7 കപ്പ് കൊണ്ടുവന്ന് ഉറപ്പാണോ?
13: 100%. ഇപ്രാവശ്യം ലോകകപ്പ് ക്രിസ്ത്യാനോ
7: എടുത്തിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് ക്രിസ്ത്യാനോയ്ക്ക് ഉള്ളതാണ്.
13: പക്ഷെ
7: ബ്രസീലുകാര് പറയുന്നത്, പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ പറയുന്നു, എന്തായാലും വലിയ സാധ്യതയുണ്ടെന്ന്. അതിനോട് യോജിക്കുന്നുണ്ടോ?
13: ക്വാർട്ടർ
7: അടക്കൂല. അപ്പൊ ഒരു ഒരു പ്രതീക്ഷകളുടെ അമിത ഭാരം പോലും ഇല്ലാണ്ടാണ് ബ്രസീൽ വരുന്നത്.
13: ഇങ്ങനെ
7: ബ്രസീലിന്റെ കാലം കഴിഞ്ഞു, ഇനി മഞ്ഞപ്പട ഇല്ല. ഉള്ളില് സങ്കടമുണ്ട്, എന്നാലും ചർച്ചയല്ലേ, ഞാൻ സംസാരിക്കാന്ന് വിചാരിക്കുന്നു. അതെ അതെ, എത്ര കാലമായി. എന്നാലും ഈ ടീമിന്റെ ഒപ്പം വിടാതെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആരാധകരെ ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം തോന്നാറുള്ളത്.
13: അതാണ് പണ്ടത്തെ
7: രണ്ട് പതിറ്റാണ്ട് മുമ്പുള്ള ബ്രസീലാണ് അല്ലേ. എന്തായാലും അപ്പൊ CR7 കയ്യിൽ കിടക്കും. ഇന്നത്തെ രാവിലത്തെ മത്സരം കണ്ടിരുന്നോ ദക്ഷിണ കൊറിയ?
13: ഇല്ല, കാണാൻ പറ്റിയില്ല.
7: ഈ സമയം ഒരു പ്രശ്നമാവുന്നുണ്ട് അല്ലേ ശ്രീരാജേ?
13: സമയം പ്രശ്നമാണ്.
7: എന്തായാലും ഫൈനലൊക്കെ നമുക്ക് എന്തായാലും ലീവ് എടുത്തിട്ടും വീട്ടിലിരുന്നിട്ടും ഒക്കെ കാണാലോ. ഏതെങ്കിലും അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ വേൾഡ് കപ്പില്? കറുത്ത കുതിരകളാവുന്നത് ആരായിരിക്കും? നെതർലാൻഡ്സ് ആയിരിക്കുന്ന നേരത്തെ വിളിച്ചൊരാൾ പറഞ്ഞു ചിലപ്പോ കപ്പ് കൊണ്ടുപോയിരിക്കുന്ന. എങ്കിലും ഏഷ്യൻ ടീമുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജപ്പാൻ, ഇറാൻ, പന്ത് കൊണ്ടൊരു നേർച്ച, അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കുള്ള കപ്പ് മാത്രം.
13: കഴിഞ്ഞ പ്രാവശ്യം മെസ്സി അടിച്ചെങ്കിൽ ഇപ്രാവശ്യം ക്രിസ്റ്റ്യാനോ.
7: അതാണ് ആ ഷിഫ്റ്റ് നോക്കിയേ, മെസ്സി കഴിഞ്ഞു, ഇനി റൊണാൾഡോ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടെങ്കിലും ആ പാവം നെയ്മർ റൂട്ടൻ ഉണ്ടാവൂ. താങ്ക് യു സോ മച്ച് ശ്രീരാജ്. ഓരോരുത്തർക്ക് അവരവരുടെ ടീമുകൾ ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക എന്നതേ പറയാനുള്ളൂ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ ഈ പറയുന്നത് ഞാൻ ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമസ്കാരം, ആരാണ്? നവാസറക്കലെ, എനിക്കൊന്നും കേൾക്കുന്നില്ല.
14: കംപ്ലീറ്റ്
7: ഇല്ല. കേൾക്കുന്നുണ്ടോന്ന് വെച്ചാ കേൾക്കുന്നുണ്ട്, ഇല്ലേന്ന് വെച്ചാ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ. ഓക്കെയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ഏതാണ് ടീം, എങ്ങനെയാണ് കളികളൊക്കെ കാണുന്നത്? അർജന്റീന ഫാനാണ്. പോയി കണ്ടു? അത് ശരി. ഫൈനലിൽ പോയിരുന്നോ അതോ വേറെ ഏതെങ്കിലും മത്സരങ്ങൾ കണ്ടതാണോ?
14: ഇല്ല, ഞങ്ങള് സ്ക്രീനിംഗിൽ ഇരുന്നു അവിടെ.
7: ആ അത് ശരി, പോയിരുന്നു.
14: പോയിരുന്നു ഫുള്ള് കളി. അർജന്റീന കളിക്ക് സ്ക്രീനിംഗിൽ കാണാൻ പോലുണ്ട്.
7: ആ ഈ വാ, കൊള്ളാലോ. ഇപ്പൊ
14: ഖത്തർ അർജന്റീന ഫാനാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രവചനം, ഡച്ച് പട ഇപ്രാവശ്യം എടുക്കും എന്നാണ് ഞാൻ പറയുന്നത്.
7: ഡച്ച് പട എടുക്കും അല്ലേ? അത് അത് പലരും എന്താ പറയാ പ്രവചിക്കുന്നുണ്ട്. എങ്കിൽ ആരായിരിക്കും അവരുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത്?
14: എതിരാളികളെ പോർച്ചുഗലും ബ്രസീലൊന്നും വരില്ല. മേബി ഫ്രാൻസ് ഓർ സ്പെയിൻ.
7: ഫ്രാൻസ്, സ്പെയിൻ, അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്.
14: അതിനെ
7: കുറിച്ച് പറയാത്തതെന്നാണ്.
14: എന്റെ സെക്കൻഡ് ടീമാണ് ഡച്ച്.
7: താങ്കളുടെ സെക്കൻഡ് ടീമാണ് ഡച്ച്. ആദ്യത്തെ ടീം അർജന്റീന, ഉറപ്പായിട്ട് അർജന്റീന. അപ്പൊ അർജന്റീനക്ക്
14: എപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ സെക്കൻഡ് ടീം വരുന്നത് ഒരു ഇഷ്ടം, യൂറോപ്പായിട്ട് കണക്ട് ചെയ്യുമ്പോ ഒരു ഇഷ്ടം വരുന്നത് ഡച്ചിനോടാണ്.
7: ഡച്ചിനോടാണ്.
14: എനിക്ക് ആഗ്രഹം വരുന്നത് ഡച്ച് എടുക്കാനാണ്. കാരണം കുറെ പ്രാവശ്യം സെമി ഫൈനല്, കഴിഞ്ഞ പ്രാവശ്യം ക്വാർട്ടർ ഒക്കെ കളിച്ച ടീമാണ്. തീരെ ഭാഗ്യമല്ല.
7: അപ്പൊ കപ്പെടുത്ത് പോയിക്കോട്ടെ അല്ലേ,
14: അവരെടുക്കട്ടെ എന്നാണ് ഒരു ഇത്.
7: എങ്കിലും അർജന്റീനക്ക് കിട്ടിയാലേ ഇരട്ടി മധുരം.
14: സന്തോഷം.
7: അതെ, എങ്കിലും നമ്മുടെ ആഗ്രഹവും സന്തോഷവും ഒക്കെ വേറെ ആണെങ്കിലും നമുക്ക് ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ഫുട്ബോളിനെ.
14: അതെ അതെ, ബ്രസീൽ പോർച്ചുഗൽ ഒന്ന് ക്വാർട്ടറിന് അപ്പുറം നടക്കൂല. സ്പെയിൻ, ഫ്രാൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക.
7: ക്വാർട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ടീം മാറേണ്ടി വരുന്ന ചുരുക്കം അല്ലേ?
14: അത് ഞാൻ കാണുന്നുണ്ട് മീനൈ പത്മട ഇൻസ്റ്റഗ്രാമിൽ, നമ്മൾ കാണുന്നുണ്ട്, ഫോളോവറാണ്.
7: ആണല്ലേ, ശരി ശരി. കൂടുതലൊന്നും പറയണ്ട, ഞാൻ നാരങ്ങ മിഠായി
14: വാങ്ങിച്ചു.
7: ശരി നവാസെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്.
15: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്, കരാറായിട്ടില്ലെന്ന് ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഹ്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ യുഎസ് പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗാൻ. ഒമാൻ തീരത്ത് വെച്ച് എംടി ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് യുഎസ് തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. യുഎസ് സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് യുഎസ് ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട എംടി ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഒമാൻ തീരത്ത് വെച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ എംടി സെറ്റബെലോയ്ക്ക് നേരെ നടന്ന യുഎസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടേക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2 സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനുവടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 പോലീസ് കസ്റ്റഡി. സിഎംആർഎൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് മഠം നൽകിയത്. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശനത്തിന് എത്തുന്നത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെ പി സി സി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. ചന്ദ്രൻ തില്ലങ്കേരിയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. രണ്ടു വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല, നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുമ്പ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logan Mugavan, Uru Pandini Pinale Paino.
2: Germany, Netherlands, Argentina, Portugal.
1: Logan Football Day, Mahamela.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
0: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
3: Time check.
0: Brought to you by Ozone Cargo.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്, സോറി 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹോം 92.2 എഫ്എം, ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായ മേഖലകളിലൊക്കെ ഇപ്പോൾ നല്ല ചൂട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബർദുബായ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 40%.
3: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

This is Home 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോം സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രൈഡേ. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഒരു ലോങ് വീക്കെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര ലോങ് അല്ലെങ്കിലും വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസത്തെ അവധിയോടെ കൂട്ടി വരുമ്പോൾ, തിങ്കളാഴ്ച ആക്ച്വലി പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ അവധി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണയുള്ളൊരു വീക്കെൻഡിനേക്കാൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ സന്തോഷം നമുക്ക് കിട്ടേണ്ടതാണ്. സന്തോഷമില്ലേ? സന്തോഷം ഉണ്ടാവണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ അവധി ദിവസം ചിലപ്പോൾ പല ചില കമ്പനീസ് ഒക്കെ വർക്കിംഗ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളൊരു വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ കുറച്ചധികം സന്തോഷം കണ്ടെത്തണം. കാരണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ആനന്ദത്തിൻ്റെ താക്കോൽ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ വീക്കെൻഡിന് നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മുടെ ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, കുറേ കാലമായിട്ട് മിണ്ടാതിരിക്കുക മീൻസ് പിണങ്ങിയിട്ടൊന്നുമല്ല, സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ചില സൗഹൃദങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു ഇൻറ്റൻഷനലി നമ്മൾ കുറച്ച് ഒരു എഫേർട്ട് ഇട്ട് അവരെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വെറുതെ കുറേ കുറേ ബ്ലാ ബ്ലാ എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നില്ല. എന്തായാലും വിശേഷങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഔട്ട്ഡോറിൽ യാതൊരു പരിപാടി നടക്കുന്ന ലക്ഷണമില്ല. കാരണം അത്രയും ചൂടാണ്, ഓരോ ദിവസത്തെയും ചൂട്. ഒരു 10 മിനിറ്റിലേക്കെങ്കിലും പുറത്തിറങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാം. ഇപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മളിപ്പോൾ ഓഫീസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പാർക്കിങ്ങിൽ കാറിട്ട് നേരെ ഓഫീസിലേക്ക് കയറുന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വെളിയിലൊന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുമല്ലോ. ആ 5 മിനിറ്റിലെ ചൂട് പോലും സഹിക്കാൻ പറ്റുന്നില്ല. എല്ലിനോ എല്ലിനോ എല്ലിനോൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എല്ലാ തരത്തിലും നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം ചൂടായിരിക്കും ഇത്തവണ. അതുകൊണ്ട് തന്നെ പല മേഖലകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധങ്ങളായിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മുൻപേ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റണ്ണിംഗ് ട്രാക്ക് ഒക്കെ യുവയിൽ വരുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകൾക്ക് എങ്ങനെയൊക്കെ സൗകര്യപ്രദമാവുന്ന രീതിയിൽ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരാമെന്ന് പ്രത്യേകം നിരീക്ഷിക്കുന്ന ഒരു ഇടമാണ് യുവൈ. അതുകൊണ്ട് തന്നെ അബുദാബിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു പരിപാടി, അതായത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റണ്ണിംഗ് ട്രാക്ക് തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഖാലിദിയ പാർക്കിൽ ഏതാണ്ട് 660 മീറ്റർ എയർ കണ്ടീഷൻ ചെയ്ത നമുക്ക് ഓടാനും അതുപോലെ നടത്തത്തിനും ഒക്കെ പറ്റുന്ന ട്രാക്ക് യുഎയിലെ താപനില ഉയരുന്ന സമയത്തും കാലാവസ്ഥ നിയന്ത്രിതമായിട്ട് ഈ ഒരു പാത റെസിഡൻസിനൊക്കെ ഒരു വർഷം മുഴുവൻ ഏറ്റവും സുഖകരമായിട്ട് സജീവമായിട്ട് നമ്മുടെ ആ ഒരു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചൊരു റൊട്ടീൻ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് എല്ലാം റിലേറ്റബിളായിരിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒന്ന് ഒരു പുതിയ മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ജിമ്മിലൊക്കെ പോയി, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒന്ന് ഓടാൻ പോയി ഇല്ലെങ്കിലും അത്താഴം ഒക്കെ കഴിഞ്ഞ് ഒന്ന് നടക്കാൻ ഇറങ്ങി, അങ്ങനെ കുറച്ച് നല്ല ശീലങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി മൂന്നിൻ്റെന്നായിരിക്കും ഈ ചൂട് എക്സസീവ് ആയിട്ട് നമ്മളെ അടിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ചൂട് കയറി നമ്മളെ വിഴുങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രക്രിയ അങ്ങ് നിർത്തും. അങ്ങനെയാണല്ലോ അല്ലേ? ഇത് കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. വെട്ടാത്ത മുടി വെട്ടാൻ തോന്നുന്നത് ചൊവ്വാഴ്ച ദിവസമായിരിക്കും, അന്ന് ബാർബർ ഷോപ്പ് അവധിയായിരിക്കും. ഇവിടെ ചൊവ്വാഴ്ച അവധിയല്ല, പക്ഷേ ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് ഞാനങ്ങ് പറഞ്ഞത്. അപ്പോൾ അതേ അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും അല്ലേ? പക്ഷേ അതിനും ഇവിടെ എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതാണ്. യുഎയിൽ അബുദാബിയിൽ ഇപ്പോൾ ശരിക്കും ആ ഒരു റണ്ണിംഗ് ട്രാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഫിറ്റ്നസിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച പബ്ലിക് ഇടങ്ങൾ, ആരോഗ്യപ്രദമായിട്ടുള്ള ജീവിത ശൈലികൾ എല്ലാവർക്കും പ്രാപ്തമാവുന്ന തരത്തിലേക്ക് പബ്ലിക് സൗകര്യങ്ങളൊക്കെ തന്നെ അബുദാബിയുടെ മുന്നേറ്റത്തിൻ്റെ ആ ഒരു ട്രാക്ക് എടുത്ത് കാണിക്കുന്ന ലക്ഷണമായിട്ട് മാറിയിരിക്കുകയാണ്. സോ അത്തരം ആക്ടിവിറ്റീസ്, അത് മാത്രമല്ല നമുക്ക് ഇൻഡോറിൽ ചെയ്യാൻ പറ്റുന്ന കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടിയൊക്കെ അന്വേഷിക്കുക, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റീവാക്കി മാറ്റുക. സമ്മർ ആണെങ്കിൽ തന്നെയും അതിനെ ഒരു ഡിപ്രസ്ഡ് സമ്മറാക്കി വിട്ട് കളയേണ്ട, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റുക കേട്ടോ. വേൾഡ് കപ്പ് അല്ലേ, ഞാൻ എങ്ങനെ അത് മിസ്സാക്കി. ഇത്ര സമയമായിട്ട് നമ്മൾ വേൾഡ് കപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല, വരുന്ന മണിക്കൂറുകളിലൊക്കെ നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാം. ഇന്നലെ മുതൽ അങ്ങനെ ഫാൻ പിറ്റുകളൊക്കെ ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ്. പലയിടത്തും ഫാൻസിൻ്റെതായിട്ടുള്ള ആവേശങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ മത്സരങ്ങൾ ഏറ്റവും കണിശമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് പോലും റഫറിയുടെ പോക്കറ്റിൽ കിടക്കുന്ന റെഡ് കാർഡ് രണ്ടിലധികം തവണ പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായ മത്സരങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക മത്സരമാണെങ്കിലും അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മത്സരമാണെങ്കിലും ഒക്കെ തന്നെയും അല്ലേ. അപ്പോൾ എന്തായാലും ഫുട്ബോൾ ആവേശവും എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, അടിപൊളിയാക്കുക. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM. ദിസ് ഈസ് ദ ടൈം ഓഫ് ബാക്ക് ടു ഹോം. ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Ammone, endha idu? Ee vandide AC adichu poyalla. Idhukku sradhikkanna paadu.
3: Sradhikkanna.
2: Eda mone, poda poi. Vandide AC adichu poi.
3: Annam pedikkanna.
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ദൃശ്യം 3. പലപ്പോഴും നമ്മൾ കാണുന്ന ചില സിനിമകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മിക്സഡ് റിവ്യൂസ് മിക്സഡ് റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഈ സിനിമയുടെ ഒരു ഓട്ടം എവിടെ വരെ ആയിരിക്കുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ എന്ത് തരം റിവ്യൂസ് വന്നാലും ഇത് ഞങ്ങളുടെ ദൃശ്യമാണ്, ഞങ്ങളുടെ ലാലേട്ടനാണ്, നമ്മുടെ ജിത്തു ജോസഫ് ആണെന്ന് പറഞ്ഞിട്ട് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററിലേക്ക് എത്തുകയും ഈ സിനിമയെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ചുമ്മാ എക്സാജറേറ്റ് അത് പറഞ്ഞതല്ല, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയിരിക്കുകയാണ് ദൃശ്യം 3. 330 കോടിയുടെ ആഗോള റവന്യൂ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മോഹൻലാൽ നായകനായിട്ട് എത്തുന്ന ദൃശ്യം 3 330 കോടിക്ക് മുകളിൽ ആഗോള റവന്യൂ

0: ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോബൽ ഗ്രോസ് കളക്ഷൻ, തിയേറ്റർ റൈറ്റ്സ് എന്നിവയൊക്കെ ചേർത്തിട്ടുള്ള ബിസിനസ്സാണ്. അതിന് പുറമേ ആയിട്ട് ഡിജിറ്റലും സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള ബിസിനസ്സൊക്കെ കൂട്ടി വരുമ്പോഴത്തേക്ക് 400 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നാണ് സൂചന. മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കും. 300 കോടിയോ മറ്റോ ആയിരുന്നു ഒരു ലാൻഡ് മാർക്കായിട്ട് ലോക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു റെക്കോർഡാണ് ആക്ച്വലി ദൃശ്യത്തിലൂടെ മലയാളികൾക്ക് മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ടൈം ടു സെലിബ്രേറ്റ്. സിനിമാ പ്രേമികളൊക്കെ ആഘോഷിക്കേണ്ട സമയമാണ് അല്ലേ? ആഘോഷങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ ആഘോഷം ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്. പക്ഷേ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, യു എയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഫിഫ വേൾഡ് കപ്പ് മത്സരം ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും, എങ്ങനത്തെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്ലേബ് പറയാം. അതായത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചില വിശ്വസിച്ച് ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ, എല്ലാ 104 മത്സരങ്ങളും പൂർണ്ണമായിട്ടും യു എയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ബെയിൻ കണക്റ്റ് ആണ്. അപ്പോൾ ബെയിൻ കണക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോണിലൂടെയോ അല്ലെങ്കിൽ ടാബ്ലറ്റിലൂടെയോ ടിവിയിലൂടെയോ ഒക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മത്സരങ്ങളെല്ലാം തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തലബാത്തിൻ്റെ ഒരു ഓഫർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ലോകകപ്പ് സ്ട്രീം ചെയ്യാനുള്ള ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമുകളൊന്നായിട്ടുള്ള ടോഡുമായിട്ട് ചേർന്നിട്ട് ഒരു ഓഫറൊക്കെ ഇപ്പോൾ തലബാത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മാച്ച് കംപ്ലീറ്റ്ലി കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സംഗതി. അതോടൊപ്പം തന്നെ ഫിഫയുടെ ഒഫീഷ്യൽ പാർട്ണറായിട്ടുള്ള യൂട്യൂബിലൂടെ ഈ മത്സരങ്ങൾ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഹൈലൈറ്റുകൾ, ബിഹൈൻഡ് ദി സീൻസ് വീഡിയോസ് അങ്ങനെ തുടങ്ങിയ സംഗതികളൊക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ചില മത്സരങ്ങളുടെയൊക്കെ ഒരു ലൈവ് ആരംഭത്തിൻ്റെ 10 മിനിറ്റ് വരെയുള്ള വീഡിയോസും ഒക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ലൈവായിട്ട് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഫിഫ പ്ലസിൻ്റെ ആപ്പ് ഉണ്ട്. ലൈവ് സ്കോറുകളും മത്സരങ്ങളുടേതായിട്ടുള്ള ഒരു സമയക്രമങ്ങളും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും പോയിൻറ്റ് ടേബിളും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫിഫയുടെ ഒഫീഷ്യൽ ആപ്പായിട്ടുള്ള ഫിഫ പ്ലസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അൺഒഫീഷ്യലായിട്ടുള്ള ലിങ്കിൽ, നമ്മൾ ഇന്നലെ മുതലേ പറയുന്ന ഒരു കാര്യമാണ്, അൺഒഫീഷ്യലായിട്ടുള്ള ലിങ്കുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് വളരെ വലിയ തെറ്റാണ്. ചിലപ്പോൾ തടവ് ഉൾപ്പെടെ വലിയ പിഴ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരും. 10,000 ദിർഹംസ് മുതൽ 100,000 ദിർഹംസ് വരെയുള്ള പിഴയൊക്കെ ഇങ്ങനെ അൺഒഫീഷ്യൽ ലിങ്കുകളിൽ കയറി വേൾഡ് കപ്പ് കാണുന്നവരെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് എവിടെയൊക്കെയാണ് ട്രാഫിക് എന്നൊന്ന് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ യൂഷ്വലി ട്രാഫിക് കണ്ടീഷൻസ് കുറവായിരിക്കും മേജർ റോഡ്സിലൊക്കെ തന്നെ. സ്റ്റാർട്ടിംഗ് ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഷെയ്ഖ് സായദ് റോഡിൽ മോട്ടറി ട്രാഫിക് കണ്ടീഷൻസ് അത്യാവശ്യം സാധാരണ ഉള്ളതിനേക്കാൾ വെഹിക്കിൾ കൗണ്ട് വളരെ കുറവാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലും ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് മൽബർ ഷാഭാഗത്തൊന്നും വലിയ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഹെസ സ്ട്രീറ്റിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളൂ. സാധാരണ ബംബർ ടു ബംബർ ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണല്ലോ. അൽഖ്യാൽ റോഡിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ആൻഡ് കമ്മിങ് ഓൺ ടു റിബാ സ്ട്രീറ്റിലും ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ദുബായ് അല്ലൻ റോഡിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ നല്ല രീതിയിൽ തന്നെ വെഹിക്കിൾ മൂവ്മെന്റ് കാണുന്നുണ്ട്. ഒരു മേജർ ആക്സിഡന്റുകൾ രണ്ടെണ്ണത്തിന്റെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിലായിട്ട് രണ്ട് ആക്സിഡന്റുകൾ എനിക്ക് തോന്നുന്നു ആ ഒരു ദുബായ് ഗ്രാൻഡ് പാർക്കൊക്കെ എത്തുന്നതിന് മുൻപായിട്ടാണ് തോന്നുന്നു. അപ്പോൾ ഒരു ദുബായ് മോളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിലായിട്ട് കുറച്ചധികം കഞ്ചഷൻസ് ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു ഷെയ്ഖ് സായദ് റോഡിലും ഒരു യൂഷ്വൽ കഞ്ചഷൻസിനെക്കാളും കുറവാണ് കേട്ടോ ഈ സമയത്തൊക്കെ. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ സാധാരണ പോലെ തന്നെ നല്ല കഞ്ചഷൻസ് ഉണ്ട്. ഖബീസി ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിബാ സ്ട്രീറ്റ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. എയർപോർട്ട് സ്ട്രീറ്റിൽ റഷീദിയ മെട്രോ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായിട്ട് എയർപോർട്ട് സ്ട്രീറ്റിൽ ബാക്ക് ടു ബാക്ക് 3 ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആ ഒരു റഷീദിയ പാർക്കിന്റെ ഭാഗത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ രണ്ട് ആക്സിഡന്റുകൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ട് സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അറിയിക്കാം. നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഈ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് മുഴുമാറ്റി വരുന്ന സമ്പ്രദായം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ ഒരു പക്ഷേ ബാഹുബലിക്കൊക്കെ ശേഷം, ബാഹുബലി KGF ഒക്കെ വന്ന സമയത്ത്, കാന്താരയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും, മലയാളത്തിലേക്ക് മറ്റ് ഭാഷകളിലെ വലിയ സിനിമകൾ മുഴിമാറ്റി വരുന്ന ഒരു ശീലം, ആ ഒരു സമ്പ്രദായം എനിക്ക് തോന്നുന്നു ഇപ്പോൾ MGR NTR കാലത്ത് തമിഴ് സിനിമകൾ അങ്ങനെ മൊഴിമാറ്റേണ്ട ആവശ്യകത വരാറില്ല. പക്ഷേ തെലുങ്കിലെ സിനിമകൾ പെർട്ടിക്കുലർലി ഇപ്പോൾ NTRൻ്റെയൊക്കെ സമയം മുതൽ തന്നെ അത്തരത്തിൽ മലയാളത്തിലേക്ക് സിനിമകൾ മൊഴിമാറ്റി വരാറുണ്ട്. അതിനുശേഷം ചിരഞ്ജീവി, നാഗാർജുന, വെങ്കടേഷ് ഇവരുടെയൊക്കെ പടങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ പണ്ടൊക്കെ ഓർമ്മയില്ലേ, ചില ചാനലുകളിൽ, അമൃത TVയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ ചിരഞ്ജീവിയുടെയൊക്കെ പഴയ സിനിമകൾ കുറേ മൊഴിമാറ്റി വരുമായിരുന്നു. അതിൽ ചിലതൊക്കെ വലിയ ഹിറ്റുകളും ആയിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേറൊരു ട്രെൻഡിലേക്ക് എടുത്തുകൊണ്ട് പോയത് മലയാളികൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു മലയാള താരത്തിന് കൊടുക്കുന്ന അതേ റെലവൻസോടെ നമ്മൾ ഒരു അന്യഭാഷാ താരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഒഫ്കോഴ്സ് അല്ലു അർജുൻ്റെ വരവോടുകൂടി തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തെലുങ്കാനയിൽ പഠിക്കാൻ വേണ്ടി പോയൊരു എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ കാക്കിനാട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ തെലുങ്ക് നാട്ടിൽ പഠിക്കാൻ പോവാണ്. നമ്മൾ ഈ തെലുങ്ക് സിനിമകൾ അപ്പോഴേക്കും കുറേ സിനിമകൾ ഇങ്ങനെ മൊഴിമാറ്റി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പ്രഭാസിൻ്റെ ഒക്കെ ഇൻഷ്യൽ ഡേയ്സിലുള്ള പടങ്ങൾ, രാംചരൻ്റെ ധീര പോലെയുള്ള സിനിമകൾ, ധീരയ്ക്ക് ശേഷം രാംചരണും കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുടെ, കുറേ നടന്മാരുടെ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, മഹേഷ് ബാബുവിൻ്റെ സിനിമകൾ. അപ്പോൾ നമ്മൾ ഇവരടുത്ത് ചോദിക്കുക, അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആരാ, അവിടുത്തെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആരാ, അവിടുത്തെ സ്റ്റാർസൊക്കെ എങ്ങനെ, അവിടെയും അല്ലു അർജുനാണോ ടോപ്പ് ഫാൻ ബേസ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇല്ല, അല്ലു അർജുൻ സ്റ്റാറാണ്. പക്ഷേ ഇപ്പോൾ പുഷ്പയ്ക്ക് ശേഷമുള്ള ഒരു സ്റ്റാർഡത്തെ കുറിച്ച് അല്ല കേട്ടോ പറയുന്നത്, ആ സമയത്ത് ഇനിഷ്യൽ ഡേയ്സിലെ, അപ്പോൾ ഒരു പത്ത് വർഷത്തിനൊക്കെ മുൻപേ. അപ്പോൾ അവർ പറയും, അല്ലു അർജുൻ ഒഫ്കോഴ്സ് സ്റ്റാറാണ്, പക്ഷേ എന്നിരുന്നാലും അത്രയധികം ഒരു ഫാൻ ബേസ് അങ്ങനെ ഇല്ല. അല്ലു അർജുനേക്കാളും വലിയ സ്റ്റാറാണ് തെലുങ്ക് സിനിമയിൽ ആക്ച്വലി മഹേഷ് ബാബു. മഹേഷ് ബാബു അവിടുത്തെ പീക്ക് സ്റ്റാറാണ്. പിന്നെ പവൻ കല്യാൺ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ പേരൊക്കെ അവർ അന്ന് മെൻഷൻ ചെയ്യുമായിരുന്നു. ജൂനിയർ NTR ഒക്കെ അവിടെ കുറച്ചുകൂടെ വലിയ സ്റ്റാറിടം ഉള്ള ആൾക്കാരാണെന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഷെടാ, അപ്പോൾ കേരളത്തിലാണോ അല്ലു അർജുൻ ഇത്രയും ഫാൻസ് എന്ന്. അപ്പോൾ പക്ഷേ അതിനുശേഷം പുഷ്പ വന്നു, എല്ലാം മാറി മറിഞ്ഞു. അല്ലു ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ മെഗാസ്റ്റാർ ആയിട്ട് മാറി. വാട്ടെവർ, എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ സ്വന്തം നാട്ടിലെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരു താരത്തിന് കൊടുക്കുന്ന അതേ സ്നേഹം നമ്മൾ മലയാളികൾ അല്ലു അർജുന് കൊടുത്തിട്ടുണ്ട്. മല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ടേം പോലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അല്ലു അർജുൻ്റെ ഒറിജിനൽ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, കാരണം നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലു അർജുന് സംവിധായകൻ ജിസ്ജോയുടെ ശബ്ദമാണ് അല്ലേ. കാരണം ആ ശബ്ദത്തിൽ അല്ലു സംസാരിച്ചാണ് നമ്മൾക്ക് കേട്ട് പരിചയം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായി കാണും. കാരണം കേരളത്തിൽ ആക്ച്വലി വീണ്ടും ഒരു റീ റിലീസിൻ്റെ മെഗാ ആഘോഷം അങ്ങനെങ്ങറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലു അർജുൻ കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ബേസ് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ച സിനിമകളിലൊന്നാണ് ഹാപ്പി. അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു, ഡയലോഗുകൾ ഹിറ്റായിരുന്നു. ആ സിനിമ തന്നെ ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. ആ സമയത്തെ ഫാഷനെ പോലും ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സിനിമയായിരുന്നു ആക്ച്വലി ഹാപ്പി. അപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട മല്ലു അർജുൻ തിയേറ്ററിലേക്ക് വീണ്ടും ആവേശം എതിരുകയാണ്. അല്ലു അർജുൻ്റെ കരിയറിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിട്ടുള്ള ഹാപ്പി 4K ദൃശ്യമികവോടെ വീണ്ടും കേരളത്തിലൊക്കെ റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലൊക്കെ ഭയങ്കര ജനത്തിരക്കാണ് ശരിക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് ആ സമയത്ത് കൊച്ചുകുട്ടികളായിരുന്നിട്ടാണ് തിയേറ്ററിൽ പോയി ഈ സിനിമ ആസ്വദിക്കാൻ പറ്റാതെ പോയ, TVയിൽ ഈ സിനിമയൊക്കെ കണ്ട്, ആരെയും ഹാപ്പിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജനറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 10, 26, 27 വയസ്സൊക്കെ ഉള്ള ആ ഒരു ജനറേഷനാണ് കംപ്ലീറ്റ്ലി ഈ സിനിമ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ റിലീസിൽ കേരളത്തിൽ ഏതാണ്ട് 150 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഹാപ്പി. അപ്പോൾ ഈ തിരിച്ചുവരവിലും സിനിമാ പ്രേമികൾ കംപ്ലീറ്റ്ലി ഏറ്റെടുക്കുകയും ചോട്ടാമുമ്പേക്കൊക്കെ ഉണ്ടായിരുന്നൊരു ആവേശം വീണ്ടും തിയേറ്ററുകളിൽ ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു റീ റിലീസിന് കാണാൻ പറ്റുന്നുവെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒരു അല്ലു അർജുൻ ഫാനാക്കി മാറ്റിയ സിനിമ ഏതാണെന്ന് ഇവിടുന്ന് പറയും. നിങ്ങളിപ്പോൾ ആര്യ കണ്ടിട്ടാണോ, ഹാപ്പി കണ്ടിട്ടാണോ, ആര്യ 2 കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഗജബോക്കിരി, ബണ്ണി പോലെയുള്ള സിനിമകൾ കണ്ടിട്ടാണോ, ഇങ്ങനെ കുറേ പടങ്ങൾ. പിന്നെ ഒരു ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സിനിമ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫ്ലോപ്പുകളൊക്കെ അല്ലു അർജുൻ്റെതായിട്ട് വന്നിട്ടുണ്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റി വന്ന സിനിമകൾ തന്നെ. പക്ഷേ സി, അദ്ദേഹം തരുന്നൊരു വൈബ് അത് വേറെയാണല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ അല്ലു അർജുൻ ഫാനായ സിനിമ ഏതാണെന്ന് നമുക്കൊന്ന് മെസ്സേജ് അയച്ച് പറ.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM AC. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ്
4: 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.
3: Back to home, brought to you by Alnur Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841. Evergreen Partigal, brought to you by Basha Bhai Biryani. Authentic Dindigal Biryani, Chennai Bhai Vittu Kalyana Biryani. Ini Aswadikyam. Vasal Hai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാറായിട്ടില്ലെന്ന് ഇറാൻ. ശബരിമല സ്വർണ്ണക്കൊള്ള, പ്രതിഭാഗം വക്കീൽ ഇനി സർക്കാർ അഭിഭാഷകൻ. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഅത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ യുഎസ് പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗാൻ. ഒമാൻ തീരത്ത് വെച്ച് എം ടി ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് യുഎസ് തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. യുഎസ് സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9-ലധികം കപ്പലുകളാണ് യുഎസ് ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട എം ടി ജൽവീർ കപ്പലിൽ 20-ലധികം ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന മൂന്നാമത്തെ കപ്പൽ ആക്രമണമാണ് ഇത്. ഒമാൻ തീരത്ത് വെച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ എം ടി സെറ്റബെല്ലോയ്ക്ക് നേരെ നടന്ന യുഎസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനു അടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡി. സിഎംആർഎൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെപിസിസി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. എൽഡിഎഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. പിഎം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിയിരുന്നു എന്ന യുഡിഎഫ് സർക്കാരിന്റെ വാദം തെറ്റെന്ന് വ്യക്തമാക്കി കേന്ദ്ര രേഖകൾ. പിഎം ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നൽകിയ 99 കോടി രൂപ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിക്ക് സംസ്ഥാനത്തിനുള്ള വിഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. പിഎം ശ്രീയിൽ സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയാലേ ഫണ്ട് അനുവദിക്കാനാകൂ എന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കേരളവുമായുള്ള കരാർ റദ്ദാക്കാതെ പുതിയ സർക്കാരിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിയമനം നടത്തിയത് മുഖ്യമന്ത്രി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനാക്കിയ സംഭവം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന മുൻമന്ത്രി പി രാജീവ്. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഒരു സർക്കാരും ധൈര്യപ്പെടാത്ത കാര്യം. നടപടിയിൽ നിഗൂഢത. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് തവണ അവസരം ലഭിച്ചത് എങ്ങനെ? ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയാണോ ഈ നിയമനമെന്ന പി രാജീവിന്റെ ചോദ്യം. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലി, പരപ്പനങ്ങാട് സ്വദേശി സാധിക് എന്നിവരെ പോലീസ് പിടികൂടി. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്ത് നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. രണ്ടു വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല. നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. പിളർപ്പിനെ തുടർന്ന് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്ത് പുറത്ത്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് 19 വിമത എംപിമാർ നൽകിയ കത്താണ് പുറത്തുവന്നത്. നിലവിൽ 28 എംപിമാരാണ് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനോഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9 മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2 മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59 മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12 തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനു ശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇസ്ലാമിക പുതുവർഷം ജൂൺ 15 തിങ്കളാഴ്ച. യുഎഇയിൽ പൊതു അവധി. സർക്കാർ സ്വകാര്യ മേഖലകൾക്കും വിദ്യാലയങ്ങൾക്കും അവധി ബാധകം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനവുമായി ന്യൂസിലൻഡ് ക്രിക്കറ്റ് ഇതിഹാസവും മുൻ നായകനുമായ കെയ്ൻ വില്യംസൺ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് 35-കാരനായ വില്യംസിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ലോർഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റാകും തന്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരമെന്ന് വില്യംസൺ വ്യക്തമാക്കി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
7: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
8: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
9: ഫിഫ വേൾഡ് കപ്പ് 2026.
10: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ,
11: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
12: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
13: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
14: Brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
15: അനുദിനമധുരവും നിൻ ചുണ്ടിൽ വിടരും ചിരികളിൽ ഞാൻ കാണും മോഹങ്ങളടിമുടി പുളകവും.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: നമ്മളത്ര പ്രിവിലേജ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇത്തരം അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയിൽ പോലും, അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാറ്റാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന, അത്രയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പലരെയും കാണുന്ന സമയത്താണ് നമ്മുടെ പലരുടെയും പ്രിവിലേജിനെ കുറിച്ച് നമ്മൾ തന്നെ ആലോചിക്കുന്നത് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ സമ്മർ തുടങ്ങിയ സമയം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നവർ, അവർ ഏതെങ്കിലും തരത്തിലൊരു ഇത്തിരി ഡിലേ ആവുകയാണെങ്കിൽ, അവരുടെ ആ ഒരു കൃത്യനിഷ്ഠയിൽ ഒരു ചെറിയ വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരോട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ അത് അവരെ കുറച്ച് ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരോട് കുറച്ച് മോശമായിട്ട് പെരുമാറിക്കൊണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കാണാതെ പോകുന്ന അവരുടെ ഒരു എഫേർട്ട് ഉണ്ട്. ആ ഒരു എഫേർട്ടിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകാറുണ്ട്. നമ്മളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളും അത്രയും ഫ്രസ്ട്രേറ്റഡായി മാറുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ ഈ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോയി പോലും കഴിക്കാത്തവർ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി സ്ഥിരം മാത്രം കഴിക്കുന്നവർ, അവരെ ആ ഒരു പരിപാടി പോലും നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ഓർഡർ ചെയ്ത് എത്തിക്കുക, വീട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അങ്ങനെ ആ ശീലങ്ങളൊക്കെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ സമയം പോലും നോക്കാതെ പ്രവർത്തിക്കുന്ന ഡെലിവറി റൈഡേഴ്സ് ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അപ്പോൾ അവരുടെ നേർക്ക് നമ്മുടെ ഒരു പരിഗണന, ഒരു തണുത്ത ഒരു കുപ്പി വെള്ളത്തിൻ്റെ രൂപത്തിലോ ഒക്കെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ആരംഭത്തിലേ പറയുന്നതാണ്. ആൻഡ് നമ്മളത് ചെയ്തില്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റം അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം യുഎയിലെ ഡെലിവറി റൈഡേഴ്സിന് വേണ്ടിയിട്ട് ഏതാണ്ട് 12,000 എ സി വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജമാക്കും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അവർക്ക് പല വിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾ, പല വിധങ്ങളായിട്ടുള്ള റെസ്റ്റിംഗ് ഏരിയാസ് ഒക്കെ തന്നെ സമ്മറിൽ ആക്റ്റീവ് ആവുന്നത് നമ്മൾ മുൻവർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യുഎയിലെ ഈ ഒരു കടുത്ത വേനൽ കണക്കിലെടുത്തുകൊണ്ട് ഡെലിവറി റൈഡേഴ്സിന് വേണ്ടിയിട്ട് 12,000 എ സി വിശ്രമ കേന്ദ്രങ്ങളാണ് യുഎയിൽ എമ്പാടുമായിട്ട് സ്ഥാപിക്കാൻ പോകുന്നത് എന്നാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സർക്കാർ പ്രൈവറ്റ് പങ്കാളികളുമായിട്ട് ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പോകുന്നത്. 4 വർഷമായിട്ട് തുടരുന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു പരിപാടി. തീർച്ചയായിട്ടും ആ ഒരു ഇനിഷ്യേറ്റീവ്, ഗവൺമെന്റിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് നമുക്കും ഏറ്റെടുക്കാം. ഒരു ഇത്തിരി വൈകിപ്പോയാൽ, അല്ലെങ്കിൽ ചൂടിന്റെ ആ ഒരു കാഠിന്യത കൊണ്ട് വിയർത്തൊളിച്ച് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നിലേക്ക് ആ ഒരു സാധനവുമായിട്ട് എത്തുന്നവർക്ക് ഒരു സ്നേഹത്തോടെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പി വെള്ളം ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും വലിയൊരു പരിഗണന തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേനൽ കടുക്കട്ടെ, പക്ഷേ എന്നിരുന്നാലും നമ്മൾ അത്രയും എന്താ പറയുന്നത് ഫ്രസ്ട്രേറ്റഡ് അല്ലാത്ത ഒരു വേനൽക്കാലം ആയിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ്, സമ്മറാണ്, സമ്മറിന്റെ ചൂടാണ്. പക്ഷേ ഈ ചൂടത്ത് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം അത് നമ്മുടെ ശരീരം തന്നെയാണ്. ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ടിപ്സ്.
1: ഹെൽത്ത് ടിപ്സ്
0: ഓൾറൈറ്റ്, സമ്മറാണ്, സമ്മറിന്റെ ചൂടാണ്. പക്ഷേ ഈ ചൂടത്ത് നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം അത് നമ്മുടെ

0: നമുക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല പൊടിക്കൈകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റീൽ കാണുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം, ഒരു ബോധോദയം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നത്. അതിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ അത് പാലിക്കാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പാലിച്ച് കളയേണ്ട ഒന്നല്ല ചില ഹെൽത്തി ഹാബിറ്റുകൾ എന്ന് പറയുന്ന ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാരണം ഇതൊരു ദീർഘകാലത്തേക്ക് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരം നമ്മളോടൊപ്പം നിലനിൽക്കുന്ന അത്രയും കാലം ഏറ്റവും ഊർജ്ജസ്വലമായി ഏറ്റവും ആരോഗ്യകരമായിട്ട് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഈ നല്ല ശീലങ്ങൾ, ഹെൽത്തി ഹാബിറ്റുകളൊക്കെ ഫോളോ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡെയിലി റൊട്ടീൻ ഞാൻ പറയട്ടെ. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും യൂഷ്വലി എല്ലാ ദിവസത്തെയും പോലെ തന്നെ അലാറം അടിച്ചു, പക്ഷേ എഴുന്നേൽക്കാൻ വൈകിപ്പോയി. സോ അലാറം ഓഫ് ചെയ്ത് കിടന്നതിൻ്റെ പേരിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കുന്നു, ആൻഡ് അത് മൈറ്റ് ബി നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ചിലപ്പോൾ സാൻഡ്വിച്ചുകളായിരിക്കും, അങ്ങനെ എന്ത് തന്നെ ആയിക്കോളട്ടെ, ജങ്ക് ആയിരിക്കും. ഉച്ചയ്ക്കും ഇതേ അവസ്ഥ, ജോലിയുടെ തിരക്കിനിടയ്ക്ക് ഓട്ടത്തിനിടയ്ക്ക് എവിടെ നിന്നെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിക്കുന്നു. വൈകുന്നേരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ രാവിലത്തെയും ഉച്ചക്കലത്തെയും മുഴുവൻ ക്ഷീണം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്, അതും പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ഭക്ഷണം തന്നെയായിരിക്കും, എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുന്നു, സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നു. ആൻഡ് ഇതുമൂലം ഇതേ ഒരു ശീലം കൊണ്ട് മാത്രം നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പോലും മനസ്സിലാക്കാത്ത, നമ്മൾ പോലും തിരിച്ചറിയാത്ത നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ പുറത്തു വന്ന് അത് നമുക്ക് ഒരു പ്രശ്നമായി മാറി ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റൽ ആക്സസിലേക്കോ അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യൽ സ്റ്റെപ്സിലേക്ക് പോലും നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലേ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലൊരു ഹിന്ദി വരുന്ന സമയത്തല്ല നമ്മൾ പോയി ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ചെക്കപ്പുകൾ നിരന്തരമായി ചെയ്യേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ഒരു വാഹനത്തിന് സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മറക്കാറില്ല. പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ സർവീസ് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? വാഹനം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റി വാങ്ങാൻ പറ്റുന്ന ഒന്നാണ്, പക്ഷേ ശരീരം അങ്ങനെയല്ല. വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടു റോഡിൽ നിന്ന് പോകുമോ എന്ന് പറയുന്ന ഒരു പേടി കൊണ്ടാണ് എപ്പോഴും വെഹിക്കിൾ സർവീസിനൊക്കെ നമ്മൾ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. അല്ലേ, പല ഗുരുതര രോഗങ്ങൾക്കും തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. ഇപ്പോൾ ക്യാൻസർ, ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, നമ്മുടെ ആന്തരിക അവയവങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ ഏറ്റവും വൈകിയാണ് കണ്ടെത്താറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്, ഡോക്ടേഴ്സ് എപ്പോഴും നിഷ്കർഷിക്കുന്ന ഒരു കാര്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത്. അത് ഒരു ആരോഗ്യ മന്ത്രമായി തന്നെ കണക്കിലാക്കേണ്ട, കണക്കിലെടുക്കേണ്ട സംഗതികളിൽ ഒന്ന് തന്നെയാണ്. കാരണം നമ്മളെല്ലായ്പ്പോഴും വൈകി പോകുന്ന സമയത്ത് ആ സമയത്തിൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുന്നത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കേൾക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമാണ്. നമ്മൾ ചില ആക്സിഡൻറ്റ് സീക്വൻസുകൾ എല്ലാ സിനിമയിലും കണ്ടു കഴിഞ്ഞാൽ പറയും, ഒരു 10 മിനിറ്റ് മുന്നേ നിങ്ങൾ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു, ഒരു 15 മിനിറ്റ് മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആ 15 മിനിറ്റ് എത്രമാത്രം വാല്യൂബിൾ ആണ് എന്ന് ആ ഡയലോഗ് പറയുന്ന സമയത്താണ് അത് സിഗ്നിഫിക്കൻ്റ് ആയി മാറുന്നത്. അല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പലരുടെയും രോഗാവസ്ഥകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻഷ്യലി കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഫലവത്തായി ചെയ്യാൻ പറ്റിയേനെ എന്നുള്ള വാചകങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പലതവണ പലരുടെയും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ കാര്യത്തിൽ വരണ്ട എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾ എടുക്കേണ്ടത് വളരെ അനിവാര്യതയാണ്. നിങ്ങൾക്ക് 40 വയസ്സിന് മുകളിലാണോ? കുടുംബത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗുരുതര രോഗങ്ങളുടേതായിട്ടുള്ള ഹിസ്റ്ററിയോ ചരിത്രമോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ വളരെ പ്രധാനമാണെന്നുള്ളൊരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ആരോഗ്യം സംരക്ഷിക്കാം, രോഗം വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് തിരിച്ചറിയാം, ആൻഡ് അതിനു വേണ്ടുന്ന സർവീസുകൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടം തന്നെയാണ് MVR. തീർച്ചയായിട്ടും റേഡിയേഷൻസിൻ്റെ കാര്യത്തിലാവട്ടെ, അതിനു വേണ്ടുന്ന ബാക്കി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ബാക്കി ചെക്കപ്പുകളാവട്ടെ, ഡോക്ടർ കൺസൾട്ടേഷൻസ് ആവട്ടെ, ഈ കാര്യത്തിലെല്ലാം തന്നെ നമുക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള പേരുകളിലൊന്നാണ് MVR. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 050-860-9611 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെൻസിനും വിമൻസിനും എല്ലാം തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ്, നിരവധി ഓഫറുകൾ, 50% വരെ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. മാത്രമല്ല ഇതിന് പുറമെ ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ, എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ഒരു സേവനം നമുക്ക് അവിടെ ലഭ്യമാണ്. ആൻഡ് നിങ്ങൾ എത്തേണ്ടത് അറിയാലോ, നമ്മുടെ ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിലാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്ന നമ്പറാണ് പറഞ്ഞത്, 050-860-9611.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: Back to home brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഓരോ വേൾഡ് കപ്പും കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള ആവേശം തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ അത്തരം ചിഹ്നങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തെ ചിഹ്നങ്ങളായിട്ട്, ഒഫ്കോഴ്സ് ഒഫീഷ്യൽ ഔദ്യോഗിക സൈനുകളെക്കുറിച്ചല്ല പറയുന്നത്, അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി പറ്റുന്ന ചില ചിഹ്നങ്ങൾ. ഇപ്പോൾ ഷക്കീറ വാസ് വൺ അമോങ് ദാറ്റ്. ഇപ്പോൾ 2010 വേൾഡ് കപ്പിൽ ആ ഒരു സാമനാമന പാട്ടിലൂടെ തന്നെ അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ലോകത്തുണ്ടാക്കിയ ആളാണ്. ജബുലാനി പന്തുകളാവട്ടെ, വുവുസേല ആവട്ടെ, ഒക്കെ തന്നെ അത്തരത്തിൽ ഇമ്പാക്റ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓരോ വേൾഡ് കപ്പുകൾക്കും ഔദ്യോഗികമായിട്ട് ചില സൈനുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഖത്തറിൽ നടന്നപ്പോഴത്തേക്കും ലൈബ് ആയിരുന്നു, റഷ്യയിൽ നടന്നപ്പോഴത്തേക്കും സബീവാക്ക എന്ന് പറയുന്ന കണ്ണട ധരിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ചെന്നായുടെ രൂപമായിരുന്നു. ആൻഡ് അത് അവരുടെ, അതായത് ഈ ഹോസ്റ്റ് കൺട്രീസിൻ്റെതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും ഒക്കെ തന്നെ ചേർത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുന്നത് ഒരു ഔദ്യോഗിക ചിഹ്നത്തെയൊക്കെ തന്നെ കണ്ടെത്താറുള്ളത്. ഇത്തവണത്തെ വേൾഡ് കപ്പിലെ ചിഹ്നം, സാധാരണ ഗതിയിൽ ചിഹ്നങ്ങൾക്കൊക്കെ വലിയ റെലവൻസ് കിട്ടാറുള്ളതാണ്, പക്ഷേ എനിക്കെന്തോ ഈ അമേരിക്കൻ മെക്സിക്കൻ ഇതെല്ലായിടത്തോടെ നടത്തുന്നതുകൊണ്ടാണോ വേണ്ട റെലവൻസ് ഈ ചിഹ്നങ്ങൾക്ക് കിട്ടാത്ത പോലെ തോന്നി കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പാണ് 2026. ഇതിന് മൂന്ന് ഭാഗ്യചിഹ്നങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാനഡയുടെ പ്രതിരോധ കരുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മേപ്പിൾ മൂസ്മാൻ, മേപ്പിൾ എന്ന് പറയുന്ന ഒരു മൂസ്മാൻ്റെ ഒരു ഇമേജും, അതോടൊപ്പം തന്നെ മെക്സിക്കോയുടേതായിട്ടുള്ള പാരമ്പര്യം, വേഗതയും ഒക്കെ തന്നെ കാണിക്കുന്നതിന് ഒരു ജാഗുവാർ, അമേരിക്കയുടേതായിട്ടുള്ള ഒരു അമേരിക്കയുടെ സൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഈഗിളാണ് അമേരിക്കയുടെ സൈൻ. അപ്പോൾ ആ ഈഗിൾ അന്ന് എങ്ങനെ, ആ ഒരു മൂന്ന് ചിഹ്നങ്ങളാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. കളിയിലെ വ്യത്യസ്ത പൊസിഷനുകളുടെയും, അതായത് ഗോൾ കീപ്പർ, സ്ട്രൈക്കർ, മിഡ്ഫീൽഡർ എന്നീ മൂന്ന് പൊസിഷനുകളുടെയും മൂന്ന് രാജ്യങ്ങളുടെയും വൈവിധ്യത്തെയും ഒക്കെ തന്നെ ഈ മസ്കറ്റുകൾ ഒരേ സമയത്ത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓരോ തവണയും വേൾഡ് കപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് വേൾഡ് കപ്പിൻ്റെ ചിഹ്നങ്ങളിൽ, വേൾഡ് കപ്പിലുടനീളമുള്ള അതിൻ്റെ വിഷ്വൽസിലും ഒക്കെ തന്നെ വലിയ പ്രാതിനിധ്യം ഇത്തരത്തിലുള്ള ഈ മസ്കറ്റുകൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സൈനുകൾക്കൊക്കെ തന്നെ നൽകാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖത്തറിലെ ലൈബ് അല്ലേ. കഴിഞ്ഞ തവണ അറബ് രാജ്യങ്ങളുടെ പരമ്പരാഗത തലപ്പാവായിട്ടുള്ള ആ ഒരു തലപ്പാവിൻ്റെ രൂപത്തിലായിരുന്നു, വായിൽ പറന്നു നടക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മസ്കറ്റായിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈബ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ്, അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ അസാധ്യ കഴിവുള്ള കളിക്കാരൻ എന്നാണ്. ആൻഡ് അതിന് മുൻപുള്ള വർഷങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിഹ്നങ്ങളായിട്ട് ഇവ മാറാറുണ്ട്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
4: 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amma,
6: what's this? This car is going
5: to go. Look at this. Look at this. Hey, come on. Go. Go.
7: Go. Go. Go. Go. Go.
8: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്,
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്, കരാറായിട്ടില്ലെന്ന് ഇറാൻ. ശബരിമല സ്വർണക്കൊള്ള, പ്രതിഭാഗം വക്കീൽ ഇനി സർക്കാർ അഭിഭാഷകൻ. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുർത്തദ ഖാംനെയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ യുഎസ് പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗാൻ. ഒമാൻ തീരത്ത് വെച്ച് എം ടി ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് യുഎസ് തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. യുഎസ് സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9-ലധികം കപ്പലുകളാണ് യുഎസ് ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട എം ടി ജൽവീർ കപ്പലിൽ 20-ലധികം ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന മൂന്നാമത്തെ കപ്പൽ ആക്രമണമാണ് ഇത്. ഒമാൻ തീരത്ത് വെച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ എം ടി സെറ്റബെലോയ്ക്ക് നേരെ നടന്ന യുഎസ് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന യുഎസിന്റെ ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ഇഡിയുടെ സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഐ പി ബിനു അടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡി. സിഎംആറിൽ എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കെപിസിസി സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. എൽഡിഎഫ് സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. പി എം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിയിരുന്നു എന്ന യു ഡി എഫ് സർക്കാരിന്റെ വാദം തെറ്റെന്ന് വ്യക്തമാക്കി കേന്ദ്ര രേഖകൾ. പി എം ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നൽകിയ 99 കോടി രൂപ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിക്ക് സംസ്ഥാനത്തിനുള്ള വിഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. പി എം ശ്രീയിൽ സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയാലേ ഫണ്ട് അനുവദിക്കാനാകൂ എന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കേരളവുമായുള്ള കരാർ റദ്ദാക്കാതെ പുതിയ സർക്കാരിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിയമനം നടത്തിയത് മുഖ്യമന്ത്രി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനാക്കിയ സംഭവം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന മുൻമന്ത്രി പി രാജീവ്. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഒരു സർക്കാരും ധൈര്യപ്പെടാത്ത കാര്യം. നടപടിയിൽ നിഗൂഢത. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് തവണ അവസരം ലഭിച്ചത് എങ്ങനെ? ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയാണോ ഈ നിയമനമെന്ന പി രാജീവിന്റെ ചോദ്യം. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലി, പരപ്പനങ്ങാടി സ്വദേശി സാധിക് എന്നിവരെ പോലീസ് പിടികൂടി. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്ത് നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. രണ്ടു വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല. നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. പിളർപ്പിനെ തുടർന്ന് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്ത് പുറത്ത്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് 19 വിമത എംപിമാർ നൽകിയ കത്താണ് പുറത്തുവന്നത്. നിലവിൽ 28 എംപിമാരാണ് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനോഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൗൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2 മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനു ശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇസ്ലാമിക പുതുവർഷം ജൂൺ 15 തിങ്കളാഴ്ച. യുഎയിൽ പൊതു അവധി. സർക്കാർ സ്വകാര്യ മേഖലകൾക്കും വിദ്യാലയങ്ങൾക്കും അവധി ബാധകം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനവുമായി ന്യൂസിലൻഡ് ക്രിക്കറ്റ് ഇതിഹാസവും മുൻ നായകനുമായ കെയ്ൻ വില്യംസൺ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് 35-കാരനായ വില്യംസിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ലോർഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റാകും തന്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരമെന്ന് വില്യംസൺ വ്യക്തമാക്കി. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico! United States! Canada! ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ബോസ്നിയ ആൻഡ് ഹെർസഗോവീന,
6: മൊറോക്കോ, അൾജീരിയ, 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി, ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
8: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check. Time check.
8: Brought to you by Ozone Cargo.
10: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: വീക്കെൻഡ് ആയതുകൊണ്ട് ചൂട് കുറച്ച് ക്ഷമിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
9: Weather update
8: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഒരു തട്ടിപ്പിന്റെ കാര്യം തന്നെ പറയട്ടെ. തട്ടിപ്പിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സർവ്വസാധാരണമായിട്ട് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പണ്ടെപ്പോഴും ആരോ എഴുതിയൊരു കവിത വായിച്ചിട്ടുണ്ടല്ലോ, ചങ്ങമ്പുഴയുടെ മറ്റോ എന്ന് തോന്നുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് ഗ്രാമഭംഗിയെ വർണ്ണിക്കുന്ന കവിതയുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ ഒരു സൈബർ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏത് ആപ്ലിക്കേഷനിൽ കയറിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം തട്ടിപ്പിൻ്റെ പല രൂപത്തിലുള്ള വകഭേദങ്ങൾ നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് എല്ലാ സമയത്തും നമ്മൾ അവെയർ ആയിരിക്കണം. ആൻഡ് ഏതൊരു പുതിയ തരത്തിലുള്ള തട്ടിപ്പുകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സാധാരണഗതിയിൽ ഈ സിലിക്കൺ വാലിയിലെ തലച്ചോറുകളിലാണ് ഉദിക്കാറുള്ളത്, ഏറ്റവും പുതിയ ആശയങ്ങൾ വരാറുള്ളത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അങ്ങനല്ല. ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള തലച്ചോറുകൾ അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നത് പലപ്പോഴും ഈ തട്ടിപ്പുകാർ തന്നെയാണ്. ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് എങ്ങനെ തട്ടിക്കാം, ട്രെൻഡിനനുസരിച്ച് എങ്ങനെ തട്ടിക്കാം എന്ന് പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു വലിയ വലിയ വലിയ ക്ലാൻ തന്നെയാണത്. പക്ഷേ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒരു നൂതനമായ തട്ടിപ്പുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഫേക്ക് ലിങ്ക്സിലൂടെ കയറി ഫ്രീ ആയിട്ട് ഇത് കാണാമെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും സ്വന്തമാക്കിയുമായിരുന്ന ചില തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാകുന്നുണ്ട് ഈ ഒരു വേൾഡ് കപ്പ് സീസണിൽ എന്നുള്ളൊരു കാര്യം. ആ കൂട്ടത്തിൽ UAE സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യാജേനെ ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പണമൊക്കെ തട്ടിയെടുക്കുന്ന പുതിയ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ഇപ്പോൾ UAE അധികൃതർ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസിനൊക്കെ കർശനമായിട്ടുള്ള ജാഗ്രത നൽകിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ UAE-യുടേതായിട്ടുള്ള ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥരെന്നുള്ള വ്യാജേനെയാണ് ഇവർ ഈ തട്ടിപ്പുകാർ രംഗത്തെത്തുന്നത്. നമുക്ക് റാൻഡംലി നമുക്ക് മെസ്സേജ് വരുന്നു ആൻഡ് ഇമെയിലുകൾ വരുന്നു. ഈ ഇമെയിൽ വഴി നമ്മളെ ബന്ധപ്പെട്ടതിന് ശേഷം ഇവർ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റിലേക്ക് വരണം, നിങ്ങൾ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇതിൻ്റെ പിടിയിലായി പോയി കോടികൾ നഷ്ടപ്പെടുത്തി ഒരുപാട് പേര് ഇന്ത്യയിലും വിദേശത്തും ഒക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു പാറ്റേൺ എന്നുള്ള നിലയിലാണ് ഇവർ ഈ ഗൂഗിൾ മീറ്റിൽ വന്ന് നമ്മൾക്ക് കൂടുതൽ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്കൊക്കെ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപടിയാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ഇമെയിൽ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന തട്ടിപ്പുകാർ നമ്മളെ ബന്ധപ്പെടുന്ന സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള അതോറിറ്റീസിനെ അറിയിക്കണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഗവൺമെൻറ് ഫെഡറൽ 15@gmail.com എന്നൊക്കെ പറയുന്ന സാധാരണ ജിമെയിൽ വിലാസങ്ങളിൽ നിന്നാണ് ഈ ഗൂഗിൾ മീറ്റ് ഇൻവിറ്റേഷനുകൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് ഫെഡറൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ജെന്യുവിൻ ആണെങ്കിലോ എന്ന് കരുതിയിട്ട് പാനിക്കായിട്ട് നമ്മൾ ഇതിന് ആൻസർ ചെയ്യാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അതോറിറ്റീസ് പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത്, അങ്ങനെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഔദ്യോഗിക സർക്കാർ സംവിധാനമെന്ന് വിശ്വസിപ്പിക്കാൻ ICP-യുടെയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയോ ഒക്കെ തന്നെ ലോഗോയും പേരും ഒക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് നമ്മളുമായിട്ട് ഇവർ ബന്ധപ്പെടുന്നത്. സോ എല്ലാ സമയത്തും അതൊന്ന് ഒതൻറ്റിക്കേറ്റ് ചെയ്ത് അത് ജെന്യുവിനല്ല എന്ന് ഉറപ്പ് വരുത്തി അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധി നമ്മളെല്ലാവരും കാണിക്കണം കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ദുബായ് അൽക്കരാമയിലുള്ള ന്യൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. June 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585755 4777 എന്ന നമ്പറിലേക്ക്.

യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ജനറേഷന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഏറ്റവും മാക്സിമം യാത്ര ചെയ്യുക, മാക്സിമം രാജ്യങ്ങൾ കാണുക. നമുക്ക് അറിയാലോ സാംസ്കാരികമായിട്ട് തന്നെ അത്രയധികം വ്യത്യസ്തതകൾ ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്, വേഷവിധാനങ്ങളിലുണ്ട്, ടെറൈനിൽ, ജോഗ്രഫിയിൽ. അപ്പോൾ ഇതെല്ലാം കാണാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷം പകരുന്ന, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചില സീസണുകളിൽ ചില പെക്യുലിയർ ഏരിയാസ് ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഏരിയാസിലേക്കുള്ള യാത്രികരുടെ, പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒരു ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എന്താ പറയുന്നത് പെട്ടെന്ന്, എന്നാൽ ഇങ്ങനെ ഇരിക്കട്ടെ, മഴ പെയ്യുന്ന സമയത്ത് ചിറാപ്പുഞ്ചിയിലേക്ക് മഴ കൊള്ളാൻ വേണ്ടി പോകുന്നവരുടെ ഒരു റേഞ്ച് ആലോചിച്ച് നോക്കുക. കുറേയധികം ആളുകൾ അവിടേക്ക് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ നമുക്കൊരു സ്ഥലവും ഒരു സൗകര്യവും ഒന്നും തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ശരിക്കും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സെക്കൻഡ് സിറ്റി ടൂറിസം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ സെക്കൻഡ് സിറ്റി, അതായത് ഒരു രാജ്യത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നഗരം ഉണ്ടായിരിക്കും, ഒരു പ്രദേശം ഉണ്ടായിരിക്കും. അതിനെ ഒഴിച്ചിട്ട് അത്രയധികം പ്രാധാന്യമില്ലാത്ത, അത്രയധികം ആളുകൾ പോകാത്ത, ഒരുപക്ഷെ ഒരു ഓഫ് സീസൺ പ്ലാൻ പോലെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്ന, മാത്രമല്ല അത് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ആ ഒരു ടൂറിസം ട്രെൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സൈബർ കോളങ്ങളിലാവട്ടെ, സോഷ്യൽ മീഡിയാസിലാവട്ടെ ഒക്കെ തന്നെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഡൽഹി, മുംബൈ പോലുള്ള തിരക്കേറിയ മെട്രോ നഗരങ്ങളെ, സ്ഥിരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് അധികം പോപ്പുലർ അല്ലാത്ത എന്നാൽ മനോഹരമായിട്ടുള്ള ചെറു പട്ടണങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഈ ഒരു പുതിയ രീതിയാണിത്. മുംബൈക്ക് പകരമായിട്ട് നാസിക്കിലേക്ക് പോകുന്നവരുണ്ട്, കൂർഗിലേക്ക് പോകുന്നവരുണ്ട്, ഗോവയ്ക്ക് പകരമായിട്ട് ഗോകർണ ബീച്ചിലേക്ക്. നിങ്ങളത് അയ്യോ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് പറഞ്ഞു വന്നപ്പോഴാണ്, നമ്മളിപ്പോൾ ഗോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ബീച്ച് ടൂറിസത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രദേശമാണ് ഗോവ. മറ്റ് പല കാരണങ്ങൾക്കും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഗോവ. പക്ഷേ കൂടുതലായിട്ടും ആളുകൾ ഒരു ബീച്ച് വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ വെച്ച് പിടിക്കുന്നത് ഗോവയ്ക്കായിരിക്കും. പക്ഷേ ഗോവയ്ക്ക് ഒരു 100 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് ഗോകർണ ബീച്ച് ഉണ്ട്. അമേസിംഗ് ഫീലാണ്, ഒരു ബീച്ചിൻ്റെ വൈബ്. അത്രയധികം ആളുകളുടെ ജനബാഹുല്യമൊന്നുമില്ലാതെ സമാധാനത്തിൽ എക്സ്പ്ലോർ ചെയ്യാനും, ആൻഡ് എനിക്ക് ഗോവയിലെ ബീച്ചുകളെക്കാൾ, ബാഗ കല്ലങ്കോട് ബീച്ചുകളെക്കാളൊക്കെ ഭയങ്കര ഏസ്തരിക്കലായിട്ട് തോന്നിയ ബീച്ചായിരുന്നു ഗോകർണ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ഇങ്ങനെ മാറി നിറയുകയാണ്. ഗോവയ്ക്ക് പകരം ഗോകർണ ചൂസ് ചെയ്യുക, മണാലിക്ക് പകരം ഹിമാചലിലെ തന്നെ കൽപ്പ പോലെയുള്ള പ്രദേശങ്ങൾ പോവുക, അങ്ങനെ ഈ യാത്രകളെ തിരക്കില്ലാത്ത സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷവും താരതമ്യേന കുറഞ്ഞ യാത്രാ ചെലവും ഒക്കെ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ യാത്രകൾ നടത്തുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സെക്കൻഡ് സിറ്റി ടൂറിസം. ആൻഡ് ഇവഞ്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സിറ്റീസും പതിയെ ഡെവലപ്പ് ആവാൻ തുടങ്ങും.

0: വളരാൻ തുടങ്ങും. അവിടേക്കും ജനങ്ങൾ എത്തുമ്പോൾ ടൂറിസത്തിൻ്റെതായിട്ടുള്ള സാധ്യതകൾ വളരും. അതും ഒരു മേജർ സിറ്റിക്ക് എന്ന പോലെയുള്ള രീതിയിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടും. അത് നമ്മുടെ നാടിൻ്റെ തന്നെ വളർച്ചയ്ക്ക് ഭയങ്കര മുതൽക്കൂട്ടായിട്ട് മാറാറുണ്ട്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: തമിഴ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ കാണാൻ ഭയങ്കര ആവേശമാണ്. കാരണം ആക്ച്വലി ഇപ്പോൾ ശരിക്കും തമിഴ് സിനിമയെ സംബന്ധിച്ച് ഒരു നാദനില്ലാത്ത അവസ്ഥ ഉണ്ടോ എന്ന് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം ഓഫ്കോഴ്സ് തമിഴിലെ മുൻനിര താരമായിരുന്ന വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ആ ഒരു പാറ്റേണിൽ പോയി രാഷ്ട്രീയത്തിലേക്ക് പോയി. അദ്ദേഹം ഇപ്പോൾ ഇനി സിനിമയിലേക്ക് ഒരിക്കലും തിരിച്ചു വരുവില്ല എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ആൻഡ് അജിത്ത് അതേ രീതിയിൽ സ്റ്റാർഡം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അജിത്ത് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ റേസിംഗിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും ഒക്കെ പോയി. പിന്നെ രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയൊക്കെ കാര്യം അറിയാലോ, അവർ ഒരു പാറ്റേൺ എത്തിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ആക്ച്വലി തമിഴകത്തിൻ്റെതായിട്ട് ഇനി അടുത്ത താരോദയം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു മെഗാ സ്റ്റാർ ആയിട്ട് എടുത്ത് വെക്കുന്ന ആരുടെ മുഖമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യയ്ക്ക് ഓഫ്കോഴ്സ് സൂര്യ ഒരു വലിയ കമ്പാക്ക് ഇപ്പോൾ കറുപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ പലപ്പോഴും വിട്ടുപോകുന്ന പേരുകളിലൊന്നാണ് വിക്രമിൻ്റെ പേര്. ഒരുപക്ഷേ ഈ അജിത് വിജയുടെയൊക്കെ ആ ഒരു ജനറേഷൻ വരുന്ന സമയത്ത് ഏറ്റവും അധികം പ്രതീക്ഷയോടെ നോക്കിക്കണ്ട, അതായത് മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സാമി പോലുള്ള പടങ്ങളും കൊടുക്കുന്നു, അതേസമയത്ത് അഭിനയ പ്രാധാന്യത്തോടെ നാഷണൽ അവാർഡ് വരെ വാങ്ങിക്കുന്ന സേതുവും പിതാമകനും പോലെയുള്ള സിനിമകൾ ചെയ്യുന്നു, അങ്ങനെ എല്ലാം കൊണ്ടും തമിഴ് സിനിമയെ ഇനി കയ്യിൽ എന്താൻ വേണ്ടി പോകുന്നത് വിക്രമാണ് എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വിക്രമിൻ്റെ കരിയറിൽ എന്തുകൊണ്ടോ പലതരത്തിൽ ആ അന്യനൊക്കെ ശേഷം പലതരത്തിലേക്ക് അതിലുള്ള കയറ്റിറക്കങ്ങൾ വന്നു പോവുകയും വിക്രമ പ്രതീക്ഷിക്കപ്പെട്ട ഇടത്തേക്ക് പോകാതെ അജിത് വിജയ് ആ ഒരു പാറ്റേണിന് തൊട്ട് താഴെ ഉള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് പ്രകടനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വലിയ തിരിച്ചറിവിൻ്റെ പാതയിലാണ് പല സിനിമകളിലൂടെ. ഇപ്പോൾ ചിയാൻ 63 ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അതും അദ്ദേഹത്തിന് വേണ്ടി ഇരുമുഖൻ എന്ന് പറയുന്ന വിക്രമിന് വേണ്ടി ഇരുമുഖൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആനന്ദ് ശങ്കറിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഒരു കിടിലൻ ഫസ്റ്റ് ലുക്കൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഓഫ്കോഴ്സ് ലുക്കിൻ്റെ കാര്യത്തിൽ വിക്രം വേറെ ലെവലാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നവജ്യോതി ഫിലിംസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയിലൂടെ നമ്മുടെ ഡെലൂലു അതായത് സർവമായാല റിയാഷിബു നായികയായിട്ട് എത്തുകയാണ്. റിയാഷിബു ആക്ച്വലി വിക്രമിൻ്റെ തന്നെ കഴിഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് റിയാഷിബു ആയിരുന്നു. ധീരൻ വീരൻ സൂരൻ അല്ലേ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് റിയാഷിബു ആയിരുന്നു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നായികയാകുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി വിക്രമിൻ്റെ ഈ ഒരു സിനിമയ്ക്കുണ്ട്. സന്തോഷ് നാരായണനാണ് മ്യൂസിക്, ഒരു പക്കാ മാസ് മസാല ആക്ഷൻ എൻ്റർടൈനർ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനിയും എന്തായാലും റിലീസ് ആകാൻ പോകുന്ന, ഷൂട്ട് ചെയ്യാൻ പോകുന്ന, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ അവധിയൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചധികം സമയം നമ്മൾ കണ്ടന്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നല്ല സിനിമകൾക്കുള്ളിൽ നമ്മൾ സമയം ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എണ്ണിയാൽ ഒടുങ്ങാത്ത മലയാള സിനിമകളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് സീ ഫൈവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്രയധികം കോണ്ടന്റ്, അത്രയധികം റിച്ച് ആയിട്ടുള്ള കോണ്ടന്റുകൾ മലയാളത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാലോ മലയാളത്തിൻ്റെ ബിഗംസ് മമ്മൂക്കയും ലാലേട്ടനും ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനും നയൻതാരയും എല്ലാം ഒരുമിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ്, അത് തിയേറ്ററിൽ മിസ്സായവർക്ക് ഇപ്പോൾ സീ ഫൈവിൽ പോയി കഴിഞ്ഞാൽ ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല 100 crore മുകളിൽ കളക്ഷൻ പോയ ആടിൻ്റെ 3rd ആട് ത്രീയൊക്കെ നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് റീവിസിറ്റ് ചെയ്ത് കാണുന്ന സിനിമകളാണല്ലോ ആടിൻ്റെ സീരീസ് സിനിമകളൊക്കെ. അപ്പോൾ ആട് 3 കാണാം. അതുപോലെ മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഹിന്ദിയിലെയും ഒക്കെ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ, ശിവകാർത്തികേയൻ്റെ റീസെൻറ്റ് റിലീസായിരുന്ന പരാശക്തി ആവട്ടെ, മമ്മൂക്കയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നേടിക്കൊടുത്ത കാതലാകട്ടെ, ആൻഡ് ഐഡൻറ്റിറ്റി പോലെയുള്ള ടൊവിനോ തോമസിൻ്റെ സിനിമകളാവട്ടെ, അങ്ങനെ എൻ നമ്പർ ഓഫ് സിനിമകളും സീരീസും ഒക്കെ ആയിട്ട് Z5 ഒരു കിഡിലൻ പ്രൊമോഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആക്ച്വലി 250 dirhams വരെ വെർത്തായിട്ടുള്ള ഒരു പാക്കേജ്, ഒരു ആനുവൽ പാക്കേജ് ഇപ്പോൾ 99.99 dirhams C5 പാക്കേജ് ആനുവൽ പാക്കേജ് സ്വന്തമാക്കാം. കിടിലൻ പടങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ വീക്കെൻഡ് അങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പശ്ചിമേഷ്യയിൽ ആശ്വാസം, ഇറാനെ ആക്രമിക്കില്ല, സമാധാന കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്, കരാറായിട്ടില്ലെന്ന് ഇറാൻ. ശബരിമല സ്വർണക്കൊള്ള, പ്രതിഭാഗം വക്കീൽ ഇനി സർക്കാർ അഭിഭാഷകൻ. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി, ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ നടത്താനിരുന്ന കടുത്ത സൈനിക നീക്കങ്ങളും വ്യോമാക്രമണങ്ങളും അവസാന നിമിഷം റദ്ദാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതൃത്വവുമായും മേഖലയിലെ വിവിധ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിർണായക കരാറിന്റെ അവസാനവട്ട വ്യവസ്ഥകൾക്ക് അംഗീകാരമായ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് ട്രംപ്. ഇറാനുമായി ഈയാഴ്ച സമാധാന കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ അന്തിമഘട്ടത്തിൽ യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുക. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുഅത്തബ ഖാംനയുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ട്രംപ്. ആണവായുധമുണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ്. കരാർ ഒപ്പിടുന്നതിനായി US വൈസ് പ്രസിഡന്റ് JD Vance യൂറോപ്പിലേക്ക് പോകും. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. സമാധാന കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ US പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൽ. ഒമാൻ തീരത്ത് വെച്ച് MT ജൽവീർ എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചത് US തന്നെയെന്ന് സ്ഥിരീകരണം. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതുവരെ 9 കപ്പലുകളാണ് US ആക്രമിച്ചത്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈയാഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന മൂന്നാമത്തെ കപ്പൽ ആക്രമണമാണ് ഇത്. ഒമാൻ തീരത്ത് വെച്ച് US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇറാൻ. വാണിജ്യ കപ്പലായ MT സെറ്റബെലോയ്ക്ക് നേരെ നടന്ന US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. അമേരിക്കയുടെ ആയുധമേന്തിയ കൊള്ള, ഭരണകൂട കടൽക്കൊള്ള എന്നീ നയങ്ങളുടെ തെളിവാണിതെന്നും സമുദ്ര സുരക്ഷ തകർക്കുന്ന US ഇത്തരം നിയമവിരുദ്ധ പെരുമാറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോട് ഇറാൻ അനുശോചനം രേഖപ്പെടുത്തി. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നേരത്തെ സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ഹാജരാകുന്നതിൽ ED സാവകാശം ചോദിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2 സാവകാശമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബുധനാഴ്ച ഹാജരാകണമെന്ന് ED. റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ IP ബിനു അടക്കം 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 പോലീസ് കസ്റ്റഡി. CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ചന്ദ്രൻ തില്ലങ്കേരി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. KPCC സെക്രട്ടറിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. ബന്ധുവിനെ നിയമിച്ചു എന്ന വിവാദങ്ങളുടെ പേരിലായിരുന്നു ബെന്നി തോമസിന്റെ രാജി. LDF സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിലെ ബിരുദ വിദ്യാഭ്യാസം സൌജന്യമാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കില്ലെന്ന സൂചന നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോകാമല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത ഗിമ്മിക്കാണ് ബജറ്റിൽ കഴിഞ്ഞ സർക്കാർ കാണിച്ചതെന്നും അത് ധവളപത്രത്തോടെ വ്യക്തമായെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിയിരുന്നു എന്ന UDF സർക്കാരിന്റെ വാദം തെറ്റെന്ന് വ്യക്തമാക്കി കേന്ദ്ര രേഖകൾ. PM ശ്രീ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നൽകിയ 99 കോടി രൂപ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിക്ക് സംസ്ഥാനത്തിനുള്ള വിഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നു. PM ശ്രീയിൽ സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയാലേ ഫണ്ട് അനുവദിക്കാനാകൂ എന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കേരളവുമായുള്ള കരാർ റദ്ദാക്കാതെ പുതിയ സർക്കാരിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലായി നിയമിച്ചു. കേസിൽ ആരോപണ വിധേയരായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലാണ് നിയമനം. നിയമനത്തിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിയമനം നടത്തിയത് മുഖ്യമന്ത്രി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിൽ താൻ ഇടപെടില്ല. പ്രതിയുടെ ദൌർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേയെന്നും മന്ത്രിയുടെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനാക്കിയ സംഭവം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന മുൻമന്ത്രി പി രാജീവ്. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഒരു സർക്കാരും ധൈര്യപ്പെടാത്ത കാര്യം. നടപടിയിൽ നിഗൂഢത. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് തവണ അവസരം ലഭിച്ചത് എങ്ങനെ? ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയാണോ ഈ നിയമനമെന്ന പി രാജീവിന്റെ ചോദ്യം. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനം. പയ്യന്നൂരിൽ ഉൾപ്പെടെ സംഘടനാ നടപടിയിലൂടെ തിരുത്തൽ വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം സംവിധാനമൊരുക്കുന്നതാണ് നല്ലതെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിയെന്ന വിലയിരുത്തൽ അണികളോട് വിശദീകരിക്കണമെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിജീവിതയുടെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി സൽമാൻ സാലി, പരപ്പനങ്ങാടി സ്വദേശി സാധിക് എന്നിവരെ പോലീസ് പിടികൂടി. കേസിൽ നേരത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ 13 പേർ പിടിയിലായ ദിവസം വിദേശത്ത് നിന്നെത്തിയ സൽമാനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെയായിരുന്നു ഹർജി. പത്രിക തള്ളിയാൽ പരിഹാരം കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. ഹർജി അനുവദിച്ചാലോ കോടതി ഇടപെട്ട് പത്രിക അംഗീകരിച്ചാലോ അധികാരപരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയത്. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മീനാക്ഷി നടരാജനുവേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത്. രണ്ടു വർഷം കുറ്റം ചുമത്താൻ സാധിക്കാത്ത വിഷയം ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല. നൽകിയത് നോട്ടീസ് മാത്രമെന്ന് മീനാക്ഷി കോടതിയിൽ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഏകപക്ഷീയമായി പെരുമാറി. കുറ്റം ചാർത്തുന്നതിനു മുൻപ് കക്ഷിയെ കോടതി കേൾക്കണമെന്നും മീനാക്ഷി. കേസില്ലാതെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നും മീനാക്ഷി നടരാജന്റെ ചോദ്യം. പിളർപ്പിനെ തുടർന്ന് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്ത് പുറത്ത്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് 19 വിമത എംപിമാർ നൽകിയ കത്താണ് പുറത്തുവന്നത്. നിലവിൽ 28 എംപിമാരാണ് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഉള്ളത്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ. രാജ്യം പത്മശ്രീ അർജുന ദ്രോണ പുരസ്കാരങ്ങൾ നൽകി ജസ്പാൽ റാണയെ ആദരിച്ചിട്ടുണ്ട്. മനോഭക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയപ്പോൾ പരിശീലകനായിരുന്നു അദ്ദേഹം. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ജസ്പാൽ റാണ. 2026 ലോകകപ്പിലെ ആദ്യ വിജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കോ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 9th മിനിറ്റിൽ യൂലിയൻ കിനോനസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റൌൾ ജിംനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തായിരുന്നു ആദ്യ ഗോൾ. മത്സരത്തിന്റെ 42 മിനിറ്റിൽ മെക്സിക്കോയ്ക്ക് ലഭിച്ച തുടർച്ചയായ 2 മികച്ച ഗോൾ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവെൻ വില്യംസ് അത്യുജ്ജ്വലമായി തടഞ്ഞു. പരുക്കൻ അടവുകൾ കണ്ട മത്സരത്തിൽ റഫറിക്ക് 3 റെഡ് കാർഡുകൾ പുറത്തെടുക്കേണ്ടി വന്നു. 2 ദക്ഷിണാഫ്രിക്കൻ കളിക്കാരും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മെക്സിക്കൻ കളിക്കാരനും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ഫുട്ബോളിലെ 2 മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ച ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. കളിയുടെ 59th മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് ആദ്യ ഗോൾ നേടി ഞെട്ടിപ്പിച്ചുവെങ്കിലും 67-80 മിനിറ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കണ്ടു. സൂപ്പർ താരം സൺ ഹ്യൂമിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12th തവണയാണ് ലോകകപ്പിന് എത്തുന്നത്. 20 വർഷത്തിനുശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇസ്ലാമിക പുതുവർഷം June 15 തിങ്കളാഴ്ച. യുഎയിൽ പൊതു അവധി. സർക്കാർ സ്വകാര്യ മേഖലകൾക്കും വിദ്യാലയങ്ങൾക്കും അവധി ബാധകം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനവുമായി ന്യൂസിലന്റ് ക്രിക്കറ്റ് ഇതിഹാസവും മുൻ നായകനുമായ കെയ്ൻ വില്യംസൺ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് 35-കാരനായ വില്യംസിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ലോർഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റാകും തന്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരമെന്ന് വില്യംസൺ വ്യക്തമാക്കി. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ഓൾ റൈറ്റ്, തിരികെത്താം. ഹോം 92.2 എഫ് എം ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. നാളെ മുതൽ ഷാർജ ദുബായ് റോഡിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഷാർജക്കാർ പ്ലീസ്, അൽതാവുൻ റോഡിലൂടെ പോകുന്ന സമയത്താണ് ഈ ശ്രദ്ധ വേണ്ടത്. കാരണം നാളെ മുതൽ ഷാർജയിലെ അൽതാവുൻ സ്ട്രീറ്റ് ഭാഗികമായിട്ട് അടച്ചിടും എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അൽതാവുൻ ടണലിന്റെ ആ ഒരു വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി. അതുകൊണ്ട് തന്നെ ഈ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ തിരിച്ചുവിടുമെന്നാണ് പറയുന്നത്. ആൻഡ് ദുബായിലേക്കും അതുപോലെ തന്നെ അൽനാദ പാലത്തിലേക്കുള്ള വാഹനങ്ങളൊക്കെ കോർണിഷ് വഴിയായിരിക്കും ഇനിയിപ്പോൾ തിരിച്ചുവിടാൻ വേണ്ടി പോകുന്നത്. അൽനാദ പാലത്തിൽ നിന്നും ഷാർജ ഭാഗത്തേക്കൊക്കെ വരുന്ന വാഹനങ്ങൾ ന്യൂ അൽതാവുൻ സ്ട്രീറ്റിലേക്കും തിരിച്ചുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. പദ്ധതി എന്തായാലും പൂർത്തിയായി കഴിഞ്ഞാൽ ഷാർജ ദുബായ് റോഡിലെ ഗതാഗത കുരുക്കിന് വലിയൊരു ശമനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ തീർച്ചയായിട്ടും ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ, നാളെ പ്രത്യേകിച്ചും പലയിടങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുന്നവരെ. ഇനിയും എന്തായാലും ഈ വിശേഷം പറയുമ്പോൾ, പ്രത്യേകിച്ചും യാത്രകളുടെ കാര്യം പറയുമ്പോൾ, 15-ാം തീയതി തിങ്കളാഴ്ച അവധിയാണ്. അന്നത്തെ ദിവസം അബുദാബിയിൽ ആക്ച്വലി സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദർബ് ടോളറിൻ്റെ ഒഴിവുകളും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിജറ വർഷാരംഭം അതിനോടനുബന്ധിച്ചുകൊണ്ട് മുഹറം ആണ്. അപ്പോൾ അതുകൊണ്ട് ജൂൺ 15-ാം തീയതി യുഎഇയിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് അബുദാബിയിലെ പബ്ലിക് പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. കൂടാതെ ദർബിൻ്റെ ഡോൾ ഗേറ്റുകളൊക്കെ തന്നെ ഭൂരിഭാഗവും ഫീസ് ഈടാക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളല്ലേ. ഇതൊക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ. കേട്ടുകൊണ്ടേയിരിക്കൂ ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: സാമൂഹികപരമായിട്ട് സോഷ്യൽ ലിവിങ്ങിന്റെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഓരോ ദിവസവും നമ്മൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങൾ സംസ്കാരങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും വരുന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയട്ടെ. അതായത് സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്കിൽ ഭയങ്കര വർധനവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ ജീവനൊടുക്കിയത് 36,000 പേരാണ് എന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മളീ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചിട്ട് അതിൻ്റെ പ്രയോറിറ്റിയെ കുറിച്ചിട്ട് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ തമാശയായിട്ടോ അല്ലെങ്കിൽ നിസാരവൽക്കരിച്ചോ തള്ളിക്കളയാതെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തണം, അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ എല്ലായിടത്തും നമുക്ക് അത്രമാത്രം ബോധവൽക്കരണങ്ങൾ ലഭ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കണക്ക് പുറത്തു വരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആത്മഹത്യാ കേസുകളുടെ എണ്ണമാണ് 36,000 എന്ന് പറയുന്നത്. അതായത് പ്രതിവർഷം കേരളത്തിൽ മലയാളികളിൽ 7,200 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പെക്യൂലിയർ ആയിട്ടുള്ള റീസണുകൾ, സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ ഇതിൻ്റെ 30%, 40% മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പേരും മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ഒരു വിഹ്വലത, സ്വാഭാവികമായിട്ടുള്ള കുറച്ച് ഡിസ്റ്റർബൻസുകളുടെ പേരിലാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങളെയൊക്കെ തന്നെ മാറ്റി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് തന്നെ ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ അതൊന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമുക്ക് ചുറ്റുപാടും തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ ഒരു ക്ലോസസ്റ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്, എപ്പോഴും തമാശ പറയുന്നവരാണ്, അവർ ഡിപ്രഷൻ്റെ യാതൊരു ലാഞ്ചനയും പുറത്ത് കാണിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില സുഹൃത്തുക്കളുടെയൊക്കെ വിയോഗങ്ങൾ എനിക്കങ്ങനെ പേഴ്സണലി സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം കളിച്ച് ചിരിച്ച് വളർന്നൊരു സുഹൃത്ത്, വളരെ പേഴ്സണലി അത്രമാത്രം ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരുത്തൻ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എൻ്റെ മറ്റൊരു സുഹൃത്ത് അയച്ചു തരികയാണ്, ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിയോഗ വാർത്ത. നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി, നമ്മളെല്ലാവരും തകർന്നുപോയി. അതുപോലെ തന്നെ സിനിമയിലെയും ഒക്കെ പല പ്രമുഖരുടെയും ഒക്കെ ഇങ്ങനത്തെ ചില സംഭവവികാസങ്ങളുടെ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു വേള ചിന്തിച്ചു പോകും, ഇവർക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തുകൂടെ, ഇവർക്ക് ആരോടെങ്കിലും ഒരു ഇത് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ, ഒരു പക്ഷെ അവർ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തേനേലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലെന്ന്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രമാത്രം കേൾക്കാനുള്ള ചെവികളായി ഇവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരു നന്നായിട്ടൊന്ന് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നമ്മളുണ്ട് എന്ന് അവരുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഉപേക്ഷിച്ചേക്കാവുന്നൊരു ശ്രമത്തിലേക്കായിരിക്കും അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ കേട്ട് കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ അതിലേക്ക് അവർ പോയിട്ടുണ്ടാവുക. അപ്പോൾ നല്ല ചെവികളാവാൻ ശ്രമിക്കാം. ഇവിടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളോ മറ്റോ ഒക്കെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെല്ലാം തൂത്തെറിഞ്ഞേക്കുക. കാരണം ഇന്ന് നമ്മൾ നേരിടുന്നൊരു പ്രശ്നത്തിനപ്പുറത്തേക്ക് ഒരൊറ്റ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരൊറ്റ ലോട്ടറി അടിച്ചാൽ മാറുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. വളരെ സിമ്പിളായിട്ട് പറയാം, അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സർവ സജീവമായിട്ട് നമ്മൾ കാണുന്ന പരസ്യങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്ന പലതരം ലോട്ടറികളുണ്ട് അല്ലേ. UAE തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല കോടികൾ മുതൽ ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന പല ലോട്ടറികളൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ലോട്ടറി അല്ലെങ്കിൽ പലയിടത്തും നമുക്ക് പല ഗിവവേസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണാറുണ്ട്. അതിലേതെങ്കിലും ഒന്നടിച്ചാൽ മാറി മറിയുന്ന ജീവിതമാണ് നമ്മുടെ. അത്രമാത്രം നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സക്സസ് മുന്നിൽ എവിടെയോ കാത്തു നിൽക്കുമ്പോൾ, അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ എന്തിന് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണമെന്ന് എല്ലായ്പ്പോഴും ചിന്തിക്കുക. മാനസികാരോഗ്യത്തിന് എല്ലായ്പ്പോഴും വലിയൊരു കൺസിഡറേഷൻ കൊടുക്കുക കേട്ടോ. ഹാൻഡ് യെസ്. അപ്പോൾ എന്തായാലും ഈ മെസ്സേജോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ വൈൻഡ് ചെയ്യാണ്. കുറച്ച് നെഗ്ഗായി പോയോ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ? ഇല്ല, കുഴപ്പമില്ല, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കണക്കാക്കണം ആണല്ലോ ഇത്. നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് സൊസൈറ്റിയുടേതായിട്ടുള്ള ഡാർക്ക് സൈഡാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണല്ലോ അത്. എന്തായാലും ഈ ഒരു മെസ്സേജോട് കൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാണ്. വീക്കെൻഡാണ്, അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. ആൻഡ് വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്ന മത്സരങ്ങളൊക്കെ കാണുക. നമുക്ക് തിങ്കളാഴ്ചയും കഴിഞ്ഞ്, തിങ്കളാഴ്ച പബ്ലിക് ഹോളിഡേ ആണല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരത്തിൻ ഷാള വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഓയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Attention.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're listening to Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയാം. ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's
9: 055-666-5859. Home 92.2 FM. Home is a feeling.
10: Dhana dhadi na kat. ധാധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്ന

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.